നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ആഷാഢം 24, കൊലവർഷം 1201 മിഥുനം 31, 2026 ജൂലൈ 15 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് തോമസ് ആന്റണി.
1: സ്നേഹമുള്ളവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നെല്ലാം നാം സ്നേഹം പ്രതീക്ഷിക്കുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ് മനുഷ്യരിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. സൃഷ്ടാവിന്റെ പദ്ധതി തകിടം മറിയുകയാണ് സ്നേഹരഹിതരായ വ്യക്തികളിൽ. ഇവരെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? സ്നേഹം ലഭിക്കാത്തതിന്റെ പേരിൽ നാം പരാതിപ്പെടാറുണ്ട്. ഉറ്റ സ്നേഹിതരെ തേടുന്നവരായ നമ്മൾ മറ്റുള്ളവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സ്വയം പരിശോധിക്കാൻ മെനക്കെടാറില്ല എന്നതാണ് വസ്തുത. സ്നേഹം ഒരു മഹത് ഗുണമാണ്, ഒരു കഴിവാണ്, നാം പരിശീലിക്കേണ്ട ഒരു കലയാണ്. ഞാനാകുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നു. എത്രമാത്രം അറിവും കഴിവും നാം ആർജിച്ചാലും സ്നേഹിക്കാൻ കഴിയില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. ആകയാൽ നാം സ്നേഹമുള്ളവരാണെന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ഒരു കല പോലെ സ്നേഹം പരിശീലിക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമാണ്. എന്താണ് സ്നേഹം? സ്നേഹം എന്ന പദം വളരെ വിപുലമായ അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നു. ഉദാഹരണമായി മാതൃസ്നേഹം, പിതൃസ്നേഹം, ദൈവസ്നേഹം, ദാമ്പത്യ സ്നേഹം, കാമുകി കാമുകന്മാർ തമ്മിലുള്ള അനുരാഗം, സുഹൃത് സ്നേഹം മുതലായവ എല്ലാം സ്നേഹം തന്നെ. ഇവയിൽ ഓരോ ഇനത്തെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ വ്യത്യസ്ത പദങ്ങൾ തന്നെയുണ്ട്. അഗാപ്പേ, ഫീലിയ, ഈറോസ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അഗാപ്പേ എന്ന പദമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹം, ഭാര്യാഭർതൃസ്നേഹം ഇവയെല്ലാം സൂചിപ്പിക്കുന്ന പദമാണ് ഫീലിയ. ഈറോസ് കാമമാണ്. ഗ്രീക്ക് പുരാണത്തിൽ പ്രണയത്തിൻ്റെയും ലൈംഗികതയുടെയും ദേവനാണ് ഈറോസ്. അഗാപ്പേയും ഫീലിയയെയും നിഷേധിക്കും വിധമുള്ള ഈറോസ് സ്നേഹമേ അല്ല. യഥാർത്ഥ സ്നേഹം അഗാപ്പേയെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. പ്രതിഫലേച്ഛയില്ലാത്ത, നിസ്വാർത്ഥമായ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണിത്. സ്നേഹിക്കപ്പെടുന്നവരെ വളർത്തുന്നതാണിത്. അയാൾക്കു നന്മയുണ്ടാകണമെന്നതാണ് ഇവിടെ ലക്ഷ്യം. ഇങ്ങനെ സ്നേഹധന്യനായ വ്യക്തി എന്തു ത്യാഗത്തിനും തയ്യാറാകുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിലേറെ വലിയ സ്നേഹമില്ല എന്ന് യേശു പറയുന്നു. ആപത്തിൽ കൈവെടിയുന്നവനും തന്റെ തടി കേടാകുമെന്ന് തോന്നുമ്പോൾ ഉപേക്ഷിക്കുന്നവനും യഥാർത്ഥ സ്നേഹമുള്ളവനല്ല. ലവ് ഈസ് നോട്ട് ലവ് വിച്ച് ഓൾട്ടേഴ്സ് വെൻ ഇറ്റ് ഓൾട്രേഷൻ ഫൈൻഡ്സ്. ഷേക്സ്പിയർ തന്റെ കവിതയിൽ കുറിച്ചത്

0: നിങ്ങൾ പ്രീതിപ്പെടുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങൾ സഹജീവികളുടെ സഹായത്തിന് ചെലവ് ചെയ്യുന്നതുവരെ നിങ്ങൾ സദ്ഗതി പ്രാപിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നമുക്കുള്ളവയും നമ്മെ തന്നെയും നാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. അടുത്തുനിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് മഹാകവി ഉള്ളൂർ ചോദിക്കുന്നു. നിഷ്കാമ കർമ്മമാണ് സ്നേഹം. ആകയാൽ സ്നേഹത്തിൽ വളർച്ച പ്രാപിച്ചവർ തങ്ങൾ ഉപകാരം ചെയ്തവരിൽ നിന്ന് നന്ദി കാത്തിരിക്കുന്നവരല്ല. പ്രതിഫലമിച്ചിക്കാതെ നന്മ ചെയ്യുന്നതിലാണ് സ്നേഹം. സ്നേഹിക്കാനുള്ള കഴിവ് മനുഷ്യത്വത്തിൻ്റെ മാനദണ്ഡം തന്നെയാകുന്നു. നമ്മുടെ ജീവിതം സ്നേഹപ്രകാശനവും സ്നേഹമായ ഈശ്വരനിലേക്കുള്ള തീർത്ഥാടനവുമാകട്ടെ. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ.
1: തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക്. ആകാശവാണി ആനന്ദപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് യോഗം. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലാണ് സംഘം കസാഖിസ്ഥാനിൽ നിന്ന് ഇന്നലെ യാത്ര തിരിച്ചത്. പുതുതലമുറ സംരംഭകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വിജയിച്ച സംരംഭകർ മുന്നോട്ട് വരണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. നോയിഡയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ആദ്യ അലുംനി മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെ 11:30 കൂടിക്കാഴ്ച. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ആശുപത്രി മാനേജ്മെന്റുകൾ, TO മോഹനൻ, MLA, ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ധാരണയുണ്ടാക്കിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ദേശീയപാതയിൽ കണ്ണൂർ മേലേ ചൊവ്വയിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതിനാൽ ഇന്നും നാളെയും രാത്രി 9 മണി മുതൽ രാവിലെ 7 മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. ഡള്ള സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്.

അനന്തപുരി എഫ് എം ഇന്ന് ശ്രോതാക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, അക്കിത്തം എഴുതിയ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിത, ആലാപനം കീർത്തന രാജേഷ്, ഉദയഗീതം വിദ്യാമോൾ ടി ഡി പാടിയത് പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം, ആരണ്യകമായുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം, കാലം സാക്ഷി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, നമുക്ക് ചുറ്റും, മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, മുറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 79-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചെപ്പ് തുടരും. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി,

ഇതിൽ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രതീഷ് എംസി മറുപടി നൽകുന്നു. 12:2 കൂട്ടുകാരി, ജോലിയും ജീവിതവും സ്മാർട്ടാക്കാമൊന്നിച്ച്. സൈക്കോളജിസ്റ്റ് തസ്നിമ സംസാരിക്കുന്നു. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. വിവിധതരം തലവേദനകളും ഹോമിയോ ചികിത്സയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:2 ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:2 ഫീച്ചർ, അവസാന ചിരി ആരുടേത്, ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026, രചന മുഹമ്മദ് സമീർ പി കെ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരിപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, പുനഃപ്രക്ഷേപണം ഇതിൽ കുടുക്കത്തുപാറ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം, ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, 9:30 സംഗീതസുധ. ഈ മാസം 5 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭയിൽ പ്രക്ഷേപണം ചെയ്ത പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയ റിലേ. അനന്തപുരി FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഈ പുലരിയിലും പതിവ് പോലെ ഇതാ നമസ്തേ അനന്തപുരി. പ്രിയ ശ്രോതാക്കൾക്കേവർക്കും നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: ഉഷമാലരി.

0: അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് കീർത്തന രാജേഷ്.
1: ഇനി ഉദയഗീതമാണ്, വിദ്യാമോൾ ടി ഡി പാടിയത്. സംഗീതം ആലപ്പി ജിമ്മി. ആദ്യം സരസ്വതി മണ്ഡപമുണർന്നു എന്നാരംഭിക്കുന്ന ഗാനം, രചന ദേവൻ പകൽക്കുറി.

ആലപ്പി ജിമ്മിയുടെ സംഗീതത്തിൽ വിദ്യാമോൾ ടി ഡി പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ ഉദയഗീതത്തിൽ കേട്ടത്. ഇതും ഒരു ജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന കോന്നിയൂർ ഭാസ്, സംഗീതം ആർ സോമശേഖരൻ.

0: സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി നാസ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ. കസാഖിസ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാത്രി 8:17 അനിലും സംഘവും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സോയൂസ് MS-29 പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത്. ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്ത് ഇന്നലെ പുലർച്ചെ UAE രണ്ട് എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. പൂനെ സ്വദേശിയായ യുവ എഞ്ചിനീയർ ഹേരംബ് കർമർക്കറാണ് കൊല്ലപ്പെട്ടത്. എൽനിനോ പ്രതിഭാസം ശക്തിപ്പെടുന്നത് രാജ്യത്തെ വൈദ്യുതി വിതരണ സംവിധാനത്തിന് വെല്ലുവിളിയായേക്കുമെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ കർശനമായ ലോഡ് മാനേജ്മെന്റും ഗ്രിഡ് സുരക്ഷാ നടപടികളും സ്വീകരിക്കാനാണ് നിർദ്ദേശം. നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കാൻ പോകുന്ന സാമ്പത്തിക ആഘാതത്തെയും തൊഴിൽ നഷ്ടങ്ങളെയും കുറിച്ച് ശക്തമായ മുന്നറിയിപ്പുമായി പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും. നാം ഇപ്പോഴെങ്കിലും രംഗത്തിറങ്ങണം എന്ന പേരിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഡിജിറ്റൽ ഇക്കണോമി ലാബ് തയ്യാറാക്കിയ തുറന്ന കത്തിൽ 16 നൊബേൽ ജേതാക്കൾ ഉൾപ്പെടെ 200-ലേറെ വിദഗ്ധർ ഒപ്പുവച്ചു. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. ഡള്ള സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്.
1: ഇന്ത്യൻ കായികരംഗത്തിന്റെ ഭാവി പ്രതിഭാധനരായ കളിക്കാരിൽ മാത്രമല്ല, അവർ പരിശീലിക്കുന്ന മൈതാനങ്ങളുടെ ഗുണനിലവാരത്തിലും കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഇപ്പോൾ കാൽപന്തിന്റെ ആരവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ, ഒരു കാലത്ത് നിറഞ്ഞ കാണികളും ആവേശകരമായ മത്സരങ്ങളും നടന്നിരുന്ന നാട്ടിലെ നിരവധി സ്റ്റേഡിയങ്ങൾ കാടുപിടിച്ച് കീരിയും പമ്പും കയറി നശിച്ചു കിടക്കുന്നു. അതിലൊന്നാണ് കൊല്ലത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം.
2: സ്റ്റേഡിയത്തിലാണ് കളിച്ചു വളർന്നത്. കാലാകാലങ്ങളിൽ അവിടെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം സിന്തറ്റിക് ട്രാക്ക് ഇട്ട്, അത് പ്രോപ്പർ മെയിന്റനൻസ് ഇല്ല.
1: ഫുട്ബോൾ താരം സന്തോഷ്,
2: ഗ്രൗണ്ടും പ്രോപ്പർ ആയിട്ട് അല്ല, നമുക്കത് കളിച്ചാൽ ഇഞ്ചറി വരും. കോടിക്കണക്കിന് രൂപ ചെലവാക്കി പവലീനെല്ലാം കെട്ടിയിട്ടു, യാതൊരു ഡെവലപ്മെന്റും അവിടെ ഇല്ല. പുതിയ തലമുറയ്ക്ക് അവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളും ഇല്ല. കേരള സന്തോഷ് ട്രോഫി ടീം എന്ന് പറഞ്ഞാൽ കൊല്ലത്തുകാരാണ് ഏകദേശം 10 പേരും കളിക്കുന്നത്. ആ ഒരു പാരമ്പര്യമുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പം കൊല്ലത്തുനിന്ന് ഒരൊറ്റ മനുഷ്യർ പോലും സന്തോഷ് ട്രോഫിയോ നാഷണലോ ഒന്നും കളിക്കുന്നില്ല. ടർഫ് ഇടുന്നുണ്ട്, ടർഫ് ഇട്ട് കുറച്ച് വളരെ കഴിയുമ്പോഴത്തേക്ക് അത് നശിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ സിന്തറ്റിക് ടാക്ക് ഇട്ട്, അതും പ്രോപ്പർ മെയിന്റനൻസ് ഇല്ലാതെ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോൺക്രീറ്റിന്റെ മേളി ആർട്ടിഫിഷ്യൽ ടർഫാണ്. പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും നീയും ആങ്കിളും എല്ലാം ഇഞ്ചറി പറ്റി ഉഴപ്പായിക്കൊണ്ടേയിരിക്കുകയാണ്.
1: കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ LBS സ്റ്റേഡിയത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. 1960കളിൽ സ്ഥാപിതമായ ഈ സ്റ്റേഡിയം കൊല്ലത്ത് നിന്നുള്ള നിരവധി കായിക താരങ്ങളെ പല തലമുറകളിലായി വളർത്തിയെടുത്തിട്ടുണ്ട്.
3: അന്ന് ഞങ്ങൾ കളിക്കുമ്പോൾ, ഞാൻ 63 വരുമ്പോൾ സ്റ്റേഡിയത്തിന്റെ നില ഗാലറിയൊന്നുമില്ല.
1: ഫുട്ബോൾ താരം ഹരിദാസ്,
3: ചുമ്മാ ഒരു മറച്ചു കെട്ടി, പിന്നെ എന്തെങ്കിലും കളി വരുമ്പോഴത്തേക്ക് മുള ഗാലറി പടിഞ്ഞാറ് വശം കിട്ടും. ഇത്രമാത്രം സൗകര്യം ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന്റെ കംപ്ലീറ്റ് പണി തീർന്നപ്പോൾ റെഡ് ലൈറ്റും എല്ലാം വന്ന് നാഷണൽ ഗെയിംസ് വന്നപ്പോഴാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടതായിരുന്നു. അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഗ്രൗണ്ടെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിരുന്നത് എന്തോ അവർക്ക് കൊടുത്തില്ല. അങ്ങനെ ആ സ്റ്റേഡിയം ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെയായി.
1: ആധുനിക സിന്തറ്റിക് അത്ലറ്റിക്സ് ട്രാക്ക്, തൊട്ടടുത്ത് ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം എന്നിവയിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയിട്ടും

0: ഔട്ട്ഡോർ സ്റ്റേഡിയം മോശമവസ്ഥയിലാണ്. സിന്തറ്റിക് ട്രാക്കിന്റെ പല ഭാഗങ്ങളും കാടുപിടിച്ചു കിടക്കുന്നു.
1: നാഷണൽ ഗെയിംസും സന്തോഷ് ട്രോഫിയും എല്ലാം നടന്നൊരു സ്റ്റേഡിയമാണ്.
0: ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ,
1: വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയം പെട്ടെന്ന് സിന്തറ്റിക് ട്രാക്ക് ഓർഡറായി. ഇവിടെ 8 ട്രാക്കാണ് ഇട്ടേക്കുന്നത്. അതേസമയം 100 അവിടെ 10 ട്രാക്ക് ഇടണമെന്നാണ്. പിന്നെ സ്റ്റീപ്പിൾ ചേസ് ഇല്ല, അതുകൊണ്ട് ഒരു നാഷണൽ മീറ്റോ സ്റ്റേറ്റ് മീറ്റോ നടത്താൻ പറ്റില്ല. ഒരു ടർഫ് ഇല്ലാതെ കിടക്കുകയാണ്. പിന്നെ ഫ്ലഡ് ലൈറ്റ് ഇല്ല. കൂടാതെ ആ ഗ്രൗണ്ട് ഇപ്പോൾ ട്രാക്ക് ഇട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഇന്റർനാഷണൽ എന്ന് പറയുന്നത് 110-120 വേണം. ഇവിടെ ഇപ്പോൾ അളന്ന് നോക്കിയപ്പോൾ 105 ഉള്ളൂ. 105-75 ഇട്ടാൽ മതി. 70 ഇട്ടാലും മതി, നടത്താം. പക്ഷേ ഒരു കോർണർ കിക്ക് എടുത്ത് ആ കോർണറിൽ വന്ന് ഓടിച്ചെന്ന് വീഴുന്നത് സിന്തറ്റിക്കിന്റെ അവിടെ വീഴുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു 3 മീറ്ററെങ്കിലും 2 സൈഡിലോട്ടും വേണം, അതില്ല. ലോങ് ജമ്പിന് 1 പിച്ചേ ഉള്ളൂ, 2 പിച്ച് വേണം ലോങ് ജമ്പിന്. അതുപോലെ ട്രിപ്പിൾ ജമ്പിനുള്ള മാർക്കിംഗ് ഇല്ല. പിന്നെ സ്റ്റേഡിയത്തിനകത്ത് കംപ്ലീറ്റ് പഴയ ഓടയുടെ സ്ലാബുകൾ മാറ്റി വെച്ചേക്കാം. അതിനകത്ത് മൊത്തം പാമ്പും കുഞ്ഞുങ്ങളാണ്. പണ്ട് കിടന്ന സിൻഡർ ട്രാക്കാണ് കൽക്കരിയുടെ. ആ ട്രാക്കിന്റെ എല്ലാം മെറ്റൽ ഉൾപ്പെടെ വാരി 4 സൈഡും കൂട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടൊരു അഗ്ലി ലുക്കാണ് സ്റ്റേഡിയം.
0: സ്റ്റേഡിയത്തിന്റെ പ്രതാപകാലത്ത് അതിനടുത്ത് ചായക്കട നടത്തിയിരുന്ന എം സൈനുദ്ദീൻ,
2: അന്നെന്ന് പറഞ്ഞാൽ 2 ഗ്രൗണ്ടാണ് നമുക്ക് ലാൽബഹ സ്റ്റേഡിയം എന്ന് പറഞ്ഞത്. ഇന്ന് അവിടെ 6 സ്റ്റാഫ് ഉണ്ടായിരുന്നു ഗ്രൗണ്ട് നോക്കാൻ തന്നെ. അതെന്ന് പറഞ്ഞാൽ നല്ല ഫുൾ മെറ്റ് 2 ഗ്രൗണ്ടായിരുന്നു. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഫുൾ പ്ലേസ് ആണ് അതിനകത്ത്. ട്രാക്ക് ഇല്ല, ഫുട്ബോൾ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. 12 സ്റ്റെപ്പുള്ള മണ്ണിട്ടുള്ള ഒരു ഗ്യാലറി ആയിരുന്നു. 86 നാഷണൽ ഗെയിംസ് അനുബന്ധിച്ചാണ് സ്റ്റേഡിയം ഇത്രയും വിപുലമായത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സിന്തർ ട്രാക്ക് ആയിരുന്നു. ജോലിയൊന്നും ഇല്ലാതെ ട്രാക്കിന്റെ വരപ്പൊക്കെ ഞാനും രാഘവൻ എന്ന് പറഞ്ഞൊരു ഞങ്ങൾ രണ്ടുകൂടാണ് ട്രാക്കെല്ലാം വരയ്ക്കുന്നത്. കൊല്ലത്ത് ഒരുപാട് പന്ത് കളിക്കാറുണ്ടായിരുന്നു. നജീമുദ്ദീൻ, കെഎസ് കുര്യൻ, ജോർജ് മുത്തു, ഇവരെല്ലാമായിട്ട് ഞാൻ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ഞാൻ. അവര് കളിക്കാർ വന്നു കഴിഞ്ഞാൽ രാത്രി 8 മണി വരെ ഞങ്ങളുടെ കടയിൽ ഇരുന്നിട്ടേ എല്ലാ കളിക്കാരും പോകും. അന്നെന്ന് പറഞ്ഞാൽ 105 മീറ്റർ നീളവും 70 മീറ്റർ വീതിയുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരുന്നു. സന്തോഷ് ട്രോഫി നടന്നിട്ടുണ്ട്, നാഷണൽ ഗെയിംസ് നടന്നിട്ടുണ്ട്, ജൂനിയർ നാഷണൽ നടന്നിട്ടുണ്ട്, ഫിസേഴ്സ് കപ്പ് നടന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു ജില്ലാ ടൂർണമെന്റ് പോലും നടത്താൻ പറ്റൂല. അത്ലറ്റിക്സിനോട് ചേർന്ന് ഈ ത്രോസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പുട്ട്, ജാവലിൻ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ വന്നപ്പോഴത്തേക്ക് അവര് കുറേയും കൂടെ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് കയറ്റിയിട്ട്. ഫുട്ബോൾ ഗ്രൗണ്ട് വീതിയുണ്ട്, നീളമില്ല.
0: ഫുട്ബോൾ പ്രേമി സിറഫുദ്ദീൻ,
3: ഒരു ജനതയുടെ മെന്റാലിറ്റിയാണ് ഫുട്ബോളിന്റെ ഒരു ഇന്നമനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എവിടെയും അങ്ങനെ ഒരു സംഗതിയിലേക്ക് വരാത്തതുകൊണ്ട് ഫുട്ബോളിന് വേണ്ടത്ര ടൂർണമെന്റുകൾ നടക്കുന്നില്ല. ടൂർണമെന്റ് ഇല്ലാത്ത ഒരു രാജ്യത്തും ഫുട്ബോൾ വളരണമല്ല. അതുകൊണ്ട് ടൂർണമെന്റുകളിൽ ഭരണാധികാരികൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ ഒക്കെ നടക്കാൻ കഴിയും. അവിടെ റഗ്ബിയുടെ ടൂർണമെന്റ് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗമായിട്ട് വന്നിരുന്നു. അങ്ങനെയൊക്കെയുള്ള ടൂർണമെന്റുകൾ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. വലിയ ടൂർണമെന്റ് വരുമ്പോഴേ ടർഫ് ശരിയാകാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ.
0: ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് യുവ കായിക താരങ്ങളാണ്. സ്റ്റേഡിയം സ്ഥിരമായി ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ മറ്റെവിടെയെങ്കിലും പരിശീലന സൌകര്യങ്ങൾ തേടാൻ അവർ നിർബന്ധിതരാകുന്നു. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കഴിവുള്ള നിരവധി യുവാക്കൾക്ക് ദേശീയ നിലവാരത്തിലുള്ള പരിശീലനത്തിനായി ജില്ലയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് ചിലവേറിയതും അപ്രായോഗികവുമാണ്.
4: ആ ഒരു ഗ്രൗണ്ടിന്റെ സ്ഥിതി വളരെ മോശമാണ്.
0: യുവ അത്ലറ്റ് അബ്ലീന,
4: ആ സ്റ്റേഡിയം ഇപ്പം കളിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ്. ഇനി വരാൻ കുറെ ഇവന്റ്സുകൾ ഉണ്ട്, ഇത്രയ്ക്കും കാടുപിടിച്ച് കിടക്കുവാണ്. അപ്പം അത് പറ്റത്തില്ല അവിടെ കളിക്കാൻ.
0: കൊല്ലം എസ് എൻ കോളേജ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അജ്മൽ അജീഷ,
5: കൊല്ലം ജില്ലയിൽ ആകെയുള്ള ഒരു 11 സ്കോർട്ട് എന്ന് പറയുന്നത് LB സ്റ്റേഡിയം ആണ്. പ്രാക്ടീസ് ചെയ്യാനും മറ്റ് ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യാനൊന്നും വേറെ ഗ്രൗണ്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഡിസ്ട്രിക്റ്റിന്റെ കളിയായാലും മറ്റ് ടൂർണമെന്റുകളായാലും മറ്റ് ഗ്രൗണ്ടുകളെയും കോളേജ് ഗ്രൗണ്ടുകളെയും ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അസോസിയേഷൻ ടൂർണമെന്റുകളിൽ വരുമ്പോൾ തന്നെ നമുക്ക് 11സിന്റെ ഒരു കോർട്ട് ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. കാരണം നമ്മൾ ഗ്രിഡിൽ ചെന്നിട്ട് ഒരു ടൂർണമെന്റ് കളിക്കുമ്പോൾ അത്രയും പെർഫോമൻസ് നമ്മുടെ പ്ലേയേഴ്സിനായാലും നമ്മുടെ ടീമിനായാലും കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. കൊല്ലം ജില്ല ഇപ്പോൾ ഒരു ഫുട്ബോൾ തലത്തിൽ ഏറ്റവും താഴ്ന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഗ്രൗണ്ടിന്റെ ഒരു ഇഷ്യൂസ് കാരണം. കണ്ണൻ രാജേന്ദ്രന് ശേഷം ഒരു സന്തോഷ് ട്രോഫി പ്ലെയർ കൊല്ലം ജില്ലയിൽ നിന്ന് കളിച്ചിട്ടില്ല.
0: LBS സ്റ്റേഡിയം പഴയ നിലവാരം വീണ്ടെടുത്ത് കൊല്ലം ജില്ലയുടെ അഭിമാനകരമായ കായിക പാരമ്പര്യത്തിന്റെ ദീപശിഖ എന്തെന്നത് കാണാൻ കാത്തിരിക്കുന്ന ആവേശഭരിതരായ ഒരു കായിക സമൂഹം ഇവിടെയുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൌൺസിലും സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടറേറ്റും ജനപ്രതിനിധികളും ഭരണകൂടവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ സ്റ്റേഡിയത്തിന് വീണ്ടും ഫുട്ബോൾ, അത്ലറ്റിക്സ് തുടങ്ങി എല്ലാ കായിക മത്സരങ്ങൾക്കുമുള്ള ദേശീയ വേദിയാകാൻ കഴിയും.
6: സൗത്ത് ഏഷ്യയിലെ ഇത്രയും വലിയൊരു സ്റ്റേഡിയം, ഗാലറിയും ട്രാക്കുമായിട്ട് ഇത്രയും ഉള്ള സ്റ്റേഡിയം സൗത്ത് ഏഷ്യയിൽ വളരെ റയറായിട്ടേ ഉള്ളൂ. ഒന്നോ രണ്ടോ സ്റ്റേഡിയത്തിൽ ഒന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം.
0: കൊല്ലം ജില്ലാ സ്പോർട്സ് ഓഫീസർ അവിനാശ് കുമാർ,
6: ദിവസ തലത്തിൽ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണോ ഇത് വന്നതെന്നുള്ള ഒരു സംശയം നമുക്കുണ്ട്. സ്റ്റാൻഡേർഡ് ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു നോംസ് ആണ്. ആ നോംസ് കീപ്പ് ചെയ്താണ് ഇത് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. വരും ഈ സ്റ്റേഡിയം പണിഞ്ഞവര് തന്നെ കേരളത്തിലെ വിവിധ ജില്ലയിൽ സ്റ്റേഡിയം പണിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ കൊല്ലത്ത് മാത്രം ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ വന്നു എന്ന് നമ്മൾ സത്യസന്ധത പറഞ്ഞു പരിശോധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ

0: നമ്മൾ എന്തായാലും ഒരു ഇത്രയും വലിയൊരു ഇത് ചെയ്തപ്പം ഫുട്ബോളും അത്ലറ്റിക്സും ഒരേ കണക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അത് ചെയ്യാമായിരുന്നു. അപ്പൊ അതിനും ഒരു ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം അതിനകത്ത് കാണുന്നുണ്ട്. ടെൻഡർ നടപടി ഉൾപ്പെടെ അത് പരിശോധിക്കേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. ഇപ്പോ ഒരു 400 മീറ്റർ ട്രാക്ക് കിട്ടുന്ന കൊല്ലം ജില്ലയിലെ ഏക സ്റ്റേഡിയമാണിത്. നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു റീ ടെൻഡർ കൊടുത്ത് കുറച്ച് ഭാഗങ്ങൾ ഇത് പൂർത്തീകരിക്കാനേ ഉള്ളൂ.
1: കൊല്ലം മേയർ എ കെ ഹഫീസ്:
2: ശരിക്കും കൊല്ലം നഗരത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു ഭാഗമാണ് കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയം. പക്ഷെ ലാൽ ബഹദൂർ സ്റ്റേഡിയം കഴിഞ്ഞ കുറേയധികം കാലങ്ങളായിട്ട് ഉപയോഗയോഗ്യമല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വ്യായാമത്തിന് പോലും ആളുകൾക്ക് കയറാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇപ്പോ പുതിയ കോർപ്പറേഷൻ ഭരണസമിതി വന്നതിന് ശേഷമാണ് അത് തുറക്കാനും അനകമൊക്കെ വൃത്തിയാക്കി ഇപ്പൊ താമസിയാതെ തന്നെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കിയതിനു ശേഷം എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ആകത്തക്ക വിധത്തിൽ. അവിടെ ഇപ്പൊ ഫുട്ബോൾ ഗ്രൗണ്ട് അല്പം നീളക്കുറവുണ്ട്. നാഷണൽ ലെവൽ ടൂർണമെന്റുകളോ അന്താരാഷ്ട്ര ലെവലിലുള്ള ടൂർണമെന്റുകളോ നടത്താൻ കഴിയുന്ന തരത്തിലാണ്. എത്രയും പെട്ടെന്ന് അതൊക്കെ വൃത്തിയാക്കി ഭംഗിയാക്കി കൊല്ലം നാട്ടിലെ മുഴുവൻ കായിക പ്രേമികൾക്കും ഉപയോഗപ്രദമാകത്തക്ക വിധത്തിലാക്കിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്.
1: കൊല്ലം ഇരവിപുരം MLA അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ:
3: കോടികൾ ചെലവഴിക്കപ്പെട്ട ഒരു സ്റ്റേഡിയമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം. അതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള വലിയൊരു പരിശ്രമം ഇതിനകം തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. വിവിധ വിഭാഗങ്ങളുടെ പരിശോധനകൾ അതിന്റെ ഭാഗമായി തുടർന്നു വരികയാണ്. ഇനി പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കം കൂടി അതിന് വേണം. അപ്പോൾ അത് കൃത്യമായ ഒരു പഠനം നടത്തി ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാമാണ് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തി ആ പരിഹാരങ്ങളെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പരിഹരിക്കപ്പെടാം എന്നുള്ളതിന് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും വേഗം പുതിയ മീറ്റുകൾ നമ്മുടെ കൊല്ലത്ത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആ മീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം ബൗണ്ടിൽ തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണവും തുടർ പ്രവർത്തനങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുവേണ്ടതുണ്ട്.
1: കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ്:
4: ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തെ സംബന്ധിച്ചിട്ട് അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം അതിലെ സാമഗ്രികളെല്ലാം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വിഷ്ണു സുനിൽ പന്തളം നൽകിയിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് ഇവിടെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് വന്നതിന് ശേഷം അവിടെ എന്താണ് പറയാൻ വേണ്ടി കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ്. സ്പോർട്സ് വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേഡിയങ്ങളും അതുപോലെ എല്ലാ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. കായിക വകുപ്പിന് കീഴിൽ എത്രത്തോളം സ്റ്റേഡിയങ്ങളുണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, അതിൽ എവിടെയൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത്, എവിടെയാണ് ഫെസിലിറ്റീസ് പോയമുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് പൈപ്പ് തയ്യാറാക്കണം. അപ്പൊ അത് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഓപ്പണായി കൊടുത്തിട്ടുള്ള സ്റ്റേഡിയങ്ങൾ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത്, പണി തുടങ്ങി കിടക്കുന്നത് മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു രൂപരേഖ കിട്ടും.
1: കൊല്ലം LBS സ്റ്റേഡിയം നവീകരിക്കുക എന്നത് വെറും ഒരു സ്റ്റേഡിയം സൗന്ദര്യവൽക്കരണത്തിന്റെ കാര്യമല്ല, അത് കായിക കേരളത്തിന്റെ ആവശ്യമാണ്. സ്വപ്നം കാണാനും മത്സരിക്കാനും അനുയോജ്യമായ ഒരു സ്ഥലം ഒരു യുവ അത്ലറ്റിന് നഷ്ടപ്പെടുന്നത് ഒരു താരത്തെ തന്നെ ഇല്ലാതാക്കിയേക്കാം. ഈ സ്റ്റേഡിയത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ വ്യക്തമാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി നവീകരിച്ച LBS സ്റ്റേഡിയം യുവ അത്ലറ്റുകൾക്ക് പ്രാപ്യമാക്കിയാൽ ഇന്ത്യൻ ജേഴ്സി ധരിച്ച് കേരളത്തിന് അഭിമാനം പകരുന്ന ഫുട്ബോൾ കളിക്കാരും അത്ലറ്റുകളും കായിക പ്രതിഭകളും ഈ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ്ടും ഉയർന്നു വരില്ലെന്ന് ആര് കണ്ടു.

0: പ്രഭാതഭേരി ഇനി നാളെ രാവിലെ 6:30 നമസ്തേ അനന്തപുരിയിൽ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495655321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: മരംകൊത്തിയുടെ കൊക്ക് അതിന്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിന്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിന്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മലയാളിയായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലായിരുന്നു യാത്ര. കസാഖിസ്ഥാനിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിഗിന എന്നിവരാണ് അനിൽ മേനോനൊപ്പം യാത്രയിൽ. അദ്ദേഹത്തിന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ബഹിരാകാശത്ത് 8 മാസം ചെലവഴിക്കുന്ന സംഘം 2027 ഏപ്രിലായിരിക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ പുരോഗതി ലക്ഷ്യമിട്ട് വിവിധ പരീക്ഷണങ്ങൾക്ക് അനിൽ മേനോൻ നേതൃത്വം നൽകും. ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ സഹിതമാണ് സോയൂസ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നതെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി പ്രതിനിധി യെലേന റെമിസോവ അറിയിച്ചു. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യു കെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യു കെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൻ ഉസൈദ് അറിയിച്ചു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റിയച്ചത്. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ഇന്ത്യ ആണവോർജ്ജ പദ്ധതികൾ ക്രമാനുഗതമായി വിപുലീകരിക്കുകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിലവിൽ ഇന്ത്യയിൽ 7 കേന്ദ്രങ്ങളിലായി 24 ആണവ റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 8000 MW ശേഷിയോടെ 10 റിയാക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്തോനേഷ്യയിലെ നാഷണൽ എനർജി കൗൺസിൽ

0: പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ശുദ്ധമായ ഊർജം രാജ്യത്തെ കർഷകരിലേക്കും വീടുകളിലേക്കും നേരിട്ടെത്തിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച സുസ്ഥിര പുരോഗതി ചർച്ചയിൽ പങ്കുവച്ചതായി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെയാണ് കൂടിക്കാഴ്ച. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിന്റെ ഭാഗമായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവതലമുറ കായിക രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യ ജീവിതശൈലി സ്വീകരിക്കണമെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ പറഞ്ഞു. കുന്ദമംഗലം MLA MA റസാഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോൾവണ്ടി പര്യടനത്തിന്റെ സമാപന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. പാലക്കാട് 4 അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമാപ്പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7 AC തോമസും ലൊവേനിയും 32 സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്കോക്ക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവാക്കൾക്ക് തൊഴിൽ, മാന്യമായ ജോലി, സംരംഭകത്വം എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകുന്നതിൻ്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂലൈ 15 ലോക യുവജന നൈപുണ്യദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ 1 സെമിഫൈനലിൽ എതിരില്ലാത്ത 2 സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കിലിയൻ എംബാപ്പേ എന്ന പവർ ഹൗസിനെ അതിസമർത്ഥമായി പൂട്ടിയ സ്പെയിൻ പ്രതിരോധക്കാർ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായ 3 ഫൈനൽ എന്ന ഫ്രാൻസിന്റെ സ്വപ്നം നുള്ളിയെറിഞ്ഞു. പേരും പെരുമയുമേറിയ ഫ്രാൻസ് ആക്രമണ നിരയെ വരച്ച വരയിൽ നിർത്തിയാണ് സ്പെയിനിന്റെ വിജയം. ഫ്രാൻസിന്റെ പടനീക്കങ്ങളെല്ലാം കുക്കുറലടക്കമുള്ള അത്യുദ്ധാനികൾ പടുത്തുയർത്തിയ സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. എംബാപ്പയും ഓസ്മാൻ ചെമ്പലയും ബർക്കോളയും ഒലിസയും പതറിയപ്പോൾ മറുപടിയില്ലാത്ത 2 പാരമ്പര്യ വൈരികളെ വീഴ്ത്തി സ്പെയിൻ ഒരിക്കൽ കൂടി കപ്പിനരികെ എത്തുന്നു. 22 മൈക്കൽ ിലൂടെ ലീഡെടുത്ത സ്പെയിൻ 58 മിനിറ്റിൽ പെഡ്രോ പോറയിലൂടെ ഗോൾവെട്ട പൂർത്തിയാക്കി. കളിയുടെ അവസാന മിനിറ്റുകളിൽ ജീവന് വേണ്ടി ഫ്രഞ്ച് സൈന്യം ആഞ്ഞു പിടിച്ചെങ്കിലും ആക്രമണത്തിന്റെ മുനയോടെ സ്പാനിഷ് സംഘം വിജയം കൈപ്പിടിച്ചൊതുക്കി. ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ വിജയികളായിരിക്കും കലാശപ്പോരിൽ സ്പെയിനിന്റെ എതിരാളികൾ.
0: ബിർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റണിൽ 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. പരമ്പരയിലെ 2 മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5. 2027 വേനൽക്കാലം കേരളത്തിൽ കടുത്തതായിരിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളം സംരക്ഷിച്ചു നിർത്തുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തലത്തിൽ മഴക്കുഴികൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നും ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ KK സുബേർ ആകാശവാണിയോട് പറഞ്ഞു.
3: പരമാവധി ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള തടയണകൾ, മഴക്കുഴികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി നടപ്പാക്കുകയും അടുത്ത വർഷം വരാൻ പോകുന്ന വരൾച്ചയെ നേരത്തെ കണ്ട് അവയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 1 ഭാഗം. 2 ഭാഗം, അത്തരമൊരു വരൾച്ച വരികയാണെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ള സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 14 വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിനകത്ത് നിന്ന് ഒരു പ്രാഥമിക പ്ലാൻ ഉണ്ടാക്കുകയും കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായത്തിനായിട്ട് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്.
0: ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത യാഥാർത്ഥ്യമാകുന്നതോടെ

ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമംഗലത്തെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: യാത്ര എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും അമ്പിളിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ഇളയരാജ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
0: ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം: 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം പറയാം 8:00 പ്രധാന വാർത്തകൾക്കു ശേഷം. എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയ ഗാനം, കൂടെ ശ്യാമു, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ഭാരതപുരിയിൽ ഇനി കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള വെറ്റനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റനറി കൌൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്റനറി കോളേജിൽ വെച്ച് ഈ മാസം 17 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ തെരുവുനായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി, യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് എന്നിവർ പങ്കെടുക്കുന്ന ഈ ശില്പശാലയിൽ സുസ്ഥിരവും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള തെരുവുനായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക: 1-800-425-7064. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കൊല്ലം ജില്ലാ നെടുവത്തൂർ കൃഷിഭവനിൽ വെച്ച് ആത്മാ പദ്ധതിയുടെ സഹകരണത്തോടെ ഇന്ന് രാവിലെ 10 മണി മുതൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയകരമായി ചെയ്യാൻ പറ്റുന്ന ഫലവർഗ വിളകളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണെന്ന് കൊട്ടാരക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. സംസ്ഥാന കൃഷിവകുപ്പിന്റെ അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്ന ഹോം ഗ്രൗണുമായി സഹകരിച്ച് നടത്തുന്ന ഈ പരിശീലന ക്ലാസിൽ കർഷകർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 7907-712-327. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചുവരുന്ന ഭക്ഷ്യസംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8547-070-773. വളം, സസ്യസംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KVK പത്തനംതിട്ട ആത്മാ പത്തനംതിട്ടയുടെ സഹകരണത്തോടെ നടത്തുന്ന 48-ആഴ്ച കോഴ്സാണ്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0469-692-064-0469-692-661. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC തത്തുല്യം. പ്രായപരിധി 18-30 അവസാന തീയതി ഈ മാസം 31. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9747-321-760. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപ്പാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റ് പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, MSME പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 27 മുതൽ 31 വരെ നടത്തും. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9947-487-209-0484-1-1-1-3-5-3-1-2-7. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: പി ജയചന്ദ്രനും പി മാധുരിയും കാട്ടരുവി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന എ പി ഗോപാലൻ, സംഗീതം ജി ദേവരാജൻ.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9 4 9 5 9 6 4 3 2 1

0: 9496531 ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജക.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: സമയം 7:15.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
4: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് കുടിവെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ചിന്ത എസ് സംസാരിക്കുന്നു.
6: കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് മരണങ്ങളും 5,000-ന് കേസുകളും എല്ലാ ദിവസവും, ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു. നമ്മുടെ കുടിവെള്ളം, പ്രത്യേകിച്ച് കിണറുവെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത വീടുകൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അടുത്തടുത്ത വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും, അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെ ഉള്ളത്. മാത്രവുമല്ല, അവിടുന്ന് ടാങ്കിലെ ജലം മണ്ണ് വഴി ഗ്രൗണ്ട് വാട്ടറിനെ, നമ്മുടെ കിണറ്റിന്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു 10% താഴെയൊക്കെ ആയിരുന്നു. ഇക്കോളി എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യന്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ആ വെള്ളം മനുഷ്യന്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളി കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70%+ നമുക്ക് ഇക്കോളയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടിയതിന്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിൽ ഉള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ ബാക്ടീരിയകൾ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്. അപ്പൊ ഷിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി, ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 2, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ഷിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളം, വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2.5 gram ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി, 5 gram ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന് ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിന്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ടത്തെ ശീലം, പണ്ട് അമ്മമാര് പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്, ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടിത്തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വജീവനും, അതായത് സ്പോറുകളടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും ഒരു 3-5 മിനിറ്റ് വെട്ടിത്തിളപ്പിച്ച കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത് ഒരു 3-5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയും ഉള്ള പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാരെ നമ്മളെ ശീലിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയത്തില്ലേ, അതിലൊക്കെ എന്താ, ജലം തിളപ്പിച്ചു കഴിഞ്ഞാൽ ജലത്തിന്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ? പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വൈറലൊക്കെ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ട

0: നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുടിവെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ചിന്ത എസ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തുപറ്റി?
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
9: ജെൻസിയും സംഘവും ഈറ്റില്ലം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം AT ഉമ്മർ.

0: ഇന്ന് ജൂലൈ 15.
1: ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ കെ കാമരാജ് 1903 ജൂലൈ 15 ജനിച്ചത്. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയത് കാമരാജാണ്. ദരിദ്രരായ കുട്ടികൾ സ്കൂളുകളിലെത്തുന്നതിനും തമിഴ്നാട്ടിലെ സാക്ഷരതാ നിരക്ക് ഉയർത്തുന്നതിനും ഇത് വലിയ കാരണമായി. ദരിദ്രരായ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കി. കൂടാതെ 1000 പുതിയ സ്കൂളുകൾ അദ്ദേഹം സംസ്ഥാനത്തുടനീളം ആരംഭിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം 1964 ലാൽ ബഹാദൂർ ശാസ്ത്രിയെയും പിന്നീട് 1966 ഇന്ദിരാഗാന്ധിയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കാമരാജായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഭരണ പദവികളൊഴിഞ്ഞ് പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങണമെന്ന വിപ്ലവാത്മകമായ നിർദ്ദേശം അദ്ദേഹം നെഹ്റുവിന് മുന്നിൽ വെച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് തമിഴ്നാട്ടിൽ ഒട്ടനവധി ഡാമുകളും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് പോലുള്ള വൻകിട വ്യവസായശാലകളും സ്ഥാപിതമായത്. രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് 1976 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. തമിഴ്നാട് സർക്കാർ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ 15 വിദ്യാഭ്യാസ വികസന ദിനമായി ആചരിക്കുന്നു. സോംബി സിനിമകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത അമേരിക്കൻ ചലച്ചിത്ര സംവിധായകൻ ജോർജ് എ റൊമേറോ അന്തരിച്ചത് 2017 ജൂലൈ 15. ഹോളിവുഡ് ഹൊറർ സിനിമാ ചരിത്രത്തെ മാറ്റിമറിച്ച അദ്ദേഹം സ്വതന്ത്രമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത നൈറ്റ് ഓഫ് ദി ലിവിംഗ് ഡെഡ് എന്ന ചിത്രം ലോക സിനിമയിലെ ഒരു ക്ലാസിക്കായി മാറി. ആധുനിക പോപ്പ് സംസ്കാരത്തിൽ നാം ഇന്ന് കാണുന്ന സോംബി എന്ന സങ്കല്പത്തിന് അടിത്തറയിട്ടത് ഈ സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഹൊറർ സിനിമകൾ വെറും ചോരയും ഭയവും മാത്രമല്ല സമ്മാനിച്ചത്, മറിച്ച് അവയിലൂടെ വംശീയത, അമിത ഉപഭോഗ സംസ്കാരം, സർക്കാരിന്റെ പരാജയങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ശക്തമായി വിമർശിച്ചു. മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയും ജ്ഞാനപീഠ ജേതാവുമായ എം ടി വാസുദേവൻ നായർ 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനിച്ചത്. മലയാള സാഹിത്യത്തിന് നോവൽ, ചെറുകഥ, തിരക്കഥ എന്നീ മേഖലകളിൽ അവിസ്മരണീയമായ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. നാലുകെട്ട്, രണ്ടാമൂഴം, മഞ്ഞ് തുടങ്ങിയ കൃതികൾ മലയാള സാഹിത്യത്തിലെ ഇക്കാലത്തെയും മികച്ച രചനകളിൽ ഉൾപ്പെടുന്നു. നാലുകെട്ട് എന്ന ആദ്യ നോവലിലൂടെ തന്നെ മലയാള സാഹിത്യത്തിൽ തന്റേതായ ഒരിടം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാഷയും ശൈലിയും നൽകിയ അദ്ദേഹം പല സിനിമകൾക്കും സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് 1927 ജൂലൈ 15. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിൽ ദീർഘകാലം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹം സംസ്ഥാനത്തെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി വലിയ പങ്കുവഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല, കൊച്ചിൻ സർവകലാശാല എന്നിവ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് സി എച്ച് ആയിരുന്നു. കേരള നിയമസഭയുടെ സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ 4 പ്രധാന പദവികളും അലങ്കരിച്ച അപൂർവം നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. എല്ലാ വർഷവും ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത്. യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനും അവർക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ആവശ്യമായ പ്രായോഗിക കഴിവുകൾ വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 2014 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനമായി പ്രഖ്യാപിച്ചു. ഈ ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിലും കോളേജുകളിലും നൈപുണ്യ വികസന ക്ലാസുകൾ, കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ MC റോഡ്, കേശവദാസപുരത്തും. പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
4: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
3: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ.

0: EMI ആണെങ്കിൽ 900 രൂപ മുതല്.
1: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: പൂവച്ചൽ ഖാദറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം തകര.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തൊഴിൽ ദർശനം.
3: പൊതുമേഖലാ ബാങ്കുകളിലെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ സ്കെയിൽ 1 തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് IBPS വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 11 ബാങ്കുകളിലായി 745 ഒഴിവാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രിലിമിനറി മെയിൻ പരീക്ഷകളും അഭിമുഖവും നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. 2026 ഓഗസ്റ്റിൽ നടക്കുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിൽ 10 കേന്ദ്രങ്ങൾ ഉണ്ടാവും. ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യുക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. തസ്തികകളും ഒഴിവും അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ 190, HR പേഴ്സണൽ ഓഫീസർ 60, IT ഓഫീസർ 301, ലോ ഓഫീസർ 105, രാജ്ഭാഷാ അധികാരി 89, പ്രായം 1/7/2026 20 30 വയസ്സിനും ഇടയിൽ. യോഗ്യത: IT ഓഫീസർ, 4 എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, IT, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ബിരുദവും DOE ACC B ലെവലും. അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ, 4 ബിരുദം, അഗ്രികൾച്ചർ, ഹോർട്ടികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, ഡയറി സയൻസ്, ഫിഷറി സയൻസ്, പിസികൾച്ചർ, അഗ്രി മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, അഗ്രോ ഫോറസ്ട്രി, ഫോറസ്ട്രി, അഗ്രികൾച്ചറൽ ബയോടെക്നോളജി, BTech ബയോടെക്നോളജി, ഫുഡ് സയൻസ്, അഗ്രികൾച്ചർ, ബിസിനസ് മാനേജ്മെന്റ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, സെറികൾച്ചർ, ഫിഷറീസ് എഞ്ചിനീയറിംഗ്. രാജ്ഭാഷാ അധികാരി, ഇംഗ്ലീഷ് ഉൾപ്പെട്ട ബിരുദവും ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദവും, അല്ലെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെട്ട ബിരുദവും സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദവും. ലോ ഓഫീസർ LLB, അഭിഭാഷകനായി ബാർ കൌൺസിൽ എൻറോൾ ചെയ്തിരിക്കണം. HR പേഴ്സണൽ ഓഫീസർ, ബിരുദവും പേഴ്സണൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, HR, HRD, സോഷ്യൽ വർക്ക്, ലേബർ ലോയിൽ ദിവത്സര ഫുൾ ടൈം PG ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും. മാർക്കറ്റിംഗ് ഓഫീസർ, ബിരുദം ദിവത്സര ഫുൾ ടൈം MMS മാർക്കറ്റിംഗ്, MBA മാർക്കറ്റിംഗ്, PG DBA, PG DBM, PG DPM, PG DA മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസേഷൻ. അപേക്ഷാ ഫീസ് GST ഉൾപ്പെടെ 850 രൂപ, SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 175 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ലൈവ് ഫോട്ടോ, ഒപ്പ്, ഇടതുകൈയിലെ വിരലടയാളം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവയും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റു രേഖകളും നിർദ്ദിഷ്ട മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 21. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ibps.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ibps.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ഡൽഹിയിലുള്ള സബ്സിഡിയറി സ്ഥാപനമായ NTPC ഗ്രീൻ എനർജി ലിമിറ്റഡിൽ 114 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ റിന്യൂവബിൾ എനർജി 14, അസിസ്റ്റന്റ് എഞ്ചിനീയർ റിന്യൂവബിൾ എനർജി 100, ഡെപ്യൂട്ടി ജനറൽ മാനേജർക്ക് 12 അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് 10 പ്രവൃത്തി പരിചയം ഉണ്ടാവണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 31. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ngel.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ngel.in.
2: തൊഴിൽ ദർശനം.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655621, 9495569321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00

0: മുതൽ 12 മണിവരെ.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവച്ച്
2: 25-ലധികം വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645-14-7158.
3: ഗ്രാമകേരളം.
4: പ്ലാവ് എന്ന കൽപ്പവൃക്ഷം.
5: പുര നിറയെ പിള്ളേർ, പുരയിടം നിറയെ പ്ലാവ് എന്നൊരു ചൊല്ല് തന്നെ കേരളത്തിൽ പ്രചരിച്ചിരുന്നു. ആരോഗ്യദായകമായ ചക്ക എന്ന മധുരഫലത്തെ ഓരോ കുടുംബവും പ്രധാന ഭക്ഷണമായി കരുതിയിരുന്ന കാലമായിരുന്നു അത്. ഏതാണ്ട് 6,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാവ് കൽപ്പവൃക്ഷമായി ആരാധിക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണാം. എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ള വൃക്ഷമാണ് കൽപ്പവൃക്ഷം. തെങ്ങിനെയാണ് സാധാരണയായി അങ്ങനെ പറയാറ്. എങ്കിലും തെങ്ങിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. എന്നിരിക്കിൽ എല്ലാ ഭാഗവും ഉപയോഗയോഗ്യമായ പ്ലാവിനെ കൽപ്പവൃക്ഷം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിന്റെ സൗഭാഗ്യമാണ് പ്ലാവും ചക്കയും. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ പട്ടിണി മാറ്റിയ ശുദ്ധമായ നാട്ടുഫലമാണ് ചക്ക. നമ്മുടെ പൂർവികരുടെ ആരോഗ്യം നിലനിർത്തിയിരുന്ന ഒരു പ്രധാന ഇനമായ ചക്ക പ്രകൃതിദത്ത പോഷകങ്ങളുടെ കലവറയാണ്. ഇത് നമുക്ക് രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യവും നൽകുന്നു. പല വൈറസ് രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ചക്കപ്പഴത്തിലെ ജാക്കലിൻ ഘടകങ്ങൾക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊറോണ കാലത്ത് ചക്കയുടെ ഈ ഗുണം തിരിച്ചറിഞ്ഞു നമ്മൾ. 100 ഗ്രാം ചക്കച്ചുളയിൽ നിന്ന് 88 കലോറി ഊർജം ലഭിക്കും. പ്രോട്ടീൻ, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, സോഡിയം, പൊട്ടാസ്യം ഇവ ധാരാളമായുണ്ട്. ചക്ക പഴമായാലും പച്ചയായാലും നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാം. വർഷം മുഴുവൻ ഉപയോഗിക്കാൻ പാകത്തിന് ചക്കയിൽ നിന്ന് ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. കുരുവിലെ തവിട്ട് നിറത്തിലുള്ള തൊലിക്കുമുണ്ട് ഔഷധഗുണം. അതറിയാതെയാണ് പലരും അത് ചുരണ്ടിക്കളയുന്നത്. മനുഷ്യർക്ക് ആഹാരമായി ഉപയോഗിക്കുന്നതോടൊപ്പം കാലിത്തീറ്റ, കോഴിത്തീറ്റ എന്നിങ്ങനെയും ചക്ക ഉപയോഗിക്കാം. പൊന്നുപോൽ തിളങ്ങുന്ന പ്ലാവിൻ തടിയുടെ പ്രാധാന്യവും മൂല്യവും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വീടിന്റെ വാതിലും മറ്റ് ഗൃഹോപകരണങ്ങളും നിർമ്മിക്കാൻ വളരെ അനുയോജ്യമാണ് പ്ലാവിൻ തടി. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ അമ്മയെന്ന പോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച അമ്മച്ചിപ്ലാവിന്റെ തിരിശേഷിപ്പ് നെയ്യാറ്റിൻകര ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴും കാണാവുന്നതാണ്. ക്ഷേത്ര നിർമ്മിതിക്കും വിഗ്രഹ നിർമ്മാണത്തിനും പ്ലാവിൻ തടിയാണ് ഭാരതത്തിൽ ഉപയോഗിച്ചിരുന്നത്. ചെണ്ട, മൃദംഗം, ഉടുക്ക് എന്നീ വാദ്യങ്ങളുടെ നിർമ്മാണത്തിന് ഏറ്റവും നല്ലത് പ്ലാവിന്റെ കാതലാണ്. പൂജകളിലും മറ്റും പ്ലാവിൻ വിറക് അവിഭാജ്യ ഘടകമായി കരുതപ്പെടുന്നു. പറ, ഇടങ്ങഴി എന്നിവയും സംഗീത ഉപകരണമായ വീണയും നിർമ്മിക്കാൻ പ്ലാവ് തന്നെയാണ് ഏറ്റവും ഉത്തമം. ചക്ക അരക്കിനുമുണ്ട് അതിൻ്റെതായ ഉപയോഗം. കീടങ്ങളെ പിടിക്കാനും പാത്രങ്ങളിലെ ദ്വാരമടയ്ക്കാനും വളരെ കാലമായി ചക്ക അരക്ക് ഉപയോഗിക്കുന്നു. ഉണങ്ങിയ ചക്ക അരക്ക് നന്നായി കത്തുമെന്ന് അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിന് പുരാണത്തിലുമുണ്ട് സന്ദർഭം. പാണ്ഡവരുടെ ജീവാപായത്തിനായി ദുര്യോധനാദികൾ നിർമ്മിച്ച അരക്കില്ലം പ്രസിദ്ധമാണല്ലോ. രാസവള സ്പർശമേൽക്കാത്ത പോഷക സമൃദ്ധമായ ചക്ക നമ്മുടെ ഗ്രാമങ്ങളിൽ യഥേഷ്ടം ലഭിക്കുന്ന ഫലമാണ്. കേരളത്തിൽ ഓരോ വർഷവും 28 ലക്ഷം ടൺ ചക്ക ഉണ്ടാകുന്നു എന്നാണ് കണക്ക്. ഇതിൽ പകുതിയിൽ കൂടുതലും പാഴായി പോകുന്നു. നമ്മുടെ ഒഴിവ് സമയം പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറായാൽ ചക്ക സംസ്കരണത്തിലൂടെ ഒരു തൊഴിൽ സംരംഭവും നല്ലൊരു വരുമാന മാർഗവും കണ്ടെത്താവുന്നതാണ്. വടക്കേ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ചക്കയ്ക്ക് വിപണി മൂല്യം വളരെ കൂടുതലാണ്.

0: അവസരം ഉപയോഗിക്കാനുള്ള ഇച്ഛാശക്തിയാണ് നമുക്ക് വേണ്ടത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണല്ലോ.
1: പ്ലാവ് എന്ന കൽപ്പവൃക്ഷം, രചന രാജ്മോഹൻ കൂവളശ്ശേരി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ചുനക്കര രാമൻകുട്ടിയുടെ രചന, ശ്യാമിന്റെ സംഗീതം, യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം, ചിത്രം കുയിലിനെ തേടി.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് മടവൂർ ശശി.
6: വാക്കുകൾ നിരർത്ഥകങ്ങളാണ്, എന്നാൽ സാർത്ഥകങ്ങളും. അതായത്, വാക്കുകൾക്ക് പ്രയോക്താക്കളും ശ്രോതാക്കളും നൽകുന്നതാണ് അർത്ഥം. എങ്കിലും വാക്കുകൾക്ക് നിയതങ്ങളായ അർത്ഥങ്ങളുണ്ട്. പല സന്ദർഭങ്ങളിലൂടെ ആവർത്തിച്ചുറപ്പിച്ച അർത്ഥങ്ങൾ, കാലം ചാർത്തിക്കൊടുത്ത അർത്ഥങ്ങളും തല്ലിക്കൊഴിച്ചു കളഞ്ഞ അർത്ഥങ്ങളും വഹിച്ചുകൊണ്ടാണ് ഓരോ വാക്കും സഞ്ചരിക്കുന്നത്. ഭാവാർത്ഥങ്ങൾ, താൽപ്പര്യാർത്ഥങ്ങൾ, ധ്വനിപരമായ അർത്ഥങ്ങൾ, വ്യംഗ്യാർത്ഥങ്ങൾ, ഇങ്ങനെ അർത്ഥത്തിൻ്റെ അടലുകൾ അനന്തമാണ്. നമുക്ക് ചില അർത്ഥങ്ങൾക്ക് വന്ന അർത്ഥമാറ്റം പരിശോധിക്കാം. ഘോഷയാത്ര. ഘോഷയാത്ര എന്നതിന് ഇടയക്കുടി വരെയുള്ള യാത്ര എന്നായിരുന്നു അർത്ഥം. ഘോഷൻ ഇടയനാണ്. രാജാക്കന്മാരുടെ കാലത്ത് ഇടയക്കുടികൾ വനത്തിന് സമീപത്തായിരുന്നു. ചില വിശേഷ അവസരങ്ങളിൽ രാജാക്കന്മാർ നാട് കാണാൻ ഇറങ്ങുമ്പോൾ ഇടയക്കുടി വരെയായിരുന്നു പോയിരുന്നത്. അങ്ങനെ അത് ഘോഷയാത്രയായി. വനവാസികളായ പാണ്ഡവരെ കാണുന്നതിന് ദുര്യോധനാദികൾ നടത്തിയ യാത്രയ്ക്ക് ഘോഷയാത്ര എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഇന്ന് ഘോഷയാത്രകൾ നഗരത്തിൽ നടക്കുന്നു. ഘോഷം എന്ന പദത്തിന് ഉച്ചത്തിലുള്ള ശബ്ദം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഘോഷയാത്ര ശബ്ദാഡംബരത്തോടെയുള്ള യാത്രയായി. അതൊരു ആഘോഷം തന്നെയാണ്. ഉത്സവങ്ങൾ, കൊണ്ടാടലുകൾ, പല ഉത്സവങ്ങൾക്കും ആഘോഷയാത്ര പതിവായി. മടയൻ എന്ന പദം നോക്കൂ. മടയൻ എന്നതിന് പാചകൻ എന്നായിരുന്നു അർത്ഥം. മടപ്പള്ളി ക്ഷേത്രത്തിലെ പാചകപ്പുരയാണല്ലോ. പിന്നീട് മടയ്ക്കുക എന്ന പദത്തിന് കഠിനമായി ജോലി ചെയ്യുക എന്നർത്ഥമായി. യോഗ്യമായ കൂലി കിട്ടാതെ ജോലി ചെയ്യുന്നവൻ എന്ന അർത്ഥം ചാർത്തിക്കിട്ടി. അങ്ങനെ ജോലി ചെയ്യുന്നവൻ ബുദ്ധിയില്ലാത്തവനാണല്ലോ. അങ്ങനെ മടയൻ, ഭോഷൻ, വിഡ്ഢി എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ എത്തി. ഇന്ന് അവനൊരു മടയനാണെന്ന് പറഞ്ഞാൽ അധ്വാനി എന്ന അർത്ഥമേ അല്ല, മറിച്ച് മണ്ടനെന്നും മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. കലവറ. കലം വയ്ക്കുന്നതിനുള്ള അറ അഥവാ മുറിയായിരുന്നു കലവറ. പിന്നീടത് അടുക്കളയ്ക്ക് ആവശ്യമുള്ള എന്തും സൂക്ഷിക്കാനുള്ള മുറിയായി. ഇപ്പോൾ ആരും അങ്ങനെയും പറയുന്നില്ല, അത് സ്റ്റോർ റൂമായി മാറിപ്പോയി. എന്നാൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കലവറയാണ് നമ്മുടെ നാട് എന്ന് പറയുമ്പോഴോ? ഏതായാലും കലകളുടെ അറയല്ലോ കലവറ.
5: നല്ല മലയാളം അവതരിപ്പിച്ചത് മടവൂർ ശശി.
7: നാളെ ശാസ്ത്രലോകത്തിൽ മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
8: മരംകൊത്തിയുടെ കൊക്ക് അതിന്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിന്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിന്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്.
7: ശാസ്ത്രലോകം.

0: നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 288 3856.
3: മനോയാനം.
4: കഴിഞ്ഞ ദശകങ്ങളിലുടനീളം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ബുദ്ധിശക്തിയുടെ അളവ് അഥവാ IQ സ്കോറുകൾ ഓരോ തലമുറ കഴിയുംതോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. മെച്ചപ്പെട്ട പോഷകാഹാരം, വിദ്യാഭ്യാസം, ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഇതിന് കാരണമായി കരുതപ്പെട്ടിരുന്നു. ഈ പ്രവണതയാണ് നാം ഫ്ലിൻ ഇഫക്റ്റ് എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ സമീപകാലത്തെ ആഗോള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി മുൻ തലമുറയേക്കാൾ ബുദ്ധിപരമായ സ്കോറുകളിൽ കുറവ് രേഖപ്പെടുത്തുന്ന ഗ്രൂപ്പായി Z ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധ, ഓർമ്മശക്തി, സാക്ഷരത എന്നീ മേഖലകളിലാണ് ഈ ഇടിവ് പ്രധാനമായും പ്രകടമാകുന്നത്. നിങ്ങൾ ജെൻസിയിൽപ്പെട്ട ആളാണോ, അല്ലെങ്കിൽ ജെൻസിയുടെ മാതാപിതാക്കളാണോ എങ്കിൽ ഇത് ശ്രദ്ധിച്ചേ മതിയാകും. ഏകദേശം 2010 പതിറ്റാണ്ടുകളായി തുടർന്നു വന്ന ഈ വളർച്ചാ നിരക്ക് പതുക്കെ കുറയുന്നതായും പിന്നീട് താഴേക്ക് പതിക്കുന്നതായും ഗവേഷകർ കണ്ടെത്തിയത്. ഇതിനർത്ഥം കുട്ടികളുടെ അടിസ്ഥാനപരമായ കഴിവുകൾ നഷ്ടപ്പെട്ടു എന്നല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കം എന്തിനാണോ ശീലിക്കുന്നത് അതിനനുസരിച്ചത് രൂപപ്പെടുന്നു എന്നതാണ്. മസ്തിഷ്കം എന്നത് നാം നൽകുന്ന വിവരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നിരന്തരം പുനർനിർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ ചുറ്റുപാടിലുണ്ടായ വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ കടന്നുകയറ്റം, നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റിവരയ്ക്കുന്നു. ഡിജിറ്റൽ ലോകവുമായുള്ള അമിതമായ സമ്പർക്കം, പ്രത്യേകിച്ച് കുട്ടിക്കാലം മുതൽക്കേയുള്ള ശീലങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുമ്പോഴും ആ വിവരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. സോഷ്യൽ മീഡിയയിലെ ചെറിയ വീഡിയോകളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളും നമ്മുടെ മസ്തിഷ്കത്തെ ആഴത്തിൽ ചിന്തിക്കുന്നതിൽ നിന്ന് തടയുന്നു. ദീർഘനേരം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ആഴത്തിൽ വിവരങ്ങളെ വിശകലനം ചെയ്യാനോ ഉള്ള ആവശ്യം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് കുറഞ്ഞുവരുന്നു. മസ്തിഷ്കം ഈ പുതിയ പാറ്റേണുമായി വേഗത്തിൽ പൊരുത്തപ്പെടുന്നു എന്നതാണ് വാസ്തവം. തുടർച്ചയായി ഫോണിലൂടെ വിവരങ്ങൾ തിരയുമ്പോൾ വിവരങ്ങൾ കണ്ടെത്താൻ മസ്തിഷ്കം വേഗത്തിൽ ശീലിക്കും. എന്നാൽ ഒരു പുസ്തകം മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കാൻ അത് പ്രയാസപ്പെടും. കാരണം മസ്തിഷ്കം ഇപ്പോൾ ശീലിച്ചിരിക്കുന്നത് വേഗതയാണ്, ആഴത്തെയല്ല. ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് ഒരു തലമുറയല്ല, മറിച്ച് നാം അവർക്ക് നൽകുന്ന ചുറ്റുപാടുകളെയും വിവരങ്ങളെയുമാണ്. മസ്തിഷ്കം എന്തിനോടാണോ നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് അത് അതിൽ കാര്യക്ഷമത നേടുന്നു. വായന കുറയുമ്പോൾ ഭാഷാപരമായ കഴിവുകൾക്കും ചിന്താപരമായ ആഴത്തിനും കുറവ് സംഭവിക്കുന്നു. അതൊരു ജൈവികമായ പ്രതിഭാസമാണ്. വിവരങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ അവയെ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിലാണ് ബുദ്ധിശക്തി അടങ്ങിയിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ ഈ മാറ്റങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആർക്കിടെക്ചർ തന്നെ മാറ്റുന്നു എന്ന് നാം തിരിച്ചറിയണം. നിഷ്ക്രിയമായ കാഴ്ചകളും വേഗത്തിലുള്ള വിവരമാറ്റങ്ങളും മസ്തിഷ്കത്തെ അലസമാക്കുന്നു. എന്നാൽ ആഴത്തിലുള്ള വായനയും സർഗാത്മകമായ ചിന്തകളും മസ്തിഷ്കത്തിന് പുതിയൊരു കരുത്ത് നൽകുന്നു. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ വരും തലമുറയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ കഴിയണം. നമ്മുടെ മസ്തിഷ്കത്തിന് നല്ല പോഷകങ്ങൾ നൽകുന്നതുപോലെ തന്നെ പ്രധാനമാണ് നല്ല വിവരങ്ങൾ നൽകുന്നതും. കഠിനമായ പകലുകൾക്ക് ശേഷം ലക്ഷ്യബോധത്തോടെയും തെളിച്ചമുള്ള ചിന്തകളോടെയും നമുക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. ഓരോ കുട്ടിയും വലിയ കഴിവുകളോടെയാണ് ജനിക്കുന്നത്. ആ കഴിവുകളെ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. വരാനിരിക്കുന്ന തലമുറയുടെ ബുദ്ധിപരമായ നിലവാരം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് വായനയെയും ആഴത്തിലുള്ള ചിന്തകളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: പ്രധാന വാർത്തകൾക്കു ശേഷം നമസ്തേ അനന്തപുരി തുടരും. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇറാന്റെ എല്ലാ തുറമുഖങ്ങൾക്കും നാവിക ഉപരോധം ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ടേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷന്റെ 49-ാം സമ്മേളനത്തിൽ ഇന്ത്യയ്ക്ക് സുപ്രധാന നേട്ടം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വികസിപ്പിച്ച 7 കോഡെക്സ് മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും കമ്മീഷൻ അംഗീകരിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിച്ച പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിച്ച ദ്വിദിന വെർച്വൽ ശില്പശാല സമാപിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയുടെ കീഴിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാറും അംഗങ്ങളും കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുമായി സംസാരിച്ച കമ്മീഷൻ സ്കൂളുകളുടെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിച്ചു. ദേശീയപാതയിൽ കണ്ണൂർ മേലേച്ചൊവ്വയിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതിനാൽ ഇന്നും നാളെയും രാത്രി 9 മുതൽ രാവിലെ 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു. ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ സ്മരണാർത്ഥം കൊല്ലം ഫൈൻ ആർട്സ് സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ അച്ചാണി രവി ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ സത്യൻ അന്തിക്കാടിഞ്ഞ് ഈ മാസം 25-ന് മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അനധികൃത വിദേശ മദ്യവുമായി കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഷമീറിനെ പോലീസ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബീച്ചിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇയാൾ പിടിയിലായത്. ഫിഫ ലോകകപ്പ് 2-ാം സെമി ഫൈനലിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, 2026 അതായത് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം, അസർബൈജാൻ. രാജ്യതലസ്ഥാനമായ ബാക്കു ആയിരുന്നു മുഖ്യവേദി. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതായിരുന്നു ഇത്തവണത്തെ പരിസ്ഥിതി ദിന പ്രമേയം. അപ്പോൾ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം അസർബൈജാൻ.

0: ഊട്ടിപ്പട്ടണം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
7: കെ ആർ ഗൗരിയമ്മ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗവുമായിരുന്ന കെ ആർ ഗൗരിയമ്മ 1919 ജൂലൈ 14 ചേർത്തല താലൂക്കിലെ അന്ധകാരനഴി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. തുറവൂർ, ചേർത്തല എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദവും എറണാകുളം ലോ കോളേജിൽ നിന്നും നിയമബിരുദവും കരസ്ഥമാക്കി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവർ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. 1953 നടന്ന തിരുവിതാംകൂർ, തിരുക്കൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഗൗരിയമ്മ ഐക്യ കേരള പിറവിക്ക് ശേഷം രൂപീകരിക്കപ്പെട്ട 1957 പ്രഥമ കേരള നിയമസഭയിൽ അംഗമാവുകയും തുടർന്ന് മന്ത്രിയാവുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവും മന്ത്രിയുമായിരുന്ന ടി വി തോമസ് ആയിരുന്നു ഗൗരിയമ്മയുടെ ജീവിത പങ്കാളി. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വനിത എന്ന ബഹുമതിക്ക് അർഹയായ കെ ആർ ഗൗരിയമ്മ ആത്മകഥ എന്ന പേരിൽ തൻ്റെ ആത്മകഥ രചിക്കുകയും അതിന് 2011 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സുദീർഘവും സുധീരവുമായ രാഷ്ട്രീയ ജീവിതത്തിലൂടെ മാതൃകയായ കെ ആർ ഗൗരിയമ്മ 2021 മെയ് 11 ഓർമ്മയായി.
8: സ്ത്രീകളുടെ ഇടയിൽ ബോധം ഉണ്ടാകാൻ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമാണ്. എല്ലാം നമ്മൾ ധരിക്കരുത്, വിദ്യാഭ്യാസം. അതുപോലെ തന്നെ സംഘടന, കർഷക തൊഴിലാളി. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കർഷക തൊഴിലാളി സ്ത്രീകളാണ് വളരെ കൂടുതൽ മറ്റ് തൊഴിലാളികൾ. കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീ തൊഴിലാളികളും വളരെയുണ്ട്. തോട്ടം തൊഴിലാളികൾ സ്ത്രീകളാണ്, അതുപോലെ കയർ തൊഴിലാളികൾ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ്, കർഷക തൊഴിലാളികൾ സ്ത്രീകളാണ്, വീടിത്തൊഴിലാളികളുണ്ട്, നെയ്ത്തുകാരുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പഴയ കാലത്തെ വ്യവസായങ്ങൾ കൂടുതൽ അധ്വാനം വേണ്ടതും കുറഞ്ഞ കൂലി കിട്ടുന്നതുമായിട്ടുള്ള വ്യവസായ മേഖലയിലെല്ലാം സ്ത്രീകളാണ് എന്നുള്ളതല്ല. അതുപോലെ മത്സ്യക്കച്ചവടക്കാർ, പച്ചക്കറി കച്ചവടക്കാർ അധികം പണി ചെയ്യുകയും കുറഞ്ഞ് കൂലി കിട്ടുകയും ചെയ്യുന്നതായിട്ടുള്ള പണികളെല്ലാം സ്ത്രീകളാണ്. അതുപോലെ നിങ്ങൾ സ്ത്രീകളുടെ വിചാരിക്കുന്നുണ്ടോ, ടീച്ചേഴ്സുണ്ട്, നേഴ്സസുണ്ട്, ഇതൊക്കെ സ്ത്രീകളാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എത്ര രംഗത്ത് പണി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയുണ്ട്. ഇന്നിപ്പോൾ വളർന്നു വരുന്ന ഒന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പണിയുണ്ട്, പുരുഷനില്ല പണി. ഞങ്ങളുടെ നാട്ടിൽ ഈ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതായിട്ടുള്ള സീ ഫുഡുണ്ടല്ലോ, ചെമ്മീൻ, ഇതൊക്കെ അത് കിള്ളുന്നതെല്ലാം സ്ത്രീകളാണ്. കയറ്റി അയക്കുന്നതിനും ഉള്ളതും ഒരു സ്ത്രീകളാണ്. പുരുഷന് പണിയൊന്നുമില്ല, പണിയില്ലാതെ സ്ത്രീക്ക് തൊഴിൽ, സ്വന്തമായിട്ടുള്ള വരുമാനം, അതുപോലെ അവരുടെ സംഘടനാബോധം, ഇതെല്ലാം വരുമ്പോൾ സ്ത്രീ മറ്റു വിധത്തിൽ മറ്റുള്ള ആളുകളെക്കാൾ മുന്നിലാണ്. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ പിന്നോക്കമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സ്ത്രീകൾ കുറേ മുന്നിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്താ? ഒരു മുതലാളിത്ത ലോകത്തിൽ സാധാരണ ദുർബലരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ബുദ്ധിമുട്ടുക. സ്ത്രീ അമ്മയാണ് അല്ലേ, ഏറ്റവും കൂടുതൽ കുടുംബ ജീവിതം സുഖകരമായി കഴിയണം എന്നാഗ്രഹിക്കുന്നത് സ്ത്രീയാണ്.
7: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കെ ആർ ഗൗരിയമ്മയുടെ ശബ്ദം.
0: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, ചിത്രം കുടുംബവിശേഷം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. തിരുവനന്തപുരം മലയൻകീഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ സയൻസ് HST ഒഴിവുണ്ട്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 1:30. തിരുവനന്തപുരം ചാക്ക ഗവൺമെന്റ് ITIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ആൻഡ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9074303488. നമ്പർ ഒരിക്കൽ കൂടി 9074303488. കേരള സർവകലാശാലയുടെ 4ാം സെമസ്റ്റർ MA ഫിലോസഫി YVOC പരീക്ഷ മാറ്റിവച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംബോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000 വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17, അതായത് വെള്ളിയാഴ്ച, സമാപിക്കും. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു.

0: ശേഷം നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വ്യവസ്ഥകൾ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയതിനാൽ അപേക്ഷാ സമർപ്പണത്തിനുള്ള തീയതി ഈ മാസം 18 വരെ നീട്ടിയിരിക്കുന്നു. പഴയ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ക്ഷണിച്ച നിലവിലെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്കാണ് അലൈഡ് ഹെൽത്ത് കെയർ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് നിഷ്കർഷിച്ചിരുന്നത്. എന്നാൽ പുതിയ പാഠ്യപദ്ധതി പ്രകാരം ചില കോഴ്സുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേട്ടത് നമുക്ക് ചുറ്റും.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട്
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ, പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
6: ബുധൻ ഉച്ചയ്ക്ക് 12:40
5: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മാൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.

0: മക്കൾ മഹാത്മ്യം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. പി കെ ഗോപിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് സാജ് പോൾ.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ്ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഹലോ, നാളത്തെ ഫംഗ്ഷൻ ഉള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
10: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
11: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
12: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:30 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495569321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:30 മുതൽ 12 മണിവരെ.

0: നാളെ ശാസ്ത്രലോകത്തിൽ മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
1: മരംകൊത്തിയുടെ കൊക്ക് അതിന്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിന്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിന്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി.

0: ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജ്വല്ലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: വിശ്വനാഥൻ ചുറ്റും നോക്കി. അത്ഭുതകരമായ ലോകം. അത്രയും വിശാലമായ ഒരു വീട്ടിൽ അവൻ ഇന്നേ വരെ പ്രവേശിച്ചിട്ടില്ല. വലിയ വലിയ മുറികൾ, കൂറ്റൻ ജാലകങ്ങൾ, സന്ധ്യാപ്രകാശം വന്നു തടവുന്ന ഇളം നീലവർണ്ണത്തിലുള്ള നീരാളങ്ങൾ, വട്ടമേശകൾ, അവയിന്മേൽ വച്ച വാടാപുഷ്പങ്ങൾ, പച്ച ചായമിട്ട ചൂരൽ കസേരകൾ, കൊതുക് വലകളാൽ മറച്ച കട്ടിലുകൾ, ചുമരിൽ പല പല പുഷ്പങ്ങൾ, ആകെപ്പാടെ ഭൂമിയുടെ അറ്റം മോശമില്ല. മധുമാസകാലത്തെ ഇണവണ്ടുകളെപ്പോലെ അവൻ്റെ കണ്ണുകൾ എല്ലായിടത്തും പാറി നടന്നു. അവിടെയുള്ള ആളുകളും നല്ലവരാണ്. ലക്ഷ്മിക്കുട്ടിയമ്മയാണ് ബോധം തെളിഞ്ഞപ്പോൾ അവൻ കണ്ടത്. അവരാണ് ഭൂമിയുടെ അറ്റത്തെത്തിയിരിക്കുന്നുവെന്ന് അവന് മനസ്സിലാക്കിക്കൊടുത്തത്. എന്തൊരു ഭംഗിയാണ് അവർക്ക്! ഇത്ര ഭംഗിയുള്ള പെണ്ണുങ്ങളുണ്ടോ? അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നുന്നു. അത്ര തിളക്കം. അവർ അവന് ഭക്ഷണം കൊടുത്തു. മധുരമായി ചോദിച്ചു, പേരെന്താ കുട്ടിയുടെ? വിശ്വനാഥൻ. വീടോ? ദാ അവിടെ. എവിടെ? അങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ കുന്നിൻ്റെ അതിൽ പോയിട്ട് പിന്നെ കുറേ പോയിട്ട് അവിടെ. ആ ഭൂമിശാസ്ത്രം ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് മനസ്സിലായില്ല. അവർ അടുത്തു നിന്നിരുന്ന ഗോപിക്കുറുപ്പിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വീണ്ടും വിശ്വത്തിനോട് ചോദിച്ചു, അച്ഛനില്ലേ?
4: ഇല്ല.
3: അമ്മ? ഉണ്ട്. തിരിച്ചു പോണ്ടേ? ഭൂമിയുടെ അറ്റമൊക്കെ കണ്ടിട്ട് മതി. ഇന്ന് പോണ്ടേ?
4: വേണ്ട.
3: അമ്മ തിരയില്ലേ?
4: ഇല്ല.
3: പിന്നെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് നിശ്ചയമില്ല. പക്ഷെ കുട്ടിയെ അവിടെ നിർത്താൻ സാധിക്കുമോ? തെണ്ടിപ്പിള്ളരൊക്കെ വീട്ടിൽ കയറി താമസിക്കാൻ തുടങ്ങിയാലോ? ഒടുവിൽ ഒട്ടകം തമ്പിലാവും, അറബി പുറത്തും. ഇത് സത്രമാണോ? എങ്കിലും ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കടന്നുപോ എന്ന് പറയാൻ തോന്നുന്നില്ല. ആകർഷകമായ മുഖം, നീണ്ട് ദ്വാരം വിടർന്ന മൂക്ക്, അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകൾ, നെറ്റിയിലേക്ക് ഊർന്നു വീണ തലമുടിച്ചുരുളുകൾ, തുടുത്ത നിറം, മഴ നനഞ്ഞു തുടങ്ങിയ ഒരു റോസാപ്പൂ പോലെയുണ്ട് ആ കുട്ടി. ലക്ഷ്മിക്കുട്ടിയമ്മ ഗോപിക്കുറുപ്പിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് വേണ്ടത്?
5: നാളെ ആവട്ടെ. അതിനുള്ളിൽ ആരെങ്കിലും തിരഞ്ഞു വരുമോ എന്നും അറിയാമല്ലോ.
3: ശരി. വിശ്വത്തിൻ്റെ ഹൃദയം പുതിയ അനുഭവങ്ങളിൽ ആണ്ട് മുങ്ങുകയായിരുന്നു. ഭൂമിയുടെ അറ്റത്തെത്തിയാൽ ഇതിലും വിചിത്രമായ കാഴ്ചകൾ അവൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതൊക്കെ കാണാനിരിക്കുന്നേയുള്ളൂ. ചിരകാലമായി മനോരാജ്യം വിചാരിച്ചു പോന്ന രംഗങ്ങളും ചിത്രങ്ങളും അവന് യാഥാർത്ഥ്യങ്ങളായി തീർന്നിരിക്കുന്നു. അവൻ അവയെ പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിത അടുത്തു വരാൻ പോകുന്നു. നൂതന അനുഭവങ്ങളും നൂതന പ്രതീക്ഷകളും ഓളമിട്ടുന്ന ആ ഹൃദയത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും രാധയുടെയും മുഖം കൂടെ കൂടെ അവ്യക്തമായി പ്രതിഫലിച്ചില്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ പുതിയ ഓളങ്ങൾ അവയെ അപ്പോൾ തന്നെ കലക്കിക്കളയുകയും ചെയ്തു. എന്നല്ല, വിട്ടുപോകുന്ന വീട്ടിലെ ബന്ധങ്ങൾ അത്രയും അയഞ്ഞുകഴിഞ്ഞിരുന്നു.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
10: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
11: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
8: പ്രകൃതി ഭംഗിയെ മനോഹരമായ ചിത്രമെന്ന പോലെ പരാമർശിച്ച ചലച്ചിത്രഗാനങ്ങളിൽ ചിലതാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ ആദ്യ ഗാനം

ഇവിടെ കവി തന്നെയാണ് ചിത്രകാരൻ. വരകളും വർണ്ണനകളും അതിമനോഹരമായ വർണ്ണങ്ങളിൽ ചാലിച്ചെഴുതിയ കവിയുടെ ചിത്രത്തിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. കണ്ടുപരിചയമില്ലാത്ത വർണ്ണങ്ങളും കൂടുതൽ ദലങ്ങളുള്ള താമരപ്പൂക്കളും തന്റെ ചിത്രത്തിൽ കാണാമെന്ന് കവി പറയുന്നു. കാരണം ആ ചിത്രം വരച്ചിരിക്കുന്നത് തന്റെ അന്തരീന്ദ്രിയ ഭാവവും അനുഭൂതിയും കൊണ്ടാണത്രേ. കവി വയലാർ രാമവർമ്മ, സംഗീതം പി ജയചന്ദ്രൻ, ഗായകൻ സൈനോജ്, ചിത്രം ഓർക്കുക വല്ലപ്പോഴും.

ചിത്രത്തിൽ എഴുതിയ പോലെയുള്ള ആ പ്രകൃതി ഭംഗി നമുക്ക് ഗാനമായി ആസ്വദിക്കാം. ആരോ വരച്ച ചിത്രം പോലെ മനോഹരമായ ഭൂമിയെ ഇവിടെ വർണ്ണിക്കുന്നത് കവി ഒ എൻ വി കുറുപ്പാണ്. സംഗീതം നൽകിയത് ജി ദേവരാജൻ, പാടി ദേശുദാസ്. ചിത്രം ഇവിടെ എല്ലാവർക്കും സുഖം.

0: പ്രകൃതി ഭംഗി മനോഹരമായ ചിത്രമെന്ന പോലെ പരാമർശിച്ച ചലച്ചിത്ര ഗാനങ്ങളിൽ ചിലതാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമന്ദിരത്തിൽ ഉൾപ്പെടുത്തിയത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം
2: യോഗ സൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ സർവാംഗാസനയുടെ പ്രയോജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ കെ മനോജ്.
4: ആസനങ്ങളുടെ രാജകുമാരി എന്നാണ് സർവാംഗാസനത്തെ അറിയപ്പെടുന്നത്. എല്ലാ ആന്തരിക അവയവങ്ങൾക്കും ബാഹ്യാവയവങ്ങൾക്കും ഒരേപോലെ പ്രയോജനപ്രദമായ ഒരു ആസനമാണിത്. കഴുത്തിലെയും തുടയിലെയും കാലിലെയും പേശികൾക്ക് ബലവും ദൃഢതയും നൽകുന്ന ഒന്നാണിത്. രക്തത്തിൻ്റെ ഒഴുക്ക് എതിർദിശയിലേക്കായതിനാൽ വെരിക്കോസ് സംബന്ധിച്ച രോഗമുള്ളവർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു ആസനമാണിത്. തൈറോയിഡ് രോഗവുമായി ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ആശ്വാസം നൽകുന്നു. ദഹനവ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നു. മലബന്ധം ഒഴിവാകുകയും നിതംബം, തുട, ഇടുപ്പ്, വയറ് എന്നിവിടങ്ങളിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. തലച്ചോറിലേക്കുള്ള രക്തയോട്ടവും വർദ്ധിക്കുന്നു. ഒപ്പം പ്രമേഹം, ഉറക്കമില്ലായ്മ, വിഷാദം, ആസ്മ ഇവയെ ഒരു പരിധിവരെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. നട്ടെല്ല് ശക്തിപ്പെടുത്തുന്നത് വഴി വർദ്ധിച്ച വഴക്കവും ശക്തിയും ലഭിക്കുന്നത് വഴിയും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം സുഗമമാക്കുന്നു. സർവാംഗാസനം പരിശീലിക്കും വിധം: യോഗാമാറ്റിൽ മലർന്ന് കിടക്കുക. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ശരീരത്തിന് വശങ്ങളിലായിട്ട് നിലത്ത് പതിച്ചു വെക്കുക. വയറിലേക്ക് സാവധാനം ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. അല്പസമയം ശരീരത്തെയും ശ്വാസഗതിയെയും ശ്രദ്ധിച്ച് കിടക്കുക. മൂന്നോ നാലോ തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തതിന് ശേഷം സാവധാനം വയറിലേക്ക് ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ഇരുകാലുകളും സാവധാനം മുകളിലേക്കുയർത്തുക. തുടർന്ന് നടുവും ഉയർത്തി കൈപ്പത്തികൾ കൊണ്ട് നടുവിനെയും താങ്ങി വീണ്ടും മുകളിലേക്ക് ഉയർത്തുക. കാൽവിരലുകൾ നെറ്റിക്ക് സമാന്തരമായി വരത്തക്ക രീതിയിൽ ക്രമപ്പെടുത്തുക. തോൾ മുതൽ മുകളിലേക്ക് കാൽപാദം വരെ 90 ഡിഗ്രി ആംഗിളിൽ ക്രമീകരിക്കുക. കൈപ്പത്തികൾ നടുവിനെ സപ്പോർട്ട് ചെയ്തിരിക്കുമ്പോൾ ദൃഷ്ടി കാൽവിരലിലായിരിക്കണം. ഈ നിലയിൽ 7-8 തവണ ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. സാവധാനം കൈകൾ അയച്ച് നടുവിനെ താങ്ങി താഴേക്ക് കൊണ്ടുവന്ന് മാറ്റിൽ നിർത്തുക. തുടർന്ന് ഇരുകാലുകളും സാവധാനം താഴ്ത്തി കൊണ്ടുവന്ന് സമസ്ഥിതിയിലെത്തിച്ച് ശവാസനത്തിൽ വിശ്രമിക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം, കഴുത്തുവേദന, പുറം വേദന, ടെന്നിസ് എൽബോ ഉള്ളവരും ഗർഭിണികളും ഈ ആസനം പരിശീലിക്കാൻ പാടില്ല. സ്ത്രീകൾ ആർത്തവ സമയത്ത് ഈ ആസനം ഉപേക്ഷിക്കേണ്ടതാണ്.
3: സർവാംഗാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗ പരിശീലകനായ കെ മനോജ്.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
9: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ

0: ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻ റോയൽ അപ്ടൗൺ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
3: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
4: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
3: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
8: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം തക്ഷശില. ഗാനരചന കെ ജയകുമാർ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1981 മുതൽ 1990 വരെയുള്ള വർഷങ്ങളിലെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പാർവതി എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം. രചന MD രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
5: എന്തോറ്റി
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
9: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
10: ഇൻറോയൽ അപ്ടോൺ, കണ്ടമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
9: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
11: യേശുദാസ് ചിരിയോ ചിരി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം രവീന്ദ്രൻ.

മനസ്സിനണിയറയിലേതോ മേളം, ഹൃദയ ധമനികളിലേതോ താളം. മനസ്സിനണിയറയിലേതോ മേളം, ഹൃദയ ധമനികളിൽ അവയിലുണരുമൊരു

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഒ എൻ വി കുറിപ്പിന്റെ രചന, ജെറി അമൽദേവിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496596321. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: നാളെ ശാസ്ത്രലോകത്തിൽ മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
7: മരംകൊത്തിയുടെ കൊക്ക് അതിന്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിന്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിന്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്.
6: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി. കെ രാഘവന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല. ചിത്രം കടമ്പ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം പൂർണ്ണമാകുന്നു. ഇന്ന് ഗാനോപഹാരത്തിൽ കേട്ടത് 1981 മുതൽ 1990 വരെയുള്ള വർഷങ്ങളിലെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ഗാനോപഹാരം ഇനി നാളെ രാവിലെ 9:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധമറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി

തിരുത്തൽ പ്രക്രിയയ്ക്കായി ബംഗാളിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. അടുത്ത മാസം 28, 29, 30 തീയതികളിലാണ് യോഗം ചേരുകയെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ കുടിയാൻമല പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശി ഫിലിപ്പാണ് മരിച്ചത്. ബർമിംഗ്ഹാമിൽ 3 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. രണ്ടാം മത്സരം നാളെ വൈകിട്ട് 5:00. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ടു താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അക്ഷരക്കളങ്ങളുമായി ഞാൻ എത്തിയിട്ടുണ്ട്,
1: പാട്ടുകളുമായി ഞാനും എത്തിയിട്ടുണ്ട്.
0: നമുക്ക് തുടങ്ങിയാലോ?
1: തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലുള്ള വിശേഷങ്ങളൊക്കെ ആര് പറയും? നമ്മൾ പറയണം അല്ലേ?
0: അത് കേൾക്കാൻ ശ്രോതാക്കൾ കാത്തിരിപ്പുണ്ട്.
1: അതെ, കാത്തിരിക്കുക മാത്രമല്ല, കയ്യിലൊരു പേന കരുതിക്കൊള്ളൂ, കളങ്ങളെല്ലാം വരച്ച് റെഡിയായിരുന്നു കൊള്ളൂ. ഇതാ വരുന്നു അക്ഷരച്ചെപ്പിലെ പാട്ടുകളും വാക്കുകളും.
0: ആദ്യത്തെ വാക്ക് പറയാം. ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ഇന്നത്തെ അക്ഷരച്ചപ്പിൽ ആദ്യം. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 5 അക്ഷരമുള്ള വാക്ക്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി ഇതിനോടൊപ്പം പറയാം.
0: ഉള്ളിലുള്ള നാളം അല്ലെങ്കിൽ വെളിച്ച, ഉള്ളിലുള്ള ജ്വാല എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്ക്.
1: അതെ, ഉള്ളിലുള്ള നാളം അല്ലെങ്കിൽ വെളിച്ചം അല്ലെങ്കിൽ ഉള്ളിലുള്ള ജ്വാല എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: അപ്പോൾ ദാ ഈ പാട്ടുകൂടി കേട്ടോളൂ.
1: ഈ പാട്ടിന്റെ ഉള്ളിൽ ആ വാക്ക്
0: ജ്വലിച്ചു നിൽപ്പുണ്ട്.
1: അതെ, അപ്പോൾ പാട്ട് കേട്ട് കളങ്ങൾ പൂരിപ്പിച്ചുകൊള്ളൂ,

0: അടുത്ത വാക്കിലേക്ക് പോവുകയാണ്. അടുത്ത വാക്കും ഇടത്തു നിന്ന് വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളത് തന്നെയാണ് അല്ലെ?
1: അതെ.
0: 8, 9, 10 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ടത് 8, 9, 10.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. വസ്ത്രം, തുണി, കോടി എന്നൊക്കെയാണ്. പക്ഷെ ഇതിൽ പറയുന്ന കോടി നമ്മളെ സംഖ്യയല്ല കേട്ടോ, വസ്ത്രം എന്നുള്ള അർത്ഥമാണ്.
1: ഒരിക്കൽ കൂടി പറയാം, ഈ വാക്കിന്റെ അർത്ഥം വസ്ത്രം, തുണി, കോടി എന്നൊക്കെയാണ്.
0: അപ്പോൾ ഈ വാക്ക്

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
9: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
8: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
10: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
11: അങ്ങനെ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ 2 വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാൻ ഒരു വാക്കുകൂടിയുണ്ട്. ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
12: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
11: ഈ വാക്കിന്റെ അർത്ഥം പ്രാവ് എന്നാണ്. ഇതൊരു സംസ്കൃത പദമാണ്.
12: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രാവ് എന്നാണ്. ഇതൊരു സംസ്കൃത പദം കൂടിയാണ്.
11: സംസ്കൃത പദമാണെങ്കിലും നമുക്ക് വളരെയധികം പരിചയമുള്ളൊരു വാക്കാണ്.
12: ആ വാക്ക് ഈ

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് 3 കളങ്ങൾ നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്?
1: വലത്തുനിന്നും ഇടത്തോട്ട്.
0: വലത്തുനിന്നും ഇടത്തോട്ട്, പക്ഷെ ഒരു വാക്കേ ഉള്ളൂ.
1: അതെ.
0: എന്നാലും നമ്മളത് പറയണമല്ലോ.
1: പറയണം.
0: അതെ. അപ്പോൾ കേട്ടുകൊള്ളൂ. 25, 24, 23, 22 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 4 അക്ഷരമുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 24, 23, 22 എന്നീ കളങ്ങളാണ്.
0: ഈ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ഇനി പറയാം. ഈ വാക്കിന്റെ അർത്ഥം, ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളുടെ മുഖത്തോ മുഴുവനായോ ചന്ദനം, കളഭം, ഭസ്മം എന്നിവ അരച്ചു പൂശുന്ന ഒരു വഴിപാടിനെയാണ് സൂചിപ്പിക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളുടെ മുഖത്തോ മുഴുവനായോ ചന്ദനം, കളഭം, ഭസ്മം എന്നിവ അരച്ചു പൂശുന്ന ഒരു വഴിപാടിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിനുള്ളിൽ വാക്ക് ഉണ്ടായിരിക്കും അല്ലേ?
1: അതെ.
0: അല്ല, വാക്കില്ലാത്ത പാട്ട് നമ്മൾ കേൾപ്പിക്കാറില്ലല്ലോ.
1: ഒരിക്കലും കേൾപ്പിക്കാറില്ല.
0: അപ്പോൾ പാട്ട് കേട്ടിട്ട് ഈ വാക്ക് കണ്ടുപിടിച്ച് കളത്തിൽ മറക്കാതെ എഴുതുമല്ലോ.

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്
1: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൽപ്പിക്കുക, മംഗളം ആശംസിക്കുക എന്നിങ്ങനെയൊക്കെയാണ്. പുരാണ ഗ്രന്ഥങ്ങളിലും മറ്റും രാജാക്കന്മാർ പറയുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൽപ്പിക്കുക, മംഗളം ആശംസിക്കുക എന്നിങ്ങനെയാണ്. പുരാണ ഗ്രന്ഥങ്ങളിലും മറ്റും രാജാക്കന്മാർ പറയുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
0: അതെ, വാക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പാട്ട് കേട്ടാൽ മാത്രം മതി.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു.

0: എല്ലാവർക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
6: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: അക്ഷരച്ചെപ്പ് തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി എഫ്എം 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
8: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,160 രൂപ നിരക്കിലും പവന് 560 രൂപ വർദ്ധിച്ച് 1,05,280 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
9: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: അക്ഷരച്ചെപ്പ് തുടരുന്നു.
11: അങ്ങനെ മുകളിൽ നിന്നും താഴേക്കുള്ള ആദ്യത്തെ വാക്ക് എഴുതി കഴിഞ്ഞല്ലോ. മുകളിൽ നിന്നും താഴേക്ക് 7, 12 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
12: 7, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്.
11: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം സൂചനയൊന്നുമില്ല കേട്ടോ, ഒരൊറ്റ പദം മാത്രമേ ഉള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം കുടിക്കുക എന്നാണ്.
12: ഒരിക്കൽ കൂടി സൂചന പറയാം, ഈ വാക്കിന്റെ അർത്ഥം കുടിക്കുക എന്നാണ്.
11: വളരെ ചെറിയൊരു സൂചന മാത്രമേ ഉള്ളൂ. പാട്ട് കേട്ടാൽ ആ സൂചന വളരെ വേഗം ശ്രോതാക്കൾക്ക് മനസ്സിലാകും. രണ്ടക്ഷരമല്ലേ ഉള്ളൂ, എങ്കിലും പാട്ട് മുഴുവനായി കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്ക് മുകളിൽ നിന്നും താഴോട്ട് 8 13 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടതാണ്. രണ്ട് അക്ഷരങ്ങളുണ്ട്.
1: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തതും. 8, 13 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൂട്ട്, സഹായം, അഭയം, താങ്ങ് എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥങ്ങൾ കൂട്ട്, സഹായം, അഭയം, താങ്ങ് എന്നിങ്ങനെയൊക്കെയാണ്. മിക്കവാറും ശ്രോതാക്കൾക്ക് ആകാശവാണി ഈ ഒരു വാക്കാണ് അല്ലെ?
0: അതെ.
1: അടുത്തിരുന്ന് പാടുകയും പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടാണ് ആകാശവാണി. ഈ കൂട്ടിന്റെ മറ്റൊരർത്ഥമാണ് കേട്ടോ പാട്ടിലുള്ളത്.

0: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ളതാണ് അടുത്ത വാക്ക്. മുകളിൽ നിന്നും താഴേക്ക് 9, 14, 19 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 9, 14, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. പ്രകാശമോ ഊർജമോ ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെട്ട് നേർരേഖയിൽ സഞ്ചരിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രശ്മി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. പ്രകാശമോ ഊർജമോ ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെട്ട് നേർരേഖയിൽ സഞ്ചരിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രശ്മി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനും നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, പാട്ട് കേൾക്കുക എന്നത് തന്നെയാണ്.

0: മുകളിൽ നിന്നും താഴേക്ക് ഇനി ഒരു വാക്കുകൂടിയുണ്ട്. 16, 21 എന്നീ രണ്ട് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. രണ്ടക്ഷരമുള്ള വാക്കാണ്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 16, 21.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പഴം അല്ലെങ്കിൽ പഴുത്ത കായ, പഴുത്ത ഫലം എന്നിങ്ങനെയൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പഴം, പഴുത്ത കായ, പഴുത്ത ഫലം എന്നിങ്ങനെയൊക്കെയാണ്.
0: പാട്ട് കേൾക്കാം അല്ലേ?
1: അതെ.
0: പാട്ടിൽ ഈ വാക്ക്
1: ഒളിച്ചിരിപ്പുണ്ട്. കണ്ടുപിടിക്കേണ്ടത്
0: പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കടമയാണ്. എഴുതേണ്ടതും
1: അവർ എഴുതണം.
0: അതെ.

0: അക്ഷരജപ്പിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കാണ് ഇനി. താഴെ നിന്നും മുകളിലേക്ക് പക്ഷേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. 25, 20, 15, 10 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം.
1: അതെ,
0: കേരളത്തിൽ വാസ്തുവിദ്യയിൽ നീളമളക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക അളവ് പോലാണ് ഇത്. ഇന്ന് ഉപയോഗിക്കുന്ന മീറ്റർ ടേപ്പിനും സ്കെയിലിനുമൊക്കെ പകരമായിട്ടാണ് കെട്ടിട നിർമ്മാണത്തിൽ ഇത് ഉപയോഗിച്ചിരുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. കേരളത്തിൽ വാസ്തുവിദ്യയിൽ നീളമളക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക അളവുകോലാണ് ഇത്. ഇന്ന് ഉപയോഗിക്കുന്ന മീറ്റർ ടേപ്പിനും സ്കെയിലിനും ഒക്കെ പകരമായിട്ടാണ് കെട്ടിട നിർമ്മാണത്തിൽ ഇത് ഉപയോഗിക്കുന്നത്.
0: കെട്ടിടങ്ങൾ മാത്രമല്ല, തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും ഈ അളവുകോൽ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്.
1: ഉത്തരം അവർക്ക് കിട്ടിയിട്ടുണ്ട്.
0: അതെ, ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഉത്തരം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ലല്ലോ. നമ്മുടെ ശ്രോതാക്കളൊക്കെ വളരെ ശ്രദ്ധാലുക്കളാണ്. ഈ പാട്ടിനുള്ളിലുള്ള ആ വാക്ക് കണ്ടുപിടിച്ച് കളത്തിലേക്ക് എഴുതുക എന്ന ജോലി മാത്രമേ ഉള്ളൂ.

0: വിമർശനങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കില്ലല്ലോ.
1: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
0: അക്ഷരച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.
2: ഇനി അടുത്തത് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ അല്ലേ.
0: അതെ, കഴിഞ്ഞ അക്ഷരച്ചെപ്പ് പൂരിപ്പിച്ച് അതിന്റെ ഉത്തരങ്ങൾ കേൾക്കാൻ തയ്യാറായിരിക്കുന്ന ശ്രോതാക്കളെ നമ്മൾ നിരാശപ്പെടുത്തണ്ട.
2: അതെ,
0: പെട്ടെന്ന് തന്നെ പറയാം. ഇടത്തുനിന്ന് വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു ആദ്യത്തെ വാക്ക്. 6, 7, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് വായാടി.
2: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അറിവ്.
0: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ജാലകം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 4, 3, 2 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പതിയെ.
0: വലത്തുനിന്നും ഇടത്തോട്ട് 23, 22 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നിത്യം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാമുനി.
0: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ദിവാസ്വപ്നം.
2: മുകളിൽ നിന്നും താഴോട്ട് 4, 9, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പടവ്.
0: മുകളിൽ നിന്നും താഴേക്ക് 5, 10, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മേലാപ്പ്.
2: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാറാപ്പ്.
0: ധാരാളം ശ്രോതാക്കൾ ശരി ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു വിജയിയെ തെരഞ്ഞെടുക്കണം.
2: വേണം,
0: വിജയിയായി തെരഞ്ഞെടുത്ത ആ വ്യക്തിയുടെ പേര് സസ്പെൻസ് കളയാതെ നമുക്ക് പറയാം അല്ലേ.
2: അതെ,
0: വിജയിയുടെ പേര് ഇതാ ഞങ്ങൾ പറയാൻ പോകുന്നു.
2: വിജയി
0: പുഷ്പ വി നായർ. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലുള്ള പുഷ്പ വി നായർ ആണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
2: വിജയിക്ക് എല്ലാവിധ ആശംസകളും.
0: പുഷ്പ വി നായർ ആകാശവാണിയോട് സംസാരിക്കുന്നു.
3: എന്റെ പേര് പുഷ്പ. നല്ല ആറന്മുള ക്ഷേത്രത്തിന് അടുത്തായിട്ട് അറിഞ്ഞിട്ട് വരുന്നത്. എനിക്ക് 3 മക്കളാണ്, ആൺമക്കളാണ്. 3 പേരും വലിയ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ഇപ്പൊ 30 വർഷം കഴിഞ്ഞു. അന്ന് പോലെ എനിക്ക് റേഡിയോയുമായിട്ട് ഭയങ്കര ഒരു ചെറുപ്പം മുതലേ ഞാൻ റേഡിയോ കേൾക്കുന്ന ആളായിരുന്നു. എന്റെ അച്ഛന് കണ്ണിന് അവസാനം ഇപ്പൊ കാഴ്ച കുറഞ്ഞപ്പം റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ചെറുപ്പം മുതലേ ഞങ്ങളും റേഡിയോയുടെ ഒരു ആരാധകരാണ്. രാവിലെ മുതലേ റേഡിയോ കേൾക്കും. പിന്നെ ജോലിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചിട്ട് പോകും. പിന്നെ കംപ്ലീറ്റ് ഇരുന്ന് കേൾക്കാൻ സമയം കിട്ടത്തില്ല. എനിക്ക് പാട്ട് കേൾക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. മോന്റെ ഭാര്യയായി ഈ പരിപാടി ഇങ്ങനെ 2-3 ആഴ്ചയായിട്ട് അവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച കറക്റ്റായി അയച്ചു തന്നെ കഴിഞ്ഞ ആഴ്ച. അപ്പൊ ചിത്തേന്ന് പറഞ്ഞപ്പോ മോക്ക് സന്തോഷമായി. നമ്മുടെ ബർത്ത്ഡേയും കൂടെ അപ്പൊ ഇന്ന് ഇതും കൂടെ അവിടുന്ന് വിളി വന്നപ്പോ അവർക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. പാട്ട് ഞാൻ പറയുന്നത് എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. നേരത്തെ പിന്നും പെൺ താരത്തിൽ നിന്നും പറഞ്ഞൊരു പാട്ട്, പഴയ ഒരു പാട്ട്. എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അന്ന് റേഡിയോയിൽ പാട്ട് കേൾക്കുമ്പോ അച്ഛനും അമ്മയും വന്ന് പാട്ട് കേൾക്കാൻ വന്നിരിക്കുന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: അഭിലാഷ്. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: സൌഹൃദം 2026 അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലാണ് 3 ദിവസത്തെ സെമിനാർ. പാരിസ്ഥിതിക പഠനം നടത്താതെ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച അതിവേഗ റെയിലിനായി ഭൂമി ഏറ്റെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അതിവേഗ റെയിലിനെക്കുറിച്ച് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ചരക്ക് നീക്കം കൂടി അതിവേഗ റെയിലിന്റെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച. സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി ഉടനെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി CP ജോൺ.

2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. പ്ലസ് വൺ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഞായറാഴ്ച അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, 9495659631. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുകയാണ്. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങളാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC ആണ്. നിങ്ങൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9495565631, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9495569631. അപ്പോൾ സ്വാഗതം സാർ.
2: നമസ്കാരം.
1: അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ കണ്ടുവരുന്ന ഒന്നാണ് ചെവി വേദന എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സമയത്താണ് നമുക്ക് ചെവി വേദന ഗൗരവമായി കാണേണ്ടത്? ചിലർ മിക്കവാറും ഒക്കെ വീട്ടുവൈദ്യങ്ങൾ ചെയ്യുന്നത്, ചിലർ വെള്ളമൊക്കെ ഒഴിച്ച് എണ്ണ ചൂടാക്കി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ശരിക്കും ശാസ്ത്രീയമായിട്ട് ഇതെങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്? ഏത് സമയത്താണ് ഡോക്ടറെ കാണേണ്ടത്? വേദന തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതോ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഒന്നൊന്ന് പറയാമോ?
2: ചെവി വേദനയുടെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. വാക്സിൻ ചെവി വേദന ഉണ്ടാക്കാം, വെളിച്ചെവിയിലുള്ള ഇൻഫെക്ഷൻ വേദന ഉണ്ടാക്കാം, ഫംഗൽ ഇൻഫെക്ഷൻ വേദന ഉണ്ടാക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. എണ്ണ എന്ത് അവസ്ഥയിലും ചൂടാക്കി ഒഴുക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല. നമുക്കിപ്പോൾ ഒരു ഇൻസെക്റ്റ് ഒക്കെ ചെവിയിൽ കയറുവാണെങ്കിൽ എണ്ണ ഒഴിച്ചതിനെ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനെ ചൂടാക്കി ഒഴിക്കരുത്. ഇപ്പോൾ വാക്സ് ആണെന്ന് കണ്ടെത്തിയാൽ വാക്സിൻ്റെ ഡ്രോപ്സ് ആണ് പോകേണ്ടത്, അതിന് എണ്ണ കുഴപ്പമില്ല വാക്സ് ആണെങ്കിൽ. പക്ഷേ ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിൽ എണ്ണ ഒഴിച്ചിട്ട് കാര്യമില്ല. ചെറിയ വേഗ് പെയിൻ ആണ് എങ്കിൽ 1 or 2 days ഒബ്സർവ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നല്ല പെയിൻ ഉണ്ട്, കൂടെ പനിയുണ്ട്, പഴുപ്പ് വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണിക്കുക. പല്ല് വേദന ഉണ്ടെങ്കിൽ പോലും ചെവിയിലോട്ട്, കാരണം അതേ ഞരമ്പാണ് ചെവിക്കും കൊടുക്കുന്നത്. അപ്പോൾ പല്ല് വേദന ഉണ്ടെങ്കിൽ പോലും അതും ചെവി വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ പനിയോടുകൂടെ വരുന്ന ചെവി വേദന, പഴുപ്പോടുകൂടെ വരുന്ന ചെവി വേദനയാണ് എങ്കിൽ കാണിച്ച് തന്നെ ട്രീറ്റ് ചെയ്യുക.
1: ഈ കുട്ടികൾക്ക് അടിക്കടി ചെവി വേദന വരാൻ കാരണം എന്താണ്?
2: കുട്ടികൾക്കാണ് അഡിനോയിഡ് പ്രശ്നം കൂടുതലായിട്ടുള്ളത്. നമുക്ക് മൂക്കിൽ നിന്ന് ചെവിയിലേക്ക് ഒരു ട്യൂബ് പോകുന്നുണ്ട്, അതിന് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നാണ് പറയുക. മുതിർന്നവർക്ക് ഇതൊരു ഒരു ആംഗുലേഷനിലായിരിക്കുന്നത്, ഒരു കുന്നിലോട്ട് കയറുന്ന പോലെയായിരിക്കുന്നത്. കുട്ടികൾക്ക് ഏകദേശം ഇത് ഒരേ ലെവലിലായിരിക്കുന്നത് ഈ ട്യൂബ് പോകുന്നത്. അപ്പോൾ മൂക്കിൽ നിന്നുള്ള ഈ ട്യൂബ് ഒരേ ലെവലിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് വെള്ളം ഒഴുകി പോകുന്നത് പോലെ ഇൻഫെക്ഷന് പെട്ടെന്ന് ചെവിയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ചെവി ഇൻഫെക്ഷൻ പിടിക്കാനുള്ള സാധ്യത എപ്പോഴും കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ.
1: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ആദ്യം പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് വിജയൻ, മാരാരിക്കുളം എന്ന സ്ഥലത്ത്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ പ്രതീഷ് ഉണ്ട്, സംസാരിച്ചോളൂ.
3: ആ സാറേ, എനിക്ക് കേൾവി സംബന്ധമായ ഒരു പ്രശ്നമാണ്. അത് കുറച്ചു നാളായിട്ട് ഒരിക്കല് അതില് ചെറിയൊരു വേദന പോലൊക്കെ വന്ന് ഞാനൊരു ഡോക്ടറെ കണ്ട്. അത് ENT ഡോക്ടറൊന്നും അല്ലായിരുന്നു. അദ്ദേഹം വായിച്ചു അടിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവമൊക്കെ കുത്തി കളയുകയും മറ്റൊക്കെ ചെയ്ത് ഒരു മരുന്നൊക്കെ ചെയ്തു. പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് ഈ കേൾവിയെ അത് സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന്

0: അതായത് അതുവരെ എനിക്ക് കേൾവി പ്രശ്നമില്ലായിരുന്നു.
1: നമുക്ക് കേൾവിക്കുറവ് തോന്നുവാണ് എങ്കിൽ നമുക്ക് ആദ്യം വാക്സും ഇൻഫെക്ഷനൊന്നും ഇല്ല എന്ന് ചെവി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് എത്രത്തോളം കേൾവിക്കുറവുണ്ട് എന്നുള്ളതും എന്ത് രീതിയിലുള്ള കേൾവിക്കുറവാണ് എന്നുള്ളതും കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ ഈ കണ്ണൊക്കെ പവർ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്യണം, ഓഡിയോളജി എന്ന് പറയും. കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് മരുന്ന് കൊടുത്ത് ഗുണപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കേൾവിക്കുറവുമുണ്ട്, എന്നാൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള കേൾവിക്കുറവുമുണ്ട്. ഞരമ്പ് സംബന്ധമായ കേൾവിക്കുറവാണ് എങ്കിൽ നമുക്കതിന് ശ്രവണ സഹായി പോലെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോകേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ വാക്സ് ഉണ്ടെങ്കിൽ തന്നെ കേൾവിക്കുറവ് ഉണ്ടാക്കും, വാക്സ് ആണെങ്കിൽ വാക്സ് എടുത്തു കഴിഞ്ഞാൽ മതി. അതല്ല, നമുക്ക് ടെസ്റ്റ് ചെയ്താൽ ഈ ഓഡിയോളജി എന്ന് പറയുന്ന കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഏത് രീതിയിലുള്ള കേൾവിക്കുറവാണെന്നുള്ളതും അതിൻ്റെ ട്രീറ്റ്മെന്റിലേക്കും പോകാനായിട്ട് സാധിക്കുകയുള്ളു. ആദ്യം ചെവി ഒന്ന് പരിശോധിക്കണം, എന്നാലേ നമുക്ക് വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കേൾവി ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല.
0: എന്റെ സംശയം അന്ന് അദ്ദേഹം ഇത് വായിച്ച എടുക്കാനായിട്ടൊക്കെ കുത്തിയപ്പോഴത്തേക്ക് എനിക്ക് നൊമ്പരവും വന്നു. ഇനി ആദ്യം വല്ല കുഴപ്പം സംഭവിച്ചതാണോന്നൊരു സംശയം ഉണ്ടായിരുന്നു.
1: വാക്സ് വളരെ വെളിയിലാണ്, പക്ഷെ എന്നാലും നമുക്ക് ചെവി കണ്ടാലേ അത് പറയാൻ പറ്റുള്ളൂ.
2: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ ചെവിയിലെ കായം കളയാനായിട്ട് സാധാരണ വീടുകളിലെല്ലാം ബഡ്സൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, ചിലർ സേഫ്റ്റി പിൻ സ്ലൈഡ് അങ്ങനെ എന്ത് കൂർത്ത സാധനം എടുത്ത് ഇടുന്നതൊക്കെ കാണാറുണ്ടല്ലോ. ശരിക്കും എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ചെവി വൃത്തിയാക്കേണ്ടത്? ഡോക്ടറിൻ്റെ സഹായത്തോടെ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്?
1: നമുക്കൊരു 80% ആൾക്കാർക്കും ചെവിക്കായം തനിയാ പുറത്തു വരും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ചെവിക്കായം അകത്ത് അടിഞ്ഞു പോകുമോ എന്നുള്ളത് രണ്ട് ഫാക്ടേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഒന്ന്, എത്രത്തോളം ചെവിക്കായം ഉണ്ടാകുന്നു എന്നുള്ളതും ഒന്ന്, എത്രത്തോളം ചെവിക്കായം പുറത്തോട്ട് പോകുന്നു എന്നുള്ളതും. എപ്പോഴും ഒരു 80% ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടിക്കില്ല, പക്ഷേ ചില ആൾക്കാർ അധികമായി വിയർക്കുന്നു എന്ന് പറയുന്ന പോലെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കെല്ലാം കൂടുതൽ ചെവിക്കായം ഉണ്ടാകാനും ചിലപ്പോൾ ഇപ്പോൾ കാതിൻ്റെ വെളിച്ചെവി വളഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഉണ്ട് എങ്കിൽ പുറത്തോട്ട് പുറന്തള്ളുന്നത് കുറയുകയും ചെയ്താൽ ഇങ്ങനെ സ്റ്റക്കപ്പായി പോവും. പക്ഷേ അതിന് ഹോം റെമഡീസ് അല്ല ചെയ്യേണ്ടത്. അതിന് പ്രത്യേകിച്ച് ഒരു കൂർത്ത ആയുധങ്ങളും ചെവിയിലോട്ട് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ബഡ്സ് പോലും ഇതിൽ സേഫ് അല്ല. ഒന്നേ തേങ്ങയെണ്ണ പോലെ ചൂടാക്കാതെ ഒഴിക്കുക ചെവിക്കായം അലിയാനായിട്ട്, ഇല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ട് വാക്സിൻ്റെ ഡ്രോപ്സ് ഒഴിച്ച് അലിയിച്ച് സേഫായിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ കർണപുടത്തിലൊക്കെ ഇഞ്ചുറി ആയിപ്പോവും നമ്മൾ എന്തെങ്കിലും ഇട്ട് കറക്കുകയാണ് എങ്കിൽ. അപ്പം വാക്സ് അടിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഡോക്ടറിനെ കണ്ട് ഡ്രോപ്സ് ഒഴിച്ച് എടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഹോം റെമഡീസ് ഇതിനില്ല.
2: അപ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ഈ ചെവി വൃത്തിയാക്കി കൊടുക്കണോ? അത് കുളിക്കുന്ന സമയത്ത് എങ്ങനെ എന്താണ് ചെയ്യേണ്ടത്?
1: ഇല്ല, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്സ് ഡ്രോപ്സ് ഉണ്ട്. നമുക്ക് ഈ കാതിലേക്ക് കുളിപ്പിച്ചിട്ട് ഊതുക, വെള്ള തുണി വെച്ച് ക്ലീൻ ചെയ്യുക, ഇതൊന്നും അഡ്വൈസബിൾ ആയിട്ടുള്ള പ്രാക്ടീസസ് അല്ല.
2: നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ,
1: പണ്ടേ ഉള്ള പ്രാക്ടീസ് ആണ്. നമുക്ക് അമ്മമാരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് കാതിലുള്ള വെള്ളം കളയാനാണ് എന്നാണ്. അപ്പോൾ ഉള്ളിലോട്ട് ഊതുമ്പം വെളിയിലോട്ട് എങ്ങനെ വെള്ളം വരും എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ ഇയറിലോട്ട് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഡെയിലി മുങ്ങി കുളിക്കുന്ന ആൾക്കാരുണ്ട്, സ്വിമ്മിംഗ് പൂളിലും കായലിലും കടലിലും ഒക്കെ മുങ്ങി കുളിക്കുന്നവരുണ്ട്, അവർക്കൊന്നും ചെവിയിലൊന്നും സംഭവിക്കില്ല. പക്ഷെ ചെവിയിൽ ഒരു ഇൻഫെക്ഷനോടെ വെള്ളം കയറാൻ പാടില്ല, ചെവിയിൽ ഹോൾ ഉള്ളവർക്കും വെള്ളം കയറാൻ പാടില്ല. അങ്ങനെയുള്ളവർ വെള്ളം കയറാതെ തന്നെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം കയറി എന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് വാക്സും കൂടെ ഉണ്ട് എങ്കിൽ വെള്ളം കയറി ബ്ലോക്ക് ആയിട്ടിരിക്കും കുറച്ച് നേരം. ആ വെള്ളം ഡ്രൈഡ് അപ്പ് ആകുമ്പോൾ തനിയെ ഓപ്പൺ ആവും. അതിനുവേണ്ടി പക്ഷെ ഒന്നും വിട്ട് കറക്കാതിരിക്കുന്നതാണ് സേഫ്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ആ, സംസാരിച്ചോളൂ.
1: ആ, പറഞ്ഞോളൂ.
2: ഹലോ,
1: ഹലോ,
2: കോൾ കട്ടായി തോന്നുന്നു. സാർ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കട്ടെ, കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നീന്തുമ്പോൾ ഒക്കെ വെള്ളം കയറിയാണ് ബാധ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും?
1: ഈ പറഞ്ഞതുപോലെ നോർമൽ ചെവിയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ വെള്ളം കയറിയിട്ട് അത് അടഞ്ഞു എന്ന് തോന്നി ബഡ്സിട്ട് കറക്കി ഇൻഫെക്ഷൻ

0: ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് വളരെ കോമൺ. അവരുടെ ഹിസ്റ്ററി അത് തന്നെയായിരിക്കും. ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് ബീച്ചിൽ പോയി, വെള്ളം കയറി, അടഞ്ഞിരുന്നു, ഞാൻ പിന്നിട്ട് കറക്കി, സേഫ്റ്റി പിന്നിട്ട് കറക്കി, കോഴിത്തൂവലിട്ട് കറക്കി എന്ന് പറഞ്ഞ് വേദനയോടെ വരുന്നതാണ് നോർമൽ ഹിസ്റ്ററി. നോർമൽ ചെവിയിൽ വെള്ളം കയറി എന്ന് പറഞ്ഞൊന്നും പറ്റില്ല. വാക്സ് ഉള്ള ചെവിയിൽ വെള്ളം കയറിയാൽ ഈ വാക്സും വെള്ളവും കൂടെ മിക്സ്ഡപ്പ് ആയി ഒരു ബ്ലോക്ക്ഡ് ഫീൽ ഉണ്ടാകും. അതും തനിയാ ഡ്രൈഡപ്പ് ആകുമ്പം ആ വാക്സ് ഒഴികെ ബാക്കിയുള്ള ബ്ലോക്ക് അങ്ങ് മാറും. പക്ഷേ ഒരു ഇൻഫെക്ഷൻ സാധ്യതയുള്ള ചെവിയാണ് എങ്കിലോ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് ഇല്ലെങ്കിൽ അതിൽ ഹോൾ ഉണ്ട് എങ്കിൽ വെള്ളം കയറാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ഒന്നേ മുങ്ങിക്കുളിക്കണമെങ്കിൽ ഇയർ പ്ലഗ് വാങ്ങാൻ കിട്ടും. സ്പോർട്സ് കടകളിൽ നമുക്ക് ഇയർ പ്ലഗ് വാങ്ങാൻ കിട്ടും. അല്ലാതെ ജസ്റ്റ് ഹെഡ് ബാത്ത് ആണ് എങ്കിൽ പഞ്ഞി വെച്ച് കുളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പഞ്ഞി പക്ഷേ ചിലപ്പോൾ വെള്ളം വലിച്ചെടുക്കാം. അങ്ങനെ ഉണ്ട് എങ്കിൽ പഞ്ഞി ചെറുതായിട്ട് തേങ്ങ എണ്ണയിൽ മുക്കി ആ പഞ്ഞി പകുതി ഒന്ന് ഞെക്കി ആ എണ്ണയുടെ അംശം ഒരു 50% കളഞ്ഞിട്ട് ആ പഞ്ഞി വെക്കുക. അപ്പോൾ അതിലൊരു ഓയിലി ടെക്സ്ചർ ഉണ്ട് എങ്കിൽ പിന്നെ വെള്ളം പിടിക്കില്ല.
1: അങ്ങനെയാണ് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പെട്ടെന്ന് ഉണ്ടാകുന്ന തലകറക്കം. പെട്ടെന്ന് കിടന്നിട്ട് എണീക്കുമ്പോൾ അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ പെട്ടെന്ന് തലകറക്കം ഉണ്ടാകുന്നു. ഒരു സൈഡിലോട്ട് തിരിയുമ്പോൾ തലകറക്കം ഉണ്ടാകുന്നു. വെറ്റിഗോ എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ. അത് ചെവിയുടെ ആരോഗ്യവും അത് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമാണോ അത് അത് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണോ?
0: തലകറക്കം വലിയൊരു ടോപ്പിക്കാണ്. നമുക്കൊരു ചെറിയ കാരണങ്ങളായിട്ടുള്ള ഷുഗർ ലോ ആയാലും ബി പി ലോ ആയാലും തലകറക്കം വരാം. അങ്ങനെ വിരലിൽ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള കാരണങ്ങളുണ്ട് തലകറക്കത്തിന്. ഇ എൻ ഡിയുടെ കാരണം തന്നെ ഒരു 10-20 കാരണങ്ങളുണ്ട്. അതിൽ കോമൺ ആണ് മാം ഈ പറഞ്ഞ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പം ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. അത് കാതിനുള്ളിലുള്ള ഓട്ടോലിറ്റ് എന്നുള്ള കല്ലിന് ഇളക്കം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന തലകറക്കമാണ്. അതിനൊരു ടിപ്പിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അതായത് രാത്രി ഉറങ്ങാൻ പോയപ്പം കുഴപ്പമില്ല, കട്ടിലിൽ നിന്ന് രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ കട്ടിലിൽ ഉറങ്ങിക്കിടന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞപ്പോൾ തലകറക്കം തുടങ്ങി, എടുത്തടിച്ചതുപോലെ കറങ്ങി, മുറിയെല്ലാം ചുറ്റി, കട്ടിലെല്ലാം ചുറ്റി, പെട്ടെന്ന് വിയർക്കുന്നു, പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നുന്നു, പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു. തിരിച്ച് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ശാന്തമായി. രാവിലെ പിന്നെ എണീക്കാൻ ശ്രമിച്ചപ്പോൾ തലകറങ്ങുന്നു. അതിനെ നമ്മുടെ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. അതായത് നമ്മുടെ കാതിനുള്ളിലുള്ള കല്ലിന് ഇളക്കം സംഭവിച്ചുണ്ടാവുന്ന തലകറക്കമാണ്. ഇതിന് കേൾവിക്കുറവോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അതൊരു 2 ആഴ്ചയോളം അതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പം തുടരും. എപ്പോഴൊക്കെയാണോ നമ്മുടെ തല വലത്തോട്ടും ഇടത്തോട്ടും തിരിയുക, മുകളിലോട്ടും താഴോട്ടും തിരിയുക, കിടന്നിട്ട് എണീക്കുക, ഇരുന്നിട്ട് എണീക്കുക, ഈ സമയത്തെല്ലാം ഈ തലകറക്കം തോന്നാം. ഒരിക്കൽ തലകറക്കം തോന്നിയാൽ ആ ദിവസം മൊത്തം അതിൻ്റെ ഒരു ക്ഷീണവും തലപ്പെരുപ്പും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് വന്നാൽ നമുക്കൊരു കറക്റ്റീവ് മാനുവർ ഉണ്ട്. അതായത് ആ കല്ലിനെ തിരിച്ച് പിടിച്ചിടാനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അത് പക്ഷേ ഡോക്ടറിനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടറിനെ പോയി കണ്ട് ഇത് തന്നെയാണോ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് ഇതാണ് പ്രശ്നമെങ്കിൽ ആ കല്ല് തിരിച്ചിടാനുള്ള ആ പ്രൊസീജിയറും ചെയ്ത് ഒരു 3-4 ദിവസം ടാബ്ലറ്റും കൂടെ കഴിക്കുമ്പം ഇതിന് പൂർണ്ണ റിലീഫ് കിട്ടും. പക്ഷേ ഈ ഒരു അസുഖത്തിന് മാത്രം പെറോക്സിസ്മൽ എന്ന് പറയും, അതായത് പിന്നെയും പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉറക്കക്കുറവ്, സ്ട്രെസ്, പെട്ടെന്നുണ്ടാവുന്ന ഒരു ടെൻഷൻ, പെട്ടെന്നുണ്ടാവുന്ന ഒരു ഹെഡ് ഇഞ്ചുറി, ഇതൊക്കെ ഇത് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ തന്നെ ഇ എൻ ഡിയിൽ തലകറക്കത്തിൻ്റെ മറ്റ് കാരണങ്ങളുണ്ട്. കാതിൻ്റെ നെർവ്, വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയുന്ന നെർവിന് ഇൻഫെക്ഷൻ പിടിച്ചാലും ഒക്കെ തലകറക്കം വരാം. പക്ഷേ അത് ഈ പൊസിഷനുമായിട്ട് അതിന് ബന്ധമില്ല. ഈ കട്ടില്ലെന്ന് തിരിഞ്ഞു എന്ന് പറഞ്ഞോ കട്ടില്ലെന്ന് എണീറ്റു എന്ന് പറഞ്ഞോ അല്ല മറ്റ് കാരണങ്ങളിൽ തലകറക്കം ഉണ്ടാവുക. പക്ഷെ അതിനീ പറഞ്ഞ മറ്റ് പ്രശ്നങ്ങളെയും മാറ്റി നിർത്തണം. ബി പി, പ്രഷർ, രക്തത്തിൻ്റെ അളവ്, അങ്ങനെയുള്ള മറ്റ് നമുക്ക് ന്യൂറോ കോസസ് ഉണ്ടാവും. അതായത് തലച്ചോറുമായി സംബന്ധിച്ച കാരണങ്ങളിലും തലകറക്കം വരാം. അപ്പോൾ അത് തിരിച്ചറിയണം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എൻ്റെ പേര് ആലപ്പുഴ ജില്ലയിൽ ഒഴിക്കുന്ന രാധാകൃഷ്ണൻ എന്നാണ് പേര്.
1: ഓക്കെ, സംസാരിച്ചു.
2: 80 വയസ്സുണ്ട്.
1: ഓക്കെ,
0: പറഞ്ഞോളൂ സാർ.
2: എനിക്ക് 80 വയസ്സുണ്ട്,
0: പറഞ്ഞോളൂ.
2: ഞാനത് എൻ്റെ ഇടത്തെ ചെവിക്ക് കുറെ നാളായിട്ട് ചൊറിച്ചില്.
0: ഓക്കെ സാറിന്, ചെവിയിൽ ഇതിനു മുമ്പ് പഴുപ്പായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
2: ഇല്ലില്ല, പഴുപ്പായിട്ടൊന്നും വന്നിട്ടില്ല.
0: പിന്നെ അടഞ്ഞിരിക്കുന്നുണ്ടോ? സാർ, ചെവി ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ഉള്ളിലോട്ട് ഇടാറുണ്ടോ? ബട്ട്സോ, ചെവിത്തോണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇടാറുണ്ടോ? നമുക്ക് സാധാരണ നമ്മുടെ ശരീരത്തിലുള്ള തൊലിപ്പുറത്തു നിന്ന് എപ്പോഴും അഴുക്കുണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ചത്തുപോയ ശരീരത്തിന്റെ കോശങ്ങളെല്ലാം, ഈ തൊലിയിലുള്ള കോശങ്ങളെല്ലാം വെളിയിലോട്ട് വരും. ഈ അഴുക്കിനെയൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് സോപ്പ് തേച്ച് കുളിക്കുന്നത് ആ തൊലിപ്പുറത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനാണ്. നമ്മളിപ്പോൾ ഒരു 2 ദിവസം കുളിക്കാതെ നടന്നാൽ തന്നെ നമ്മുടെ കക്ഷത്തൊക്കെ തോന്നുന്ന ചൊറിച്ചിലെന്ന് പറയുന്നത് ആ തൊലി വൃത്തിയാകുന്നില്ല എന്നുള്ളത്.

0: കൊണ്ടാണ്. പക്ഷേ ഇതേ തൊലി തന്നെയാണ് നമ്മുടെ ചെവിക്ക് അകത്തോട്ടും പോകുന്നത്. അവിടെ ഈ പറയുന്ന ക്ലീനിങ് പ്രോസസ്സ് അതുപോലെ നടക്കുന്നില്ല. നമ്മൾ അവിടെ സോപ്പ് തേച്ചൊന്നും വൃത്തിയാക്കുന്നില്ല. ആ ഒരു ഇറിറ്റേഷൻ ആ തൊലി എപ്പോഴും കാണിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ ഇറിറ്റേഷൻ നമ്മളതിനെ വെറുതെ വിട്ടാൽ ഒരു പരിധിയിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷെ നമ്മൾ എപ്പോഴാണോ ആ ഇറിറ്റേഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാർ ഈ പറഞ്ഞതുപോലെ പേപ്പർ ഇട്ട് കറക്കുക, കോഴിത്തൂവലിട്ട് കറക്കുക, സേഫ്റ്റി പിന്ന്, ചെവിത്തോണ്ടി, ബട്ട്സ് പോലെ ഉള്ളിലോട്ടിട്ട് കറക്കുന്നത് തുടങ്ങിയാൽ ആ ചൊറിച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതിലൊരു ചെറിയ നനവ് പറ്റുമ്പോൾ ആ ചൊറിച്ചിൽ പിന്നെയും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് അസഹനീയ ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെവി ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് പൂർണ്ണമായും അങ്ങ് നിർത്തുക, ഒരു 5 ദിവസം സമാധാനത്തോടെ ചെവിയെ വിടുക. പക്ഷേ അതിന് ശേഷവും ചൊറിച്ചിൽ നിൽക്കുന്നില്ല എങ്കിൽ ഡോക്ടറിനെ കണ്ട് പരിശോധിച്ചാലേ. കാരണം ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ട് എങ്കിലും ചൊറിച്ചിലാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. അത് നമുക്ക് കണ്ടാലേ പരിശോധിക്കാൻ പറ്റുള്ളൂ.
1: താങ്ക്
0: യു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. നമ്മളിപ്പോൾ തലകറക്കത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഈ പ്രായവുമായിട്ട് ബന്ധമുണ്ടോ? ഇപ്പോൾ ഒരു പ്രായത്തിന് ശേഷമേ വരത്തുള്ളൂ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ വരില്ല എന്ന്?
0: ഞാൻ ഈ പറഞ്ഞ ഈ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്നത് എല്ലാവർക്കും വരാം. കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവരിലോട്ട് ആർക്കും വേണം വരാം. പക്ഷെ കൂടുതലും മുതിർന്നവർക്കാണ് വരിക. കാരണം കുട്ടികൾക്കൊക്കെ ഈ ടെൻഷൻ, സ്ട്രെസ് അതൊക്കെ താരതമ്യേന കുറവാണ്. ഈ തലകറക്കമാണ് എങ്കിൽ ഏത് പ്രായക്കാർക്കും വരാം. ഞാൻ ഈ പറഞ്ഞ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന് പറയുന്ന കാതിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്നത് എപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷൻ പിടിച്ചിട്ടാണ് വരിക. അപ്പോൾ അതിനും പ്രായം ഒരു പ്രശ്നമല്ല. പക്ഷെ ന്യൂറോകോസസ്, അതായത് ഞരമ്പുമായി സംബന്ധിച്ച പ്രശ്നങ്ങൾ എപ്പോഴും മുതിർന്നവരെയാണ് ബാധിക്കുക. അതുപോലെ ജനറൽ ഹെൽത്ത് എപ്പോഴും മുതിർന്നവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. അവർക്കായിരിക്കും പ്രഷറിൻ്റെ പ്രശ്നം, കൊളസ്ട്രോളിൻ്റെ പ്രശ്നം, ഞരമ്പുമായി സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം വരുന്നത് മുതിർന്നവർക്കാണ്. അതുകൊണ്ട് നമ്മുടെ ENT ക്ലിനിക്കിൽ എപ്പോൾ നോക്കിയാലും ഈ തലകറക്കവുമായി വരുന്നതിൽ ഒരു 60% ആൾക്കാരും 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും.
2: അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു കോളുണ്ട്. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എനിക്ക് തൈറോയിഡ് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അപ്പൊ അതിന് ഞാൻ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നത്, 75 ഗുളിയാണ് ഇപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് റെസ്പിറേറ്ററിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഞാൻ റെസ്പിറേറ്ററി ഓപ്പി കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എനിക്ക് ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ അവിടുന്ന് ENTയിലേക്ക് റെഫർ ചെയ്തു. ENTയിൽ റെഫർ ചെയ്തപ്പോൾ അവിടെ ആദ്യം എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു. അപ്പൊ അതിന് വലിയ പറയത്തക്ക പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 1-2 ഗുളിക തന്നു, അത് കഴിക്കുമ്പം കുറവുണ്ട്. വീണ്ടും ഒരു 2-3 ആഴ്ച കഴിയുമ്പം വീണ്ടും പഴയതുപോലെ ആവും. അപ്പം കൊണ്ടുവന്നപ്പം വീണ്ടും അവര് എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്തിട്ടും ഈ പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തറാപ്പിലേക്ക് ഓഫർ ചെയ്തു. അങ്ങനെ 1 വർഷം തിരിച്ചു തറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് തിരിച്ചു തറാപ്പി ചെയ്യുമ്പോഴേ എനിക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നല്ല തൊണ്ണറുണ്ട്.
0: നമുക്ക് ഈ അമ്മ പറയുന്ന ബുദ്ധിമുട്ടിന് ശരിക്കും ആ എൻഡോസ്കോപ്പി റിസൾട്ട് കണ്ടാലേ എനിക്ക് അതിൽ കൂടുതൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന ഈ സംസാരിക്കുന്ന പേശികൾക്ക് കാഴ്ചയിലോ അതിൻ്റെ പ്രവർത്തനത്തിലോ ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെടാം. നമുക്ക് ഈ പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ ഉണ്ടാവുന്ന വീക്ക്നെസ് പോലെ ഈ സംസാരിക്കുന്ന പേശികളും അതിനകത്തൊരു ചെറിയൊരു മസിലുണ്ട്. ആ മസിലിനും ഈ പറയുന്ന ബലക്കുറവ് വരാം. അപ്പോൾ ഈ ബലക്കുറവാണ് അതിൻ്റെ കാരണമെങ്കിൽ ആ മസിലിലോട്ട് പോകുന്ന നെർവിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പിയിൽ അത് കാണാൻ പറ്റണമെന്നില്ല. എൻഡോസ്കോപ്പിയിൽ നോക്കുമ്പോൾ സംസാരിക്കുന്ന പേശികൾ കാഴ്ചയ്ക്ക് എങ്ങനെയുണ്ട്, അത് അനങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് സ്ട്രോബോസ്കോപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. സ്ട്രോബോസ്കോപ്പി എന്ന് പറയുന്നത് ഈ എൻഡോസ്കോപ്പി ചെയ്തുകൊണ്ട് നമ്മളെ സംസാരിപ്പിച്ച് നമ്മുടെ ഈ സംസാരിക്കുന്ന പേശികളുടെ ചെറിയ മ്യൂക്കോസൽ വൈബ്രേഷൻ എന്ന് പറയും, നമ്മുടെ ആ സംസാരിക്കുന്ന പേശികൾ വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണമാണ് ഈ സൗണ്ട് പുറത്തോട്ട് വരുന്നത്. ഈ വൈബ്രേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് സ്ട്രോബോസ്കോപ്പി എന്നുള്ള പ്രൊസീജിയർ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സാധാരണ എൻഡോസ്കോപ്പിയിൽ നമുക്ക് സംസാരിക്കുന്ന പേശികളിൽ നീരുണ്ടോ, അതിൽ കളർ വ്യത്യാസമുണ്ടോ, ചതവളർച്ചയുണ്ടോ, അതിൽ അത് അനങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആ ഉണ്ടാക്കുന്ന അനക്കത്തിലുള്ള വൈബ്രേഷൻ, നമുക്ക് സംസാരം പുറത്തോട്ട് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള വൈബ്രേഷൻ അതിനുണ്ടോ എന്നുള്ളത് നമുക്ക് എൻഡോസ്കോപ്പിയിലല്ല അറിയാൻ പറ്റുക. ഈ

0: സ്ട്രോബോസ്കോപ്പി എന്നുള്ളതിലാണ്. അപ്പം രണ്ട് പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തിട്ടും അമ്മയ്ക്ക് അതിലൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല എങ്കിൽ സ്ട്രോബോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ടേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
1: തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ജനറൽ മെഡിസിനിൽ കാണിച്ചു. അപ്പോഴ് അൾട്രാസൗണ്ട് സ്കാൻ എഴുതി. അപ്പൊ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ 7 നോഡ്യൂളുണ്ട്.
0: നോഡ്യൂളിന്റെ സൈസ് എത്രയുണ്ട്? ഈ തൈറോയിഡ് നോഡ്യൂളൊക്കെ നല്ല വലുതാണ്. അത് കാരണം ആ സംസാരിക്കുന്ന പേശികളുടെ ഞരമ്പിനെ കംപ്രസ് ചെയ്ത് ഒരു നെർവ് വീക്ക്നെസ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിലേ ഈ നോഡ്യൂൾ അതിൻ്റെ കാരണമായി മാറുകയുള്ളൂ. ചെറിയ നോഡ്യൂൾസ് ആണ് എങ്കിലൊന്നും അത് സംസാരിക്കുന്ന പേശികളെ ഡയറക്റ്റായിട്ട് ബാധിക്കില്ല. മാം, ഇത്രയും ഇവാലുവേഷൻ ഓൾറെഡി ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇത് നമുക്ക് ഫോണിലൂടെ പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമല്ല. ഈ രണ്ട് ഈ ചെയ്ത എൻഡോസ്കോപ്പി റിപ്പോർട്ട്, തൈറോയിഡിന്റെ നോഡ്യൂളിന്റെ സൈസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ.
1: ഇത് കുട്ടി പരിശോധിക്കാൻ വേണ്ടി
0: അല്ല, അത് അതിന്റെ അർത്ഥം നോഡ്യൂൾ അത്രയും ചെറുതാണ് എന്നാണ്. കുത്തി പരിശോധനയ്ക്കുള്ള സൈസേ നോഡ്യൂളിന് ഇല്ല എങ്കിൽ ആ തൈറോയിഡ് നോഡ്യൂൾ അല്ല മാഡത്തിന്റെ ആ സംസാരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും രണ്ട് പ്രശ്നങ്ങളായി തന്നെ അപ്പൊ ട്രീറ്റ് ചെയ്യുക. ഒരു സെന്റിമീറ്റർ സൈസൊക്കെ നോഡ്യൂൾ എത്തുമ്പോഴാണ് കുത്തി പരിശോധിക്കാൻ പറ്റുക. അതിലും ചെറുതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് കുത്തി പരിശോധന ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും ചെറിയ നോഡ്യൂൾസ് ഒന്നും ഒരിക്കലും സംസാരിക്കുന്ന പേശികളെ അങ്ങനെ ബാധിക്കില്ല. എങ്കിൽ മാഡം ഈ സ്ട്രോബോസ്കോപ്പി എന്നുള്ള പ്രൊസീജിയറാണ് എങ്കിൽ അടുത്ത് ചെയ്ത് നോക്കേണ്ടത്. അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും സംസാരിക്കുന്ന പേശികളിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് സൗണ്ട് ഉണ്ടാക്കാനുള്ള അഡിക്വേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ മില്ലിമീറ്ററിലാണോ സെന്റിമീറ്ററിലാണോ അമ്മ പറയുന്നേ? ടൂ സെന്റിമീറ്റർ ഒക്കെ ഉണ്ട് എങ്കിൽ കുത്തി പരിശോധന ചെയ്യാനുള്ള സൈസ് ഉണ്ട്.
2: കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321, ഇനിയൊരു നമ്പർ 9496593211. ENT പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC ആണ്. നമുക്ക് പരിപാടിയിലേക്ക് തിരികെ വരാം. സാർ, പക്ഷേ ഇന്നത്തെ ഒരു ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇയർഫോണുകളും ബ്ലൂടൂത്ത് ഡിവൈസുകളും ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലർ പാട്ട് കേട്ട് കേട്ട് കിടന്നുറങ്ങുന്നുണ്ട്, രാവിലെ എണീക്കുമ്പം അത് ചെവി തന്നെ ഉണ്ടാകും. അപ്പം അത്തരത്തിലുള്ള ഈ ഡിവൈസസിൻ്റെ അമിത ഉപയോഗം കേൾവിശക്തി എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ സുരക്ഷിതമായ ഉപയോഗക്രമം എങ്ങനെയാണ്?
0: നമുക്കത് ഭയങ്കര മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫീൽഡാണ്. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് പലരും ഇപ്പം ഹെഡ്സെറ്റും എയർപോഡ്സും ഒക്കെ വാങ്ങുന്നത്. ഒരു പരിധിവരെ നല്ലത് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് കാതിൻ്റെ അകത്ത് ഒരു ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും ആ ഹെഡ്സെറ്റ് രാവിലെ വരെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മളത് പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ആ സൗണ്ട് ചെവിയിലെത്തുന്നുണ്ട്, ചെവി 24 ആ ഉറങ്ങുന്ന അത്രയും സമയം വർക്ക് ചെയ്യുന്നുണ്ട്, സിഗ്നൽ തലച്ചോറിലേക്ക് അയക്കുന്നുണ്ട്, ആ സിഗ്നൽ തലച്ചോറിൽ പ്രോസസ്സ് ആവുന്നുണ്ട്, പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല. കാരണം നമ്മൾ മൈൻഡ് ഉറക്കത്തിലാണ്. സോ ഏത് അവയവത്തെയാണോ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഡാമേജ് ഉണ്ടാക്കും. അപ്പം ഒരു പബ്ലിക് പ്ലേസിലിരിക്കുവാണ്, നമുക്കൊരു പാട്ട് കേൾക്കണം, അടുത്തിരിക്കുന്നവർക്ക് അത് ഉപദ്രവമാകാതിരിക്കാനുള്ള ഒരു ഡിവൈസാണ്. അല്ലാതെ ഒറ്റയ്ക്കൊരു റൂമിലിരിക്കുമ്പോൾ നമ്മളത് പിന്നെയും ചെവിക്കകത്തെടുത്ത് വെച്ച് കേൾക്കാനുള്ളൊരു കാര്യമല്ല. നമുക്ക് ചിലവർ പറയുന്ന റീസണാണ് ക്വാളിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ. ക്വാളിറ്റിയുള്ള സൗണ്ട് സ്പീക്കേഴ്സ് ഉണ്ട്, വൂഫേഴ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഇത് ഹെഡ്സെറ്റും ബ്ലൂടൂത്ത് ഡിവൈസസ് പോലെ യൂസ് ചെയ്യുമ്പോൾ അതിലും വോയിസ് റൂൾ ഓഫ് 60 എന്ന് പറയും. നമുക്കതിൻ്റെ മാക്സിമം വോയിസിൻ്റെ 60% ഇട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെയും റിലേറ്റീവ്ലി സേഫ് ആണ്. അതല്ല എങ്കിൽ മാക്സിമം ഈ ഒരു പബ്ലിക് പ്ലേസിലോ, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഒരു മീറ്റിങ്ങിലിരിക്കുന്നു, നമുക്കൊരു പേഴ്സണലി ഒരു കോൾ അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ യൂസ് ചെയ്യുക. ഇൻഡിവിജ്വലി വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ്. അവർക്കും മാക്സിമം ഇതിൻ്റെ യൂസ് കുറയ്ക്കുക എന്നുള്ളതേ എൻ്റെ അഡ്വൈസ് ആയിട്ടുള്ളൂ. കാരണം ഇഷ്ടംപോലെ പേഷ്യൻസിന് ഇത് കാരണം ഉണ്ടാവുന്ന ചെവി ഇൻഫെക്ഷൻ പിടിക്കുന്നവരുണ്ട്, ഇത് വച്ച് ചെവിയിലുള്ള തൊലി തുരിഞ്ഞു വരുന്നവരുണ്ട്, കേൾവിക്കുറവ് വരുന്നവരുണ്ട്.

0: ഉണ്ട്, ടിനൈറ്റസ് വരുന്നവരുണ്ട്. അതുകൊണ്ട് ഇത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. സോ അത് ക്ലെവർലി യൂസ് ചെയ്യുക, ഈ റൂൾ ഓഫ് 60 പാലിക്കുക. എപ്പോഴൊക്കെയാണോ അവോയ്ഡ് ചെയ്ത് സാധാരണ ഒരു സ്പീക്കർ വെച്ച് കേൾക്കാൻ പറ്റുന്നത് അതിലേക്ക് യൂസ് ചെയ്യുക.
1: അടുത്ത കോളുണ്ട്. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
2: നമസ്കാരം. എനിക്ക് എച്ച് ഐ വി കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത് ചെന്നാൽ മാത്രമേ തിരിയുള്ളൂ. എന്ത് പറയുന്നോ തിരിയുന്നില്ല, കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയാം, ഞാൻ അടുത്ത് വന്നിട്ടേ പറയാവൂന്ന്.
0: അതെ, നേരത്തെ ഒരു മാഡം പറഞ്ഞത് അതേ കാരണം തന്നെയാണ്. നമുക്കിതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്താലേ നമുക്കത് എത്ര ശതമാനം ആ നെർവിന് ഡാമേജ് ഉണ്ടോ, കേൾവി പെർഫെക്റ്റ് ആണോ, കാതിൻ്റെ പവറും പ്രഷറും കറക്റ്റ് ആണോ എന്നുള്ളത് ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാഴ്ച ടെസ്റ്റ് ചെയ്യണം. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. നമുക്കൊരു ചെറിയൊരു ബ്ലറിംഗ് ഉണ്ടെങ്കിൽ പോലും, ചെറിയൊരു കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും വരെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതുപോലെ കേൾവി കുറവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അടുത്ത് നിന്ന് പറയുന്നതിനെ വ്യക്തത ഉള്ളൂ എന്നുണ്ട് എങ്കിൽ, ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ കാത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും നമുക്കുണ്ട്. വളരെ സർവ്വസാധാരണമായി ചെയ്യുന്നതാണ്, പക്ഷേ പലരും അതിലോട്ടങ്ങ് എത്തിപ്പെടുന്നില്ല. ഈ കാത് ടെസ്റ്റ് ചെയ്ത് കാതിൻ്റെ പവറും പ്രഷറും വെച്ച് മാത്രമേ നമുക്കിതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ, എന്ത് രീതിയിലുള്ള മിസ്റ്റേക്കാണ് കാതിന് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചെവിക്കായം ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ ഈ ഓഡിയോളജി എന്ന് പറയുന്ന കാത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടുമായി ഒരു ENT ഡോക്ടറിനെ സമീപിച്ചാൽ മാം പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും. അതാ, നമുക്ക് ആ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് പോലും ഇതിൽ വരാം. കാതിൻ്റെ പ്രഷറൊക്കെ കുറവാണ് എങ്കിലും ഈ ഒരു ഇത് കൊണ്ടുവരാം നമുക്കപ്പോൾ. അത് ഈ കാതിൻ്റെ ഓഡിയോളജി, അതായത് പ്യുവർ ടോൺ ഓഡിയോളജി, ഇംപിഡൻസ് എന്ന് പറയുന്ന രണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കാതിൻ്റെ പ്രഷറും പവറും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇത് വെച്ച് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി.
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്. 82 സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
9: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
8: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
10: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
11: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
10: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
12: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന് വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
13: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
12: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 മുതൽ.
14: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
15: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
16: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
17: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
18: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
17: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ാണ് ഈ ടങ് ക്ലീനർ വെച്ച് നമ്മൾ ഡെയിലി ഇട്ട് റബ്ബ് ചെയ്യുന്നത്. ഈ റബ്ബ് ചെയ്ത് ടങ് ഫോളിക്കിൾസ്, ഈ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അങ്ങ് ഇളക്കി കളയുവാണ്. അപ്പോൾ ഒരു 40 കഴിയുമ്പം സ്വാദ് നഷ്ടപ്പെടും. ഈ ടങ് ക്ലീനർ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പം തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു എന്നുള്ളതും, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ തട്ടിപ്പോകുന്നു എന്നുള്ളതും, ഉമിനീരിറക്കുമ്പം എന്തോ ഇറിറ്റേഷൻ എന്നുള്ളതും, രാവിലെ എണീക്കുമ്പം തൊണ്ടയിൽ കഫം കെട്ടി നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി കൊണ്ടുവരുന്നത് ഈ ടങ് ക്ലീനേഴ്സാണ്. സോ ടങ് ക്ലീനേഴ്സ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ഈർക്കിലാണെങ്കിലും ശരി, പ്ലാസ്റ്റിക് ആണെങ്കിലും, മെറ്റൽ ആണെങ്കിലും, കോപ്പർ ആണെങ്കിലും, ഇതൊന്നും ടങ് ക്ലീനേഴ്സ് അഡ്വൈസബിൾ അല്ല. ഡെയിലി

0: ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രിയെങ്കിലും ബ്രഷ് ചെയ്യുക, നല്ലതുപോലെ റിൻസ് ചെയ്യുക, ഗാർഗിൾ ചെയ്യുക. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ടങ് വടിക്കാനുള്ളൊരു അവയവമല്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം,
0: പറഞ്ഞോളൂ.
2: ഞാൻ എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
0: ആ, പറഞ്ഞോളൂ.
2: ചേച്ചിയുടെ ചേച്ചിക്ക് ചെവിയിൽ മുൻപ് പഴുപ്പിങ്ങനെ പഴുപ്പൊക്കെ വരുമായിരുന്നു പണ്ട്, അത് മരണശേഷം മാറുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് തലച്ചിട്ടുണ്ടാവും, തലച്ചിട്ടുണ്ടായിട്ട് ഛർദ്ദിക്കും.
0: എത്ര പ്രായമുണ്ട് ചേച്ചിക്ക്?
2: ഡോക്ടർ ഇയർ ബാലൻസിന്റെതാണെന്ന് പറഞ്ഞു.
0: എത്ര പ്രായമുണ്ട്? പ്രായം എത്രയുണ്ട്? എന്ത് ചെയ്യുമ്പോഴാ തലച്ചുറ്റും വരുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുണ്ടോ അതോ ഈ ഇരുന്ന് എണീക്കുമ്പോഴും നിന്നിട്ട് കിടക്കുമ്പോഴും ഒക്കെ ഉള്ളോ?
2: പിന്നെ
0: വെറുതെ ഇരിക്കുമ്പോഴും തലകറക്കം ഉണ്ടോ അതോ കട്ടിലിൽ നിന്ന് എണീക്കുക, കട്ടിലോട്ട് കിടക്കുക, അങ്ങനെ തിരിയുമ്പോഴാണോ?
2: കുനിയുമല്ലോ, എന്തെങ്കിലും ഒരു പാത്രം കുനി കിടക്കുന്ന ഉടനെ തലച്ചിട്ടുണ്ടാകും.
0: ഈ ഷുഗറ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കും തലകറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ചെവിയിൽ പലപ്പോഴും ഇൻഫെക്ഷൻ പിടിച്ചിട്ടുണ്ട് എങ്കിൽ കാതിന്റെ കർണപിടത്തിലും ഹോൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും തലച്ചുറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പോലും ഈ കാതിനുള്ളിലുള്ള കല്ല്, ഓട്ടോലിറ്റ് എന്ന് പറയുന്ന കല്ലിന് ഇളക്കം സംഭവിക്കുമ്പോൾ ഈ രീതിയിലുള്ള തലകറക്കം വരാറുണ്ട്. ഈ തലകറക്കം വരുന്നത് എപ്പോഴൊക്കെയാണോ നമ്മുടെ തല തിരിയുന്നത് ആ സമയത്താണ് ഈ കല്ലിന് ഇളക്കം സംഭവിക്കുക. അപ്പോൾ ഈ കല്ലിളക്കം സംഭവിച്ചതാണ് വരുന്നത് എങ്കിൽ നമുക്ക് മെഡിസിൻ കഴിക്കുമ്പം കുറച്ച് ദിവസം കുഴപ്പമുണ്ടാവില്ല എന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചിത് വരാം. ചിലവർക്ക് എല്ലാ 6 മാസം കൂടുന്തോറും ആയിരിക്കും വരിക, ചിലവർക്ക് 6 ആഴ്ച കൂടുന്തോറും ആയിരിക്കും വരിക. വന്നാൽ ചിലപ്പോൾ 1-2 ആഴ്ച എടുക്കും അത് പൂർണ്ണമായും മാറാൻ. നമ്മളിപ്പം മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് ഇനി ഒരു 6 മാസം കഴിഞ്ഞ് വരുന്ന തലകറക്കത്തെ പ്രിവെൻറ്റ് ചെയ്യാനോ വരാതിരിക്കാനോ ഉള്ള മെഡിസിൻസ് അല്ല. ഇപ്പോഴത്തെ പ്രശ്നം മാത്രമേ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാർക്കാണ് എങ്കിൽ എപ്പോഴൊക്കെയാണോ നമ്മുടെ തല തിരിയുന്നത് അത് സാവകാശം ചെയ്യുക. പെട്ടെന്ന് ചാടി എണീക്കരുത്, കോളിംഗ് ബെല് കേട്ടു എന്ന് പറഞ്ഞ് ചാടി എണീക്കരുത്, കൈയിരിക്കുന്ന ഒരു സാധനം വീണു എന്ന് പറഞ്ഞ് കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ തല എപ്പോഴൊക്കെയാണോ നമ്മൾ കുനിഞ്ഞു നൂരുന്നത്, വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നത്, കട്ടിലിൽ നിന്ന് എണീക്കുന്നത്, കട്ടിലോട്ട് കിടക്കുന്നത്, ഇത് സാവകാശം ചെയ്യുക. അപ്പോൾ കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ട് എങ്കിൽ ഈ സാവകാശം എപ്പോഴും പ്രായോഗികമാകണമെന്നില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ തലകറക്കം ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തലകറക്കം എപ്പോഴാണോ ബുദ്ധിമുട്ടിക്കുന്നത് ആ സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻസും പോകണം. അതുപോലെ തലകറക്കം കാരണം ഒരു വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം 60 വയസ്സെത്തിയെങ്കിൽ സ്ത്രീകൾക്ക് എല്ലിന് ബലക്കുറവുണ്ടാവും, കാൽഷ്യത്തിൻ്റെ കുറവുണ്ടാവും ആ പ്രായത്തിൽ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇനി ഒരു വീഴ്ച വന്നാലുണ്ടാവുന്ന ഹെഡ് ഇഞ്ചുറി, ഈ വീഴ്ച വന്നാലുണ്ടാവുന്ന ഹിപ്പ് ഫ്രാക്ചർ, ഇതൊക്കെയാണ് ഈ തലകറക്കം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക. തലവേദന പക്ഷെ ഇതിന്റെ തന്നെ ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബി പി കൂടിയാൽ തലവേദന വരാം, അതല്ലാതെ മൈഗ്രെയിൻ പോലുള്ള മറ്റു കാരണങ്ങളും വരാം. തലവേദന ഇതിന്റെ തന്നെയാണ് എന്ന് നമുക്ക് 100% ഫോണിലൂടെ എനിക്ക് പറയാൻ സാധിക്കില്ല.
1: ചില കുട്ടികൾ കളിക്കുന്നതിനിടയിൽ മുക്കിലോ ചെവിയിലോ ചെറിയ മുത്തുകളോ ഒബ്ജക്റ്റുകളോ ഒക്കെ ഇട്ടാൽ മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടുന്നതായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷ എന്താണ്?
0: പ്രാഥമിക ശുശ്രൂഷ ഇല്ല, ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ENT ഫെസിലിറ്റി ഉള്ള ഡോക്ടറിനെ തന്നെ കാണിക്കുക. നമുക്ക് യൂട്യൂബിലൊക്കെ കുറേ റീൽസ് കാണുന്നുണ്ട്, ഇപ്പുറത്തെ മുക്കി കൂടെ ഫോഴ്സ്ഫുള്ളി ബ്ലോ ഔട്ട് ചെയ്യുക, ബലൂൺ ഉള്ളിലോട്ട് വെച്ച് വീർപ്പിച്ച് വെളിയിലോട്ട് വലിക്കുക. ഇതിലൊക്കെ ആ സാധനം വന്നാൽ ഫൈൻ, പക്ഷെ എല്ലാ പ്രാവശ്യം വരണമെന്നില്ല. ഈ മൂക്കിൽ ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നതിൻ്റെ റിസ്ക്, അത് മൂക്കിലിരിക്കുന്ന സമയത്ത് അതൊരു ബാറ്ററി അല്ല എങ്കിൽ ഒരു എമർജൻസി അല്ല, പക്ഷെ അത് ബാക്കിലേക്ക് മൂവ് ചെയ്യാം. ബാക്കിലേക്ക് പോയാൽ അത് ശ്വാസകോശത്തിലേക്ക് പോയി, അതൊരു എമർജൻസി ആയി മാറും. പെട്ടെന്നുണ്ടാവുന്ന ഫുൾ ശ്വാസകോശം അടഞ്ഞു പോയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും ചിലപ്പം പറ്റണമെന്നില്ല. സോ മൂക്കിലൊരു ഫോറിൻ ബോഡി വന്നാൽ അതൊരു എമർജൻസിയാണ്. അടിയന്തരമായി, സമയം നോക്കാതെ അടിയന്തരമായി ENT ഫെസിലിറ്റി ഉള്ള അല്ലെങ്കിൽ എമർജൻസി കെയർ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോയി കാണിക്കുക. ഇപ്പോൾ ചെവിയൊക്കെ ആണെങ്കിൽ എമർജൻസി അല്ല, ഇൻസെക്റ്റ് ഒക്കെ ആണെങ്കിൽ എമർജൻസി ഉള്ളൂ. ഒരു മുത്ത ചെവിയിൽ ഇരുന്നു എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇരുന്നു എന്ന് പറഞ്ഞ് ഒന്നും പറ്റില്ല. പക്ഷെ ഈ മുത്ത് പോലെയുള്ള പെട്ടെന്ന് ഉരുണ്ടു പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്ലിപ്പാവാൻ സാധ്യതയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. ബട്ടൺ ബാറ്ററി വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ ചൈനീസ് ടോയ്സ് ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. ഈ അമ്പലപ്പറമ്പിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ 10 രൂപ 20 രൂപ ഭയങ്കര കളർഫുൾ, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് വാങ്ങാൻ തോന്നും. എക്സ്പെൻസീവ് അല്ല, നമ്മൾ വാങ്ങി കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിനൊരു ഡ്യൂറബിലിറ്റി ഇല്ല, അത് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത മെറ്റീരിയൽ ഉണ്ടാക്കുന്നതാണ്. 2 വീക്സ് കഴിയുമ്പോൾ നമുക്കത് പീസ് പീസായിട്ട് കിടക്കും. ഇതിൻ്റെ അകത്തുള്ള ആ ബാറ്ററി ഇവർക്ക് കാണുമ്പം എടുത്ത് കളിക്കാൻ തോന്നും. അത് അറിയാതെ മൂക്കിലോ ചെവിയിലോ വെച്ചാൽ അതിൽ നിന്ന് ആൽക്കലി ലീക്കായി കെമിക്കൽ ബേൺസ് ഉണ്ടാവും. എവിടെയാണോ ഇരിക്കുന്നത് ആ ഏരിയ ഫുൾ അങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് ഇഷ്ടംപോലെ കേസസാണ് നമുക്ക് കാഷ്വാലിറ്റിയിലും ഒപിയിലും ഒക്കെ ഇത് വെച്ച് വരിക. അതൊരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ എടുത്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഒരു ദിവസമൊക്കെ ഇരുന്നാൽ ഇരിക്കുന്ന സ്ഥലം അങ്ങ് ചുരുങ്ങിപ്പോവും. അങ്ങനെ അന്നനാളമൊക്കെ ചുരുങ്ങിയ കുഞ്ഞുങ്ങളുണ്ട് ഇത് കാരണം. 3-4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും അത് ശരിയായിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് ബട്ടൺ ബാറ്ററി കണ്ടു കഴിഞ്ഞാൽ സമയം നോക്കാതെ അടിയന്തരമായി കാഷ്വാലിറ്റിയിൽ പോവുക.
1: നമുക്ക് അടുത്ത കോളിലേക്ക് വരാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഓക്കെ,
1: സ്വാഗതം, സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
2: ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്.
2: ഞാൻ ഈ ചെവി മൂക്ക് തൊണ്ട ഇത് മൂന്നിനെ പറ്റി ചോദിച്ചവരാണ്.
0: പറഞ്ഞോളൂ.
2: തൊണ്ടയ്ക്ക് എന്നും രാവിലെ ഞാൻ കഴിക്കുമ്പോഴും മിക്കവാറും ദോശയായിരിക്കും. പുളി എല്ലുമ്പോഴും ഒക്കെ എനിക്ക് ഒരുമാതിരി തോന്നുന്നെങ്കിൽ തൊണ്ടയിൽ ആഹാരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഇറക്കാൻ ബുദ്ധിമുട്ട് തോന്നും.
0: അമ്മയ്ക്ക് എത്ര പ്രായമുണ്ട്?
2: 74.
0: ഷുഗർ ഉണ്ടോ?
2: ആ ഷുഗർ ഉണ്ട്.
0: ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നുണ്ടോ?
2: ഇല്ല ഇല്ല.
0: നമുക്ക് ഈ പ്രായം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അമ്മയ്ക്ക് ഒരു 15 വയസ്സിൽ അമ്മ ഓടി നടന്നതുപോലെ ഇപ്പം അമ്മയ്ക്ക് ഓടി നടക്കാൻ പറ്റില്ല. കാരണം അമ്മയുടെ കൈയിനും കാലിനും ഉള്ള മസിൽസിനൊക്കെ ഒരു ബലക്കുറവുണ്ടാവും. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലുള്ള ഫെരിഞ്ചിയൽ മസിൽ, അതായത് തൊണ്ടയിലുള്ള മസിൽസ് ചുരുങ്ങിയിട്ടാണ് ഈ ഭക്ഷണം താഴേക്ക് തള്ളപ്പെടുന്നത്. നമുക്ക് മറ്റ് മസിൽസിനുണ്ടാവുന്ന വീക്ക്നെസ് പോലെ, മറ്റ് മസിൽസിനുണ്ടാവുന്ന ബലക്കുറവ് പോലെ ശരീരത്തിലുള്ള എല്ലാ മസിൽസിനും ആ ബലക്കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് അമ്മ ആരോഗ്യത്തോടെ ഇരുന്ന്, അമ്മയ്ക്ക് ചെറിയ പ്രായത്തിലിരുന്ന് ആ മസിലിൻ്റെ സ്ട്രെങ്ത്, ആ മസിലിനുള്ള ബലം ഈ പ്രായത്തിലുണ്ടാവണമെന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഈ താഴേക്ക് കട്ടിയാഹാരം ഇറക്കാൻ ശ്രമിക്കുമ്പോൾ ആ മസിലിനൊരു ബലക്കുറവുണ്ട് എങ്കിൽ അതവിടെ പതുക്കെ ഇരിക്കുന്നത് പോലെയും നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിക്കുകയോ കുറച്ച് വെള്ളം കൂടെ കുടിക്കുകയോ ചെയ്താലേ ചിലപ്പം താഴേക്ക് ഇറങ്ങുകയുള്ളൂ. പക്ഷേ അത് കൂടുതൽ വഷളാവുന്നു എന്ന് തോന്നിയാൽ നമുക്ക് ടെസ്റ്റ് ചെയ്താലേ ഈ മസിൽസിൻ്റെ ബലക്കുറവുണ്ടാക്കാനായിട്ടുള്ള കുറേ ന്യൂറോ അസുഖങ്ങളുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്നും ഉറപ്പ് വരുത്തണം. എൻഡോസ്കോപ്പി ചെയ്ത് അന്നനാളത്തിൽ ഈ ഭക്ഷണം പോകാതിരിക്കാനായിട്ടുള്ള നീരോ തടിപ്പോ ചതവളർച്ചയോ ഇല്ല എന്നും ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്.
2: അതുപോലെ ഇത് ഇറക്കുമ്പോഴേക്കും ചിലപ്പോൾ നെഞ്ചിൽ കെട്ടിയിരിക്കും, എന്നിട്ട് ഭയങ്കര ഒരു വിഷമം പോലെ തോന്നും.
0: അത് ഈ അന്നനാളം എന്ന് പറയുന്നത് തൊണ്ട തൊട്ട് വയറ് വരെയുള്ള ഏരിയ, അതായത് നെഞ്ചിലൂടെയാണ് ഈ അന്നനാളം പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ബേരിയം സോളോ എന്ന് പറയുന്ന എക്സ്റേ എടുത്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ അന്നനാളം ഫ്രീ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത്. അന്നനാളത്തിനുള്ളിൽ ഒരു നീരോ ചതവളർച്ചയോ ഉണ്ട് എങ്കിലോ, അന്നനാളം കംപ്രസ് ആവുന്ന രീതിയിൽ ചെസ്റ്റിലൊരു പ്രശ്നമുണ്ട് എങ്കിൽ, ഹാർട്ടിൻ്റെ വലിപ്പം കൂടുതലാണ്, അല്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ തന്നെ ഈ കഴുത്തിലൊക്കെ വരുന്നത് പോലെയുള്ള പതക്കള വരുന്നവരുണ്ട്, ഇതെല്ലാം ഈ അന്നനാളം പ്രസ് ചെയ്യും. അങ്ങനെ മീഡിയ സ്റ്റേണൽ മാസ് എന്നൊക്കെ പറയും. ഇതുമെല്ലാം, അതായത് നമ്മുടെ നെഞ്ചിനുള്ളിലുണ്ടാവുന്ന ചതവളർച്ച പ്രസ് ചെയ്യും, ഇതുമെല്ലാം അന്നനാളം ചുരുക്കും. പക്ഷെ അത് എൻഡോസ്കോപ്പിയിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബേരിയം സോളോ എന്ന് പറയുന്ന ഒരു എക്സ്റേ ഉണ്ട്, അതിലും നമുക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും.
2: അവര് വെള്ളം കുടിക്കുമ്പോൾ ഇപ്പൊ ടാബ്ലറ്റ് ഒക്കെ ഞാൻ എണ്ണാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം പൊക്കി ഒഴിക്കും, അപ്പോഴത്തേക്ക് എനിക്ക് ഇറക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, ഒരു വിഷമം പോലൊക്കെ.
0: ഞാൻ ഈ ആദ്യം പറഞ്ഞ മോട്ടിലിറ്റി ഡിസോർഡർ എന്നാണ് അതിനെ പറയുക. ഈ മസിൽസിന് ബലക്കുറവ് വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരാം. പക്ഷെ നമുക്കത് പരിശോധിച്ചാലേ ഈ മോട്ടിലിറ്റി, ഈ മൂവ്മെൻറ്റ്, ഭക്ഷണം താഴേക്ക് പോകാനുള്ള മൂവ്മെൻറ്റിന് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ആൾക്കാരുടെ ഉറക്കം കിടത്തുന്ന ഒരു കാര്യമാണല്ലോ കൂർക്കമ്പലി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ENT സംബന്ധമായ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണോ?
0: മറ്റുള്ളവരുടെ ഉറക്കം കളയുന്നു എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളതിൽ തിരിച്ചറിയേണ്ടത്. ഈ കൂർക്കം വലി എന്ന് പറയുന്നതിൻ്റെ സൗണ്ടിൻ്റെ സ്ട്രെങ്തിൽ, എത്രമാത്രം സൗണ്ടിൽ കൂർക്കം വലിക്കുന്നു എന്നുള്ളതിനല്ല പ്രസക്തി, അത് ആ പുള്ളിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഫ്രീ ആയിട്ടുള്ള ശ്വാസകോശം, അതായത് മൂക്ക് നല്ല ഓപ്പൺ ആണ്, തൊണ്ടയും വേറെ മിസ്റ്റേക്കൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ലങ്സ് വലിക്കുമ്പോൾ ശ്വാസം ഫ്രീ ആയിട്ട് മൂക്കിലൂടെയും തൊണ്ടയിലൂടെയും

0: ശ്വാസകോശത്തിലേക്ക് പോവും. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഈ പ്രോസസ്സ് അതുപോലെ നടക്കുകയാണ്. പക്ഷെ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, മൂക്കിലോ തൊണ്ടയിലോ മൂക്കിൻ്റെ പിറകിലോ ഒക്കെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഈ ബ്ലോക്കായ സ്ഥലം വഴി ഉള്ളിലോട്ട് വലിക്കുന്ന ആ കഷ്ടപ്പെടുന്ന സൗണ്ടാണ് ഈ കൂർക്കം എന്ന് പറഞ്ഞ് പുറത്തോട്ട് വരുന്നത്. ആ സൗണ്ടിനല്ല പ്രാധാന്യം, ഈ കഷ്ടപ്പെട്ട് വലിക്കുന്നത് ലങ്സാണ്. ഈ കഷ്ടപ്പെട്ട് വലിക്കുന്ന ലങ്സിനെ ജോലി ചെയ്യിപ്പിക്കുന്നത് ഹാർട്ടാണ്. ഈ അവയവങ്ങളെയൊക്കെ നമ്മൾ ഓവറായിട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഉറങ്ങുന്നു, അറിയുന്നില്ല, പക്ഷേ ആ സമയത്തെല്ലാം ശ്വാസം കിട്ടാനായിട്ട് ലങ്സും കഷ്ടപ്പെടുന്നു, ഹാർട്ടും കഷ്ടപ്പെടുന്നു. ഓക്സിജൻ കിട്ടുന്നില്ല എങ്കിൽ ആ ഓക്സിജൻ്റെ കുറവ് മറ്റവയവങ്ങളെയും ബാധിക്കും, തലച്ചോറുൾപ്പെടെ ബാധിക്കും. അതുകൊണ്ട് ആ കൂർക്കം വലിയുള്ള ആൾക്കാരൊക്കെ എണീക്കുമ്പോൾ അവർക്കൊരു ഉന്മേഷം തോന്നില്ല, കാരണം ഓക്സിജൻ്റെ അളവ് ബ്രെയിനിന് ആവശ്യത്തിനുള്ളത് കിട്ടിയില്ല എങ്കിൽ അപ്പോഴും ഒരു പകൽ ഉറക്കത്തിലോട്ടൊക്കെ അത് പോവും, ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവും. അപ്പോൾ മറ്റവയവങ്ങളെ ബാധിക്കാതിരിക്കാൻ കൂർക്കം വലി അഡിക്വേറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു പ്രധാന കാരണം അമിത വെയിറ്റാണ്, അമിതഭാരം. പണ്ടത്തെ പോലെയല്ല ഇപ്പം ഒബീസിറ്റി ഒരു വലിയ പ്രശ്നമാണ്. നമ്മളൊരു ഈ ഇടയ്ക്കും ഒരു റീല് കണ്ടതാണ്, 1990s ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെലിഞ്ഞിരിക്കും, അതിൽ അമിതഭാരത്തിലുള്ള ആരുമില്ല. പക്ഷെ ഇപ്പോൾ എങ്ങനെയല്ല, അമിതഭാരമാണ് പ്രശ്നം. അപ്പം ഈ അമിതഭാരം തന്നെ കൂർക്കം വലിയുടെ ഒരു കാരണമാണ്. പിന്നെ മൂക്കിലുള്ള പ്രശ്നങ്ങൾ, മൂക്കിൻ്റെ പാലം വളവ്, തണ്ട് വളവ്, ചത വളർച്ച, തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾ, അഡിനോയിഡ് ടോൺസിൽ പോലെയുള്ളത്, നാക്കിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ, നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിലുള്ള എല്ലുകളുടെ വളർച്ച കറക്റ്റ് അല്ല എങ്കിൽ എല്ലാം കൂർക്കം വലി ഉണ്ടാക്കും. അപ്പം അത് എൻഡോസ്കോപ്പിയും സ്കാനും എടുത്ത് കൂർക്കം വലിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ പ്രശ്നത്തെ പരിഹരിക്കണം. അപ്പം കുർക്കം വലി ഉണ്ട് എങ്കിൽ സ്ലീപ്പ് സ്റ്റഡിയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുന്ന ലാബുണ്ട്, അതായത് അവിടെ പോയി ഒരു ദിവസം കിടന്ന് ഉറങ്ങുക, രാവിലെ 3-8 മണി തൊട്ട് രാവിലെ 1-8 മണി വരെ. അവർ ECG ഓക്സിജൻ്റെ അളവും വീഡിയോ ക്യാമറ വെച്ച് നമ്മുടെ കാല് എത്ര പ്രാവശ്യം അനങ്ങുന്നുണ്ട്, നമ്മൾ ചാടി എണീക്കുന്നുണ്ടോ എന്നുള്ള കുറേ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്ത് നമുക്കൊരു AHI സ്കോർ എന്ന് പറഞ്ഞൊരു സാധനം തരും. നമ്മുടെ കുർക്കം വലിയുടെ കാഠിന്യമാണ് അതിൽ മനസ്സിലാക്കുന്നത്. അത് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അത് ആ സ്കോർ നോർമലാണ് എങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അത് 5 താഴെ നിൽക്കണം. 5 to 15 ചെറുതായിട്ട് കുർക്കം വലി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു എന്നുള്ളതും, 15 to 30 ആണെങ്കിൽ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതും, 30 കൂടുതലാണെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്, അടിയന്തരമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ശരീരം ഇതിലൂടെ പല അസുഖങ്ങളിലേക്കും എൻഡപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയാനുള്ളത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം സാർ.
0: നമസ്കാരം,
1: പേര് പറയാമോ?
2: എന്റെ പേര് ബാബുരാജ്, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരിക്കത്തു നിന്ന് വിളിക്കുകയാണ് സാർ.
1: ഓക്കെ, സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാം, പരിപാടിയിലേക്ക് സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം
2: ഡോക്ടർ.
0: നമസ്കാരം.
2: എനിക്ക് 63 വയസ്സുണ്ട്, ഒരു പുരുഷനാണ്.
0: പറഞ്ഞോളൂ.
2: എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മൂക്ക് നമ്മുടെ ചില സമയങ്ങളിൽ അടഞ്ഞു പോകുന്നുണ്ട്, അത് ഉറക്കത്തിലായാലും ശരി പകലായാലും ഏതെങ്കിലും ഒരു സമയത്ത്. അപ്പൊ ഇത് വളരെ മുമ്പേ ഉള്ള ഒരു പ്രശ്നമായിരുന്നു, ഒരു 10-15 മുമ്പ് അങ്ങനെ ആശുപത്രിയിൽ കാണിക്കുകയും അവരുടെ നിഗമനം അനുസരിച്ച് ഒരു സൈഡിന് ചത വളരുന്നു, അത് ഓപ്പൺ ചെയ്യുമ്പോൾ ശരിയാകുമെന്നും പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷവും എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല, ഒരു 6 കഴിഞ്ഞാൽ പഴയതുപോലെയായി. അപ്പോൾ അത് പിന്നെ പല ഇങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവരിങ്ങനെ അത് പറഞ്ഞു, അവരുണ്ടെങ്കിലും ഈ സ്പ്രേ അങ്ങനെയൊക്കെയുള്ള ഡ്രോപ്സുകളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്റെ സംശയം ഈ സൈനസൈറ്റിസിൽ വന്നിട്ട് ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ കേസ്, ഇത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ സ്പ്രേ ഉപയോഗിക്കുകയാണ്, ചില തടസ്സങ്ങൾ വരുന്നുണ്ട് എനിക്ക് യാത്രയിലായാലും അങ്ങനെയൊക്കെ. അത് പിരിയൊഴിക്കലേ ഇല്ല, ചിലപ്പോൾ തോന്നുന്ന സമയത്ത് മൂക്ക് അടഞ്ഞു പോകും, ആ സമയത്ത് ഞാൻ സ്പ്രേ അങ്ങനെ ഉപയോഗിക്കുകയാണ്.
0: ഈ അലർജി പരമായിട്ടുള്ള ചതവളർച്ചയാണ് എങ്കിൽ അത് സൈനസൈറ്റിസുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. സൈനസിൽ കഫം കെട്ടിക്കിടക്കുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റേജസ് ആയിട്ടും ഈ കെട്ടിക്കിടക്കുന്ന കഫം അത് ഉറഞ്ഞ് അതിൻ്റെ തൊലിപ്പുറം കട്ടിപിടിച്ച് ആ കട്ടിപിടിക്കുന്ന ആ തൊലി പുറത്തോട്ട് വീർത്ത് വരുന്നതാണ് ചതയായി മാറുക. അപ്പം ഈ സാർ ഈ പറഞ്ഞ ഹിസ്റ്ററി അനുസരിച്ചാണ് എങ്കിൽ അത് 6 or 1 തന്നെ പിന്നെയും മൂക്ക് അടഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ അലർജി പരമായിട്ടുള്ള പോളിപ്പ് ചതയാണ് എങ്കിൽ അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ സർജറിയിലൂടെ ആ ചതയെ എടുത്ത് കളയുന്നു എന്നല്ലാതെ ആ ചത ഉണ്ടാവാനുള്ള കാരണത്തെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ കാരണം അലർജിയാണ്, ചിലവർക്ക് അലർജിയാണ്, ചിലവർക്ക് ഈ എസ്നോഫിലിയ കൂടി നിൽക്കുന്നവർക്കും ഈ ഇതുപോലെ ചത വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അലർജിക് ചതയുടെ ഒരു പ്രശ്നം അത് നമുക്കൊരിക്കലും

0: തിരിച്ച് വരാതിരിക്കാൻ നമുക്ക് പൂർണ്ണമായും നമുക്ക് മെഡിക്കേഷൻസ് ഇല്ല. നമ്മൾ ആദ്യത്തെ സർജറി ചെയ്തതിന് ശേഷവും കറക്റ്റ് സാർ, അതിനുശേഷം സ്പ്രേ എത്ര ദിവസം ഉപയോഗിച്ചു ആദ്യത്തെ സർജറിക്ക് ശേഷം?
1: ആദ്യത്തെ സർജറിക്ക് ശേഷം ഒരു 3 മാസത്തോളം എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഒരു
0: അല്ല, ആ സമയത്ത് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നോ?
1: ഇല്ല ഇല്ല ഇല്ല ഇല്ല.
0: അല്ല, പലപ്പോഴും മിസ്റ്റേക്ക് വരുന്നത് അങ്ങനെയാണ്. നമുക്ക് അലർജി അതിൽ സസ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് സർജറിക്ക് ശേഷവും ആ അലർജി കാരണമുള്ള ചത തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ആ സ്പ്രേ സർജറിക്ക് ശേഷവും കുറച്ച് ദിവസം യൂസ് ചെയ്യുന്ന, കുറച്ച് മാസങ്ങളോളം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ സർജറിയിലൂടെ ആ ചതയാണ് എടുത്തു കളയുന്നത്. ഞാനീ പറഞ്ഞതുപോലെ അലർജിയാണ് പ്രശ്നമെങ്കിൽ, ആ അലർജി ക്ലിയർ ആകണമെങ്കിൽ അതിന് ശേഷവും സ്പ്രേ യൂസ് ചെയ്താലേ അടുത്ത ചത വരാതിരിക്കാൻ സഹായിക്കുകയുള്ളൂ. ഇപ്പം അച്ഛൻ്റെ ഉറക്കത്തെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ സ്പ്രേയിൽ അത് ഉറക്കം അനിവാര്യമായി കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ചതയെ പിന്നെയും എടുത്തു കളയാനേ പറ്റുകയുള്ളൂ. അവസാനം എപ്പോഴാവുന്ന എൻഡോസ്കോപ്പി ചെയ്ത് ചതയുടെ സൈസൊക്കെ നോക്കിയത്?
1: 2015.
0: സാറിൻ്റെ ഉറക്കം ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ സ്പ്രേ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. സാറിൻ്റെ ദൈനംദിന കാര്യങ്ങളെയോ ഉറക്കത്തെയോ ഇത് ബാധിക്കുന്നുണ്ട് എങ്കിൽ തിരിച്ച് എൻഡോസ്കോപ്പി ചെയ്ത് ചതയുടെ സൈസ് വലുതാണോ എന്ന് നോക്കുകയും വലുതാണ് എങ്കിൽ നമുക്കത് സ്പ്രേയിൽ നിൽക്കണമെന്നില്ല എങ്കിൽ എടുത്തു കളയാനേ പറ്റുള്ളൂ.
1: അല്ല, അതെ സാർ. അപ്പൊ അത് ഇപ്പൊ എനിക്കൊരു സംശയം, ഇനിയിപ്പോ വീണ്ടും സർജറി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് സർജറിയോട് അനുബന്ധിച്ച് എനിക്ക് ഇടതുവശത്ത് ഇളവ് മൂക്കിലാണ് ഇത് ചെയ്തിരുന്നത്. ചെവിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടായി, അതായത് ഇടയ്ക്ക് ഇടയ്ക്ക് ഊടി അടയ്ക്കുക, അങ്ങനെ ചെറിയ മുഴക്കം കേൾക്കുക, അങ്ങനെയൊക്കെ അനുബന്ധ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതോടുകൂടി ഞാനതങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ ഇങ്ങനെ ജലദോഷമൊക്കെ വരുമ്പോൾ ഇത് കുറച്ച് കലക്കുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഇങ്ങനെ പറയാം. അപ്പൊ അവര് ഹിസ്റ്ററി ഞാൻ അങ്ങോട്ട് പറയും, ഹിസ്റ്ററി സാധാരണ ഡോക്ടർമാർ ചോദിക്കാറില്ല ജലദോഷം എന്ന് പറയുമ്പോൾ അതിനുള്ള മരുന്ന് അവരുടെ തന്ന് വിടുകയാണ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പല സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അവര് ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി ഈ മൂക്കിലുള്ള സ്പ്രേ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് ഉപയോഗിച്ചാലും എന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഉറക്കത്തിൽ മൂക്കിളഞ്ഞിട്ട് എണീച്ചിട്ട്.
0: അതെ, അപ്പൊ ഏത് സ്പ്രേ ഉപയോഗിക്കുമ്പോഴും വ്യത്യാസം വരുന്നില്ല എങ്കിൽ ആ ചതയുടെ സൈസ് അത്യാവശ്യം വലുതായി എന്നാണ് അർത്ഥം. 6, 7 അല്ലെങ്കിൽ 10 പ്രാവശ്യം വരെയൊക്കെ മൂക്കിൽ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരുണ്ട്. കാരണം ഈ ചത അങ്ങനെയാണ്, നമ്മളത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് സർജറിക്ക് ശേഷവും മെഡിക്കേഷൻസ് യൂസ് ചെയ്തില്ല എങ്കിൽ 6 മാസത്തിൽ തന്നെ തിരിച്ചു വന്നവരുണ്ട്. ഈ ചത 6 മാസത്തിൽ തന്നെ തിരിച്ചു വന്നവരുണ്ട്. 8ഉം 9ഉം പ്രാവശ്യമൊക്കെ ഇതിനുവേണ്ടി സർജറി ചെയ്യേണ്ടി വന്നവരുണ്ട്. കാരണം അവസാനം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥമായി മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഉറങ്ങുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അത് നടക്കുന്നില്ല എങ്കിൽ, സ്പ്രേ യൂസ് ചെയ്തിട്ടും ബെനിഫിറ്റ് കിട്ടുന്നില്ല എങ്കിൽ ചതയുടെ സൈസ് കണ്ട് അത് ചിലപ്പോൾ നമുക്ക് സർജറിയിലോട്ട് തന്നെ പോകേണ്ടി വരും.
1: അതിനോടനുബന്ധിച്ച് വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് സാർ. ഈ ആഹാരം ഇപ്പൊ നമ്മൾ ലോങ്, അതായത് ലഞ്ച് അങ്ങനെയൊക്കെ കൂടുതൽ നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മണ്ടയിൽ കഫം വരാറുണ്ട്. അപ്പൊ അത് ഞാൻ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് തന്നെ ബ്രേക്ക് ചെയ്തിട്ട് പോയി അത് കളയാ തുപ്പിക്കളയാറുണ്ട്. അതിനുശേഷം മൂക്ക് ഓട്ടോമാറ്റിക് കുറച്ച് നേരം അങ്ങ് തുറക്കുകയായിരുന്നു. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ കേസ് എന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ
0: എൻഡോസ്കോപ്പിയാണ് ഇതിന്റെ സൊല്യൂഷൻ. എൻഡോസ്കോപ്പിയിലെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം, നമ്മൾ വളഞ്ഞു പോകുന്ന എൻഡോസ്കോപ്പിയാണ്. അപ്പൊ മൂക്ക് മാത്രമല്ല, മൂക്കിന്റെ ഉള്ളിലോട്ട് നമുക്ക് തൊണ്ടയോടും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നത്തിന്റെ പരിഹാരവും നമുക്ക് എൻഡോസ്കോപ്പി ചെയ്താലേ കണ്ടെത്താൻ പറ്റുള്ളൂ.
1: അതെ സാർ, ശരി,
0: താങ്ക് യു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, കുട്ടികളിൽ കണ്ടുവരുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം എങ്ങനെയൊക്കെയാണ് അവരുടെ ആരോഗ്യത്തെയും പഠനത്തെയൊക്കെ ബാധിക്കുന്നത്?
0: പഠനത്തെ ബാധിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. പലരും അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കാതിലുണ്ടാവുന്ന വെള്ളക്കെട്ടാണ്. അത് പലരും തിരിച്ചറിയുന്നില്ല. ഈ അഡിനോയിഡ് കാരണം കാതിനുള്ളിൽ വെള്ളം കെട്ടുകയും അത് കേൾവിക്കുറവുണ്ടാക്കുകയും, എന്നാൽ ഇത് നമ്മൾ കുട്ടികളോ പാരൻസോ, കാരണം വലിയ കേൾവിക്കുറവല്ല, ചെറിയൊരു കേൾവിക്കുറവ്, ഒരു 25-30% കേൾവിക്കുറവ്. അപ്പോൾ ബാക്ക് ബെഞ്ചിലൊക്കെയാണ് ഈ കുട്ടി ഇരിക്കുന്നതെങ്കിൽ അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, കാരണം ടീച്ചർ പറയുന്നത് കുഞ്ഞിന് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പൂവർ പെർഫോമൻസിൻ്റെ അസസ്മെൻ്റായിട്ട് പലപ്പോഴും അഡിനോയിഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതല്ല എങ്കിൽ അഡിനോയിഡ് ഉണ്ടാക്കുന്നത് കുറുക്കം വലി ഉണ്ടാവും, വാതുറന്ന് വെച്ചുറങ്ങുക. അപ്പോൾ ഈ വാതുറന്ന് വെച്ചുറങ്ങുന്നതിൻ്റേതായ കുറേ ചേഞ്ചസ് ഫേസിൽ വരും. പല്ല് തള്ളുക, മോണ തള്ളുക. ഇപ്പോഴത്തെ കാലഘട്ടത്ത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡയറ്റ് അഡിനോയിഡിന് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സൊക്കെ, ചോക്ലേറ്റ്സ്, ഇതൊക്കെ അഡിനോയിഡിനെ നല്ലപോലെ പ്രതികൂലിക്കുന്നുണ്ട്. ഈ അഡിനോയിഡ് വലുതായി കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. പല്ല് തള്ളുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. മോണ തള്ളിയാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. കാതിനുള്ളിൽ ഈ വെള്ളക്കെട്ട് നിന്നാൽ അത് കേൾവിക്കുറവ് ഉണ്ടാക്കും. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മാസങ്ങളോളം വെള്ളം കെട്ടി നിന്നാൽ കാതിനുള്ളിലുള്ള എല്ല് ദ്രവിച്ചു പോകാനും അത് കേൾവിക്കുറവുണ്ടാക്കാനുള്ള കാരണവും ആണ്. അതുകൊണ്ട് ഇതിൽ എന്ത് കണ്ടീഷൻ ഉണ്ട് എങ്കിലും അഡിനോയിഡിൻ്റെ ഇവാലുവേഷൻ ചെയ്യുകയും അതിൻ്റെ പ്രശ്നം കണ്ടെത്തുകയും ചെയ്യണം.
2: അടുത്ത കോളുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
3: പേര് സുരേഷ്.
2: സ്ഥലം? നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ.
0: പറഞ്ഞോളൂ.
3: സാർ, എന്റെ മകന് വേണ്ടിയാണ്. അവൻ ഈ ഒരാഴ്ച മുമ്പ് ഈ കടലിൽ കുളിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ മുങ്ങിയിട്ട് ചെവിയിൽ ഒരു വേദനയും ഇൻഫെക്ഷനും വന്നായിരുന്നു. അങ്ങനെ അത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് കൊടുത്തിട്ട് പറഞ്ഞ് ചെവിയിൽ ഒരു സൂക്ഷിക്കണ്ടെന്നൊക്കെ അപ്പൊ ഇതില് അത് ബ്ലോക്ക് ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറയാം. പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വേറെ അടുത്തുള്ള ഒരു ഹോളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് മൊത്തം ടെസ്റ്റ് ചെയ്തപ്പോ അങ്ങനെ ഒരു ഹോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴും വേറെ പ്രശ്നങ്ങളില്ല, കുളിക്കുന്ന സമയത്ത് പഞ്ഞ് വെച്ചേക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഭാവിയിൽ അത് എന്തെങ്കിലും
0: ഇല്ല, അത് ഒരു ആറ് മാസം ഒക്കെ 6 ആഴ്ചയാകുമ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് ആ ചെവി വളരെ നോർമൽ ആണ് എന്നൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഈ പറയുന്നത് പോലെ വെള്ളം അടിച്ചു കയറുമ്പം ചെറിയൊരു ഹോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഒരു ഇഞ്ചുറി കാരണം ഉണ്ടാവുന്ന ഹോളാണ് എങ്കിൽ തനിയെ അടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. 2 ആഴ്ചയിൽ തന്നെ അടഞ്ഞിട്ടുണ്ട് എങ്കിൽ നല്ല കാര്യം. പക്ഷേ അത് പൂർണ്ണമായും ഹീലായി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഒരു നോർമൽ ചെവിയായിട്ട് തന്നെ നമുക്കതിനെ ശ്രദ്ധിക്കാം. ഹോള് ഉണ്ട് എങ്കിൽ വെള്ളം കയറാതെയും മറ്റു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഒരു 6 ആഴ്ചയാകുമ്പോൾ ഒരിക്കൽ കൂടെ കാതിൽ എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കി ടി വിയിലൂടെ കാണാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ക്യാമറ വെച്ച് കാതിൻ്റെ അടുത്ത് പോയി നോക്കി ആ ഹോള് പൂർണ്ണമായും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വറി ചെയ്യാനൊന്നുമില്ല. ഒരു 6 വീക്സ് ആകുമ്പോൾ ഒരിക്കൽ കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി. താങ്ക് യു.
2: സാർ, അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്. അപ്പം ENT പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നാൽ അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധാരണഗതിയിൽ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഓർഗൻസ് ആണ് ഈ ചെവി, മൂക്ക്, തൊണ്ട എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചെവി വേദനയൊക്കെ നമുക്ക് ഒരിക്കലും ബെയർ ചെയ്ത് കടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പെയിൻ അല്ല. സോ സെൽഫ് ട്രീറ്റ് ചെയ്യാതിരിക്കുക, യൂട്യൂബ് കണ്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക, ഈ ചെവി പൂർണ്ണമായും പ്രോബ് ചെയ്യാതിരിക്കുക, അതായത് ബഡ്സ്, ചെവിത്തോണ്ടി പോലെയുള്ളത് ഇടാതിരിക്കുക. നമുക്ക് ഈ പലപ്പോഴും ഒരു പ്രീവിയസ് ഡയഗ്നോസിസ്, അതായത് എപ്പോഴെങ്കിലും തലവേദന വന്നിട്ടുണ്ടാവും, അത് സൈനസൈറ്റിസ് ആണ് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എപ്പോൾ തലവേദന വന്നാലും അത് സൈനസൈറ്റിസ് ആണെന്നങ്ങ് പറയുക. സോ അത് അവോയ്ഡ് ചെയ്യുക. കാലാവസ്ഥ വ്യത്യാസം വരുമ്പം തന്നെ പെട്ടെന്ന് സമ്മർ നല്ല ചൂടായിരുന്നു, അതിനുശേഷം മഴയായി, മഴയായപ്പം കുറേ അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണം വരുമ്പോൾ അത് ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സിക്കുക. ചൂട് എണ്ണ എടുത്ത് ഒഴിക്കാതിരിക്കുക, ടങ് ക്ലീനർ അവോയ്ഡ് ചെയ്യുക, ബാക്കി നേരിട്ട് കണ്ട് തന്നെ ചികിത്സിക്കുക.
2: ഓവർ ദ കൗണ്ടർ മെഡിസിൻസ്?
0: അതെ, ഓവർ ദ കൗണ്ടർ. ഈ അസിത്രോമൈസിനൊക്കെ അങ്ങ് മിസ്യൂസ് ആണ്. ഇപ്പം തന്നെ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ സീസണാണ്. അപ്പം ആ കോവിഡ് കാലം തൊട്ട് തുടങ്ങിയ ഒരു ട്രെൻഡാണ് വൈറൽ ഇൻഫെക്ഷൻ പിടിച്ച അസിത്രോമൈസിൻ കഴിക്കാമെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പേഷ്യൻസ് കാണാൻ വരുമ്പോൾ 5 ദിവസമായിട്ട് അസിത്രോമൈസിൻ കഴിക്കുന്നു, കുറവില്ല എന്ന് പറഞ്ഞാണ് ഇവർ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അസിത്രോമൈസിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക്കിന് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസേ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ്, അൺവാണ്ടഡ് ആയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കാതിരിക്കുക. ഈ വൈറൽ ഇൻഫെക്ഷൻസിനൊന്നും ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇൻഡിക്കേഷൻ ഇല്ല. പക്ഷെ വരുന്നതിൽ പകുതി ആൾക്കാർക്കും ആൻറ്റിബയോട്ടിക് കിട്ടിയാലേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അതിനും വൈറസിനും ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞാലും അവരത് ഉൾക്കൊള്ളുന്നില്ല. ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് കൺസംഷൻ ചെയ്യുന്നത് രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള രാജ്യവും ഇന്ത്യയാണ്. ഇങ്ങനെ പോയ ഒരു 30 വർഷമൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ ആൻറ്റിബയോട്ടിക് ഉണ്ടാവില്ല. ഒരു ജലദോഷം വന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ പോലും അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ആൻറ്റിബയോട്ടിക് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു 40 വർഷം മുമ്പ് നോക്കിയാൽ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ കുറേ പുതിയ ആൻറ്റിബയോട്ടിക് വന്നിട്ടുണ്ട്. പക്ഷേ പുതുതായിട്ട് കണ്ടെത്തുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ നമ്പേഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം നോക്കിയാൽ ഇപ്പോഴുള്ള ചില ആൻറ്റിബയോട്ടിക്കിൻ്റെ ചില മോഡിഫിക്കേഷൻസ് അല്ലാതെ വലിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും ആൻറ്റിബയോട്ടിക് ഏറയിൽ വന്നിട്ടില്ല. പക്ഷേ നമ്മളിലും വളരെ അഹെഡാണ് മൈക്രോബ്സ്. അവർക്കുണ്ടാവുന്ന വ്യത്യാസങ്ങളും ആൻറ്റിജനിക് മ്യൂട്ടേഷൻസും ഒക്കെ നമ്മളെക്കാട്ടിയും ഹൈ ആണ്. സോ ഇൻ പാർ നിൽക്കണമെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് തടയുക തന്നെ വേണം. അപ്പോൾ അതിന് ഈ ഓവർ കൗണ്ടർ മെഡിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതീഷ് MC ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
4: സ്റ്റുഡിയോയിൽ ഡോക്ടർ പ്രദീഷ് എം സി

0: സംസാരിച്ചത് എം എസ് ആശ. പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്. സ്റ്റുഡിയോ സഹായം മഞ്ജു സുരേഷ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
1: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തുപറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
7: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
8: ഇൻറോയൽ അപ്ടോ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
3: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തുപറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണ മോതിരങ്ങൾ.
5: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
7: ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ന്യൂഡൽഹിയിൽ ഇന്ന് ധാതു ബ്ലോക്കുകളുടെ 8-ാം ഘട്ടലേലം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ, മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓഹരി കൈമാറ്റം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയാണെന്നും വിഴിഞ്ഞത്തെ സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. ഓരോ ഫയലുകളുടെയും അവസ്ഥ അറിയാൻ കഴിയുമെന്നും പദ്ധതികളുടെ മേൽനോട്ടം സാധ്യമാക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. പാലക്കാട് 4-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട്

0: പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9.
1: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കറിയാം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നത് അവരുടെ ജോലിയും ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം സൈക്കോളജിസ്റ്റായ തസ്നീമ മാം ഉണ്ട്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്?
2: ആ വേർഡിൽ തന്നെയുണ്ട്, അതായത് ഒരു സന്തുലിതാവസ്ഥയാണ്, ജീവിതവും നമ്മളെ ജോലിയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ. അപ്പോൾ ഒരു സംശയം വരാം, ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ ജോലി എന്നുള്ളൊരു സംശയം തീർച്ചയായിട്ടും വരാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനെ രണ്ടിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ബാലൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത്. വർക്ക് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മൾ ഏർപ്പെടുന്ന എന്തോ ഒരു പ്രവൃത്തി. അപ്പോൾ വീട്ടമ്മമാർ ചെയ്യുന്നത് ഒരു വർക്കല്ലേ, അവരേർപ്പെടുന്നതും യഥാർത്ഥത്തിൽ ഒരു വർക്ക് തന്നെയാണ്, ബട്ട് അവർക്ക് അതിനുള്ള പേയ്മെന്റ് ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇനി ജീവിതം എന്ന് പറയുമ്പോൾ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള നമ്മളെ ബാധിക്കുന്ന മറ്റു മേഖലകളെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. അതിലെ ഒരു ഭാഗം മാത്രമാണ് വർക്ക് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ തൊഴിൽ ദാതാവായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളൊരു തൊഴിലാളി ആയിരിക്കാം, അതും നമ്മളൊരു ഭാര്യയാണ്, മകളാണ്, മരുമകളാണ് എന്ന് പറയുന്ന ഒരു റോളും, രണ്ടും രണ്ട് റോളുകളാണ് എങ്കിൽ കൂടിയും രണ്ടും കൂടിയും ചേർന്ന് വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബാലൻസ് പലപ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക. നമ്മളെ മാനസികവും ശാരീരികവും സാമ്പത്തികവും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണലുമായിട്ടുള്ള ജീവിതം ഒരു സന്തുലിതാവസ്ഥയിൽ പോകുമ്പോഴാണ് ഇതിനെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയാൻ കഴിയുന്നത്.
1: എന്തുകൊണ്ടായിരിക്കാം പലപ്പോഴും ഈ വർക്ക് ലൈഫ് ബാലൻസ് കണ്ടെത്താൻ വളരെയധികം ആളുകൾ ബുദ്ധിമുട്ടുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും?
2: വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റില് ആളുകള്, പൊതുവിൽ സ്ത്രീകള്, അവരെ ജീവിതത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തികളിലാണ്. അതായത് ഇപ്പോൾ ഒരു ഹരിതകർമ്മ സേനയുടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് നോക്കാം. അപ്പൊ അവര് അവരുടെ തന്നെ പേഴ്സണൽ കാര്യങ്ങളും ശാരീരികമായി അവർ നോക്കേണ്ട കാര്യങ്ങളും എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് അവർ അവരുടെ തൊഴിലിന് വേണ്ടി സഹിച്ചും അതിലേക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തും ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, അവിടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിക്ക് അപ്പുറം പോകുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ബാധിക്കും, നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമ്മുടെ ഫാമിലി എൻവയോൺമെന്റിനെ ബാധിക്കും, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിനെ ബാധിക്കും, നമ്മളും നമ്മുടെ മക്കളുമായിട്ട് ഇടപഴകുന്നതിനെ ബാധിക്കും, ഒരുപക്ഷെ നമ്മുടെ ഓരോ കമ്മ്യൂണിക്കേഷനിലും ഈ ഒരു പ്രഷർ നമ്മളിലേക്ക് എത്തും. സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. ഈ ബൗണ്ടറിക്ക് അപ്പുറം പോകുമ്പോഴാണ് ഈ ഒരു വർക്കിന്റെ പ്രഷർ അതല്ലെങ്കിൽ സ്ട്രെസ് നമ്മളെ ലൈഫിലേക്ക് എത്തുന്നത്. പഠിക്കുന്ന, അതായത് PhD ഒക്കെ ചെയ്യുന്ന കുട്ടികൾ വരെ ഈ ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റാതെ അവരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇവർക്ക് ഇവരുടെ ജോലിയിൽ ഇവർ വിചാരിച്ച അത്രയും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യങ്ങളിലും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ മറ്റ് റോളുകളിലേക്കെല്ലാം ഈ ഒരു വർക്കിന്റെ സ്ട്രെസ് ബാധിച്ചു തുടങ്ങുകയാണ്. ഇതാണ് പർട്ടിക്കുലർലി ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇത് ഇവരുടെ ശാരീരികമായിട്ട് ഇവരുടെ ഉറക്കം കളയുന്നു. നമ്മളെക്കുറിച്ച് നമ്മൾക്കൊരു വാല്യൂ ഉണ്ടാവും, അതിനെ സെൽഫ് വെർത്ത് എന്ന് പറയാം, അത് പോയി പോകുന്നു. അതായത് ഞാൻ ഇനി ഈ ഭൂമിയിൽ എന്താണ് ചെയ്തത്, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ഒരു പ്രഷർ അവരെ കൊണ്ടെത്തിക്കുന്നു. അതിൽ നിന്നും ഹൈറ്റൻഡ് ആയിട്ടാണ് അവർ സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ തെരഞ്ഞെടുക്കുന്നത് പോലും. സോ വർക്ക് ലൈഫ് ബാലൻസ് ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു സംഗതി അല്ല. സ്ത്രീകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സ്ത്രീകളെ കാണാം. രാവിലെ കുക്ക് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ കുട്ടികളെ കെയർ ചെയ്യുന്നു, വയസ്സായ മുതിർന്ന ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു മെന്റൽ എഫക്റ്റീവ്നെസ് ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ അത്രയും എഫിഷ്യൻസി ഒരു പക്ഷേ ഈ ടാസ്കുകളിൽ ഇല്ല. ഇവർ ചെയ്യുന്ന ഓരോ ടാസ്കും എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അത്രയും പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഇത്രയും കഴിവുകളുള്ള സ്ത്രീകളില് പിന്നെ എന്തുകൊണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഇവരെ അഫക്ട് ചെയ്യുന്നു, ഏതൊക്കെ കാര്യങ്ങളിൽ അഫക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ ഇവർ ബേൺ ഔട്ട് ആവുകയാണ് ചെയ്യുക. ബേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ആ ഒരു പ്രവൃത്തിയോട് ഒട്ടും മാനസികമായും പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ വരികയും ഒരു പോയിന്റ് ഓഫ് ടൈം എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി അവർ ഒരു ബ്ലാങ്ക് ആയ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക. ഈ ഒരു ബേൺ ഔട്ട് അവരുടെ ലൈഫിലെ എല്ലാ ഏരിയാസിനെയും ബാധിക്കുന്നു. ബേൺ ഔട്ട് ആണ് പർട്ടിക്കുലർലി വർക്ക് ലൈഫ് ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ ഒരു വേറെ തലമാണ് വർക്കഹോളിക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ചില ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക്

0: കൂടുതലായിട്ടും മാനസികമായും അതുപോലെ അവരുടെ വ്യക്തിത്വപരമായിട്ടും അവർ വല്ലാതെ ഇംപ്രൂവ്മെന്റ് ആയതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അവർ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർക്കിലേക്കായിരിക്കും. ഈ വർക്കഹോളിക്കായ ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്കോളജിക്കലി സംസാരിക്കുമ്പോൾ ഓരോ വ്യക്തിയും നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ഓരോ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ, നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഇൻബോൺ ആയിട്ടുണ്ട്. ഈ ഒരു പ്രചോദനം ഒരു പരിധിയിൽ കവിഞ്ഞു വരുമ്പോൾ അവർ കൂടുതൽ പെർഫെക്ഷനിസത്തിലേക്ക് പോവുകയും കൂടുതൽ വർക്കഹോളിക് ആവുകയും ചെയ്യുന്നു. ഇവർ വർക്കഹോളിക്കായി ഒരുപാട് ദീർഘമാവുമ്പോൾ ഈ പറഞ്ഞ ബേൺ ഔട്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് സ്ലീപ്പ് ഇല്ല, അപ്പറ്റൈറ്റ് ഇല്ല, സെൽഫ് വെർത്ത് ഇല്ല, സെൽഫ് എസ്റ്റീം ഇല്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാം.
1: പലപ്പോഴും കൂടുതൽ സമയം ചിലപ്പോൾ ജോലിയിലല്ല ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് തന്നെ തിരിച്ച് വീട്ടിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ എന്ന് വെച്ചാൽ കുടുംബത്തിന് വേണ്ടി സമയം ചിലവഴിക്കുന്നില്ലല്ലോ, ഒരു കുറ്റബോധം. അതിനെ സൈക്കോളജിക്കൽ ആയിട്ട് എങ്ങനെയാണ് കാണുന്നത്?
0: നമ്മൾ വർക്കിനെ ഏറ്റവും മുൻപന്തിയിൽ കാണുമെങ്കിലും നമ്മൾ അതിനേക്കാൾ കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ. സോ നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം, നമ്മുടെ ഭർത്താവ്, മക്കള്, നമ്മുടെ അച്ഛൻ, അമ്മ, അവരുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം. അപ്പൊ ഈ ആളുകളുമായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കുറ്റബോധം തന്നെയാണ്. ഈ കുറ്റബോധമാണ് പലപ്പോഴും നമ്മളിലേക്ക് ജോലി ഉപേക്ഷിക്കാൻ ചിലപ്പോൾ പ്രേരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കുറ്റബോധം കാരണം നമ്മൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേയിൽ ഇത് ഡിസ്പോസ് ചെയ്യും എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുട്ടികളോട് അമിതമായിട്ട് ദേഷ്യപ്പെടും. ചിലപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഗിൽട്ടാണ് നമുക്ക് ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടി ഒന്ന് അങ്ങോട്ട് അനങ്ങിയാലും ഇങ്ങോട്ട് അനങ്ങിയാലും നമ്മൾ ഒരു ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയും. സോ ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് തീർച്ചയായിട്ടും സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു കേസാണ്. അതിന്റെ കാരണം ഇതാണ്, നമ്മളെ ബ്രെയിനിൽ നമ്മളൊരു അമ്മയാവുന്നതിന് ശേഷം ബ്രെയിനിലെ വൈകാരികമായിട്ടുള്ള ഏരിയ വികസിക്കും. വികസിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അളവില് വികസിക്കുക എന്നുള്ളതല്ല, അതിന്റെ പ്രവർത്തനം കൂടും എന്നതാണ് ഉദ്ദേശിച്ചത്. സോ അപ്പൊ ഈ ഒരു വൈകാരികമായുള്ള തലം നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആവുമ്പോൾ, നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാകുന്നത്.
1: നമ്മുടെ ജോലി ഭാരവും ഒപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ കുടുംബത്തിലുള്ള ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്?
0: വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം ഫാമിലിയിലെ മറ്റ് അംഗങ്ങളാണ് ഒരു വൈകാരിക തലത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. സോ നമ്മുടെ കുട്ടികള്, നമുക്കുള്ള എൽഡേലി പാരന്റ്സ്, നമ്മുടെ തന്നെ പ്രായമുള്ള മറ്റ് നമ്മുടെ സിസ്റ്റേഴ്സ് ആയാലും, നമ്മുടെ ഹസ്ബൻഡ്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ 24 hours എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഫാമിലിയിലെ സപ്പോർട്ടാണ് ഒരു പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വലിയ മുതൽക്കൂട്ടായിട്ട് ഇതിൽ നിന്ന് ബാലൻസ് ആക്കി കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. സ്ത്രീകള് വർക്കിനെ മുൻകൂട്ടി കാണുകയും സെൽഫ് കെയറിനെ കുറച്ച് കാണുകയും ചെയ്യും. സ്വയമായിട്ട് അവരൊരു വ്യായാമം ചെയ്യുന്നുണ്ടാവില്ല, അവരിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും, അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിലെ ഭർത്താവുമായിട്ടോ കുട്ടികളായിട്ടോ സമയം ചെലവഴിക്കാൻ പറ്റാതെയും വരാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെല്ലാം സമയം കണ്ടെത്താൻ ഒരു ആദ്യം തയ്യാറാവേണ്ടത് ഈ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. ജോലി ചെയ്യുന്ന സ്ത്രീ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിയും തയ്യാറാണ് എങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു ബാലൻസ് ഏറ്റവും എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഇപ്പൊ പറഞ്ഞു സെൽഫ് കെയറിന്റെ കാര്യം, സെൽഫ് കെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കൂടി ഒന്ന് പറയാം.
0: ഫാമിലി സപ്പോർട്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സെൽഫ് കെയർ. പേഴ്സണലി നമ്മുടെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ അനിഷ്ടങ്ങള്, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് എന്നത് നിരത്തിയിട്ടാണ്. ഇതില് നമ്മുടെ സ്ട്രെങ്ത്തുകള് പലപ്പോഴും നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ നമ്മുടെ സ്ട്രെങ്ത്തുകളെ നമ്മൾ മുൻപന്തിയിൽ നിർത്തും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നിരത്തുന്നത് വെറും വീക്ക്നെസ്സുകളായിരിക്കും. പിന്നീട് നമ്മളെ റീഫിൽ ചെയ്യാനുള്ള നമ്മുടെ ഹോബീസ് നമ്മൾ ചെയ്യുന്നില്ല, എക്സസൈസ് ഓർ വർക്കൗട്ട്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം, ഭക്ഷണം ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കൂടിയും ചേർക്കുമ്പോൾ ആരോഗ്യപരമായിട്ട് നമ്മളെ തളർത്തുകയും അത് മാനസികപരമായിട്ട് നമ്മളെ തളർത്തുകയും ചെയ്യും. ഇതൊരു ഇംബാലൻസിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. 24 hours ഞാൻ ഇത്ര സമയം എനിക്ക് വേണ്ടി ചെലവഴിക്കും, എന്റെ മീ ടൈം, എന്റേതായിട്ടുള്ള സമയമായിട്ട് ഞാൻ ചെലവഴിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളെ കുട്ടികളുമായിട്ട് അവരുടെ കഥ കേട്ടിരിക്കാനായിരിക്കും. അത് നമുക്കുള്ള വലിയൊരു സെൽഫ് കെയർ തന്നെയാണ് ഒരു പരിധിവരെ. കാരണം നമ്മൾ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളും ആ ഒരു ചൈൽഡ്ഹുഡിലൂടെ പോയി പോവും. അതൊരു വലിയൊരു ബൂസ്റ്റപ്പാണ് നമ്മുടെ എനർജിക്ക്. സോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്ത് ജീവിതത്തിലെ ഒരു ഓരോ ദിവസത്തിലെ 24 hours ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫാക്ടറാണ് വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്താൻ വേണ്ടിയുള്ളത്.
1: സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന കേസുകളുണ്ട് പലപ്പോഴും. അപ്പൊ ഈ രണ്ടും ഒപ്പത്തിനൊപ്പം കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
0: അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഫാമിലി സപ്പോർട്ട്, രണ്ടാമത് നമ്മൾ സെൽഫ്

സെൽഫ് കെയറിനുള്ള സമയം നമുക്ക് കൊടുക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ സെൽഫ് വെർത്ത് കൂട്ടാനുള്ള ഏറ്റവും വലിയ കാര്യം. മൂന്നാമത്, ജോലി തരുന്ന തൊഴിൽദാതാക്കളുണ്ടല്ലോ, അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ചെയ്യാനുണ്ട്. ഒരുപാട് റോളുകൾ ഒരു സമയം കൈകാര്യം ചെയ്യുന്ന വിചിത്രമായിട്ടുള്ള ഒരു തരം ജീവികളാണ് സ്ത്രീകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. സോ അപ്പൊ അവർക്ക് അതിന്റെ ഒരു പ്രയോറിറ്റി തന്നെ കൊടുക്കണം. അതുകൊണ്ട് അവർക്ക് ഈ ചെയ്യുന്ന ജോലികളിൽ, അതിൽ അവർക്ക് ഷെഡ്യൂളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ തന്നെ മെറ്റേണിറ്റി ലീവ്, പീരിയഡ്സിന്റെ ലീവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചില കമ്പനീസ് ഉണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ള ലീവുകള്, എക്സ്ട്രാ ഇൻസെന്റീവ്സ് സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകി ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഈസിയായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പൊ ഇത് കേൾക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമുക്കുള്ള സമയം സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ നമ്മൾ ഒരുപാട് റോളുകൾ വഹിക്കുന്നുണ്ട്. അത് ഒന്നൊന്നിന്റെ ബൗണ്ടറി കടക്കാതിരിക്കാൻ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, ഒരു ദിവസം നമുക്ക് വേണ്ടിയുള്ള സമയം നമ്മൾ ചെലവഴിക്കുക. മാനസികം

0: നമ്മുടെ ലൈഫും എത്രത്തോളം വളർന്നു വന്നിട്ടുണ്ട് അതിലെ പോസിറ്റിവിറ്റി കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ പറ്റുമെങ്കിൽ ദിവസവും രാവിലെ നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സ്വയം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതും നല്ലൊരു കാര്യമായിരിക്കും. ജോലിയിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉറക്കം വേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്നതും സ്ത്രീകളാണ്. അപ്പൊ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് എത്ര സമയം വർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്ര സമയം ഉറങ്ങിയേ മതിയാകൂ എന്നുള്ളത് കൃത്യമായി തീരുമാനിക്കുകയും അതിന് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തേടുകയും അത് ഫോളോ ചെയ്ത് ഒരു നല്ല സ്ലീപ്പ് പാറ്റേൺ ഫോളോ ചെയ്യുകയും ചെയ്യുക. പിന്നെ സ്ത്രീകൾ പൊതുവെ കൂടുതൽ ഫാറ്റ് ഇൻടേക്ക്, അതായത് ബാക്കി വരുന്ന ഭക്ഷണം എന്തോ അതെല്ലാം കഴിക്കാനുള്ള ആളുകളായി സ്ത്രീകൾ മാറുക, അതിൽ നിന്ന് മാറി നമുക്കുള്ള ഒരു ഡയറ്റ് പ്ലാൻ വെക്കുക. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേൺ. പലപ്പോഴും നമ്മൾ ഇരിക്കാൻ മറന്നു പോകും ഡൈനിങ് ടേബിളിൽ. അമ്മമാര് മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്തെടുക്കുന്നതിനിടയിൽ നടത്തത്തിനിടയിലാണ് കഴിക്കുന്നത് പോലും. പൂർണ്ണമായും ആസ്വദിച്ച് ഭക്ഷണം ഹെൽത്തി ആയി കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചാൽ അതും നല്ലൊരു കാര്യമായിരിക്കും.
1: ഇന്ന് ഈ പരിപാടി കേട്ട എല്ലാവർക്കും എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് മാഡം.
0: താങ്ക് യു.
2: ജോലിയും ജീവിതവും സ്മാർട്ടാക്കാം ഒന്നിച്ച്, ഈ വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് തസ്നീമയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി. ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
5: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
4: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
5: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

0: നാളെ ശാസ്ത്രലോകത്തിൽ മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
1: മരംകൊത്തിയുടെ കൊക്ക് അതിന്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിന്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിന്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: അറിയിപ്പ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി.

സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംബോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ത്തോളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം കഥാവശേഷൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വിദ്യാധരനും പാടിയത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം. തുഷാരം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടി ഗാനം. വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരിയാണ്. സംഗീതം നൽകിയത് ശ്യാം.

വളർത്തുമൃഗങ്ങൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനരചന എം ടി വാസുദേവൻ നായർ, സംഗീത സംവിധാനം എം ബി ശ്രീനിവാസൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം.
4: ഫോൺ 9633-86333.
1: വിവിധ തരം തലവേദനകളും ഹോമിയോ ചികിത്സയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
5: നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് തലവേദന എന്നുള്ളത്. തലവേദനയിൽ വിവിധ തരത്തിലുള്ള തലവേദനകളുണ്ടെന്നും അവയിലേത് എങ്ങനെ തിരിച്ചറിയാനാകും എന്നുള്ളതിനെ പറ്റിയുമാണ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കുന്നത്. തലവേദനകളുണ്ടെങ്കിലും രണ്ട് രീതിയിലുള്ള തലവേദനകളാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. അതായത് മനുഷ്യന് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഉണ്ടാകുന്ന തലവേദനകൾ, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന തലവേദനകൾ. എന്താണ് തലവേദന എന്ന് നമുക്ക് ആദ്യം നോക്കാം. എല്ലാ വ്യക്തികളും അനുഭവിച്ചിട്ടുള്ള ഒരവസ്ഥയാണ് ഈ തലവേദന. തലവേദന എന്നാൽ തലയുടെ ഭാഗങ്ങളിലോ മുഖത്തോ അനുഭവപ്പെടുന്ന വളരെ ഹ്രസ്വമായതോ ദീർഘമായതോ ആയ വേദന ആണ്. ആ വേദന എന്ന് പറയുമ്പോൾ തുടിക്കുന്ന രീതിയിലോ ഭാരിച്ച ഒരവസ്ഥയിലോ വളരെ കുത്തുനോവിക്കുന്ന രീതിയിലോ ഒക്കെ ആ ഒരു വ്യക്തിക്ക് ഈ വേദന അനുഭവപ്പെടാം. അത്തരത്തിൽ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ തലവേദന എന്ന് പൊതുവിൽ പറയുന്നത്. തലവേദനയെ പൊതുവെ നമ്മൾ തരംതിരിക്കുന്നത് വേദനയുടെ കാരണം, അല്ലെങ്കിൽ വേദനയുടെ രീതി, അതിന്റെ സ്വഭാവം, പ്രകടമാകുന്ന ഭാഗം, എത്ര സമയത്തോളം അത് നീണ്ടു നിൽക്കുന്നു എന്നുള്ളത്, ആവർത്തന രീതി എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവയെ നമ്മൾ പൊതുവെ തരംതിരിക്കാറുള്ളത്. പ്രധാനമായും രണ്ട് തരം തലവേദനകളാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് പ്രൈമറി ഹെഡേക്ക് എന്നും മറ്റൊന്നിനെ സെക്കൻഡറി ഹെഡേക്ക് എന്നും പറയുന്നു. പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ പ്രാഥമികമായി ഉണ്ടാകുന്ന തലവേദനകളാണ്. മറ്റേത് മറ്റു രോഗങ്ങളുടെ ഭാഗമായി പ്രകടമാകുന്ന തരം തലവേദനകളാണ് സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുന്നത്. പ്രൈമറി ഹെഡേക്കിനെ പൊതുവെ 4 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും, മറ്റൊന്ന് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയും, ഇനിയൊന്ന് മൈഗ്രെയിൻ ഹെഡേക്ക് അഥവാ കൊടിഞ്ഞി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇനിയൊന്ന് ന്യൂ ഡെയിലി പേഴ്സിസ്റ്റന്റ് ഹെഡേക്ക്, അതായത് എല്ലാ ദിവസവും വളരെ കുറഞ്ഞ നേരത്തേക്ക് മാത്രമെങ്കിലും ഉണ്ടാകുന്ന ഒരു തലവേദന. ഇങ്ങനെ 4 തരത്തിലാണ് പൊതുവെ പ്രാഥമികമായി ഉണ്ടാകുന്ന തലവേദനകളെ തരംതിരിച്ചിരിക്കുന്നത്. സെക്കൻഡറി ഹെഡേക്കുകളെ മറ്റു രോഗകാരണങ്ങളാൽ ഉണ്ടാകുന്ന തലവേദനകളാകുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രധാന രോഗം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗ അവസ്ഥയായിരിക്കും. ഉദാഹരണത്തിന് മെനിഞ്ചൈറ്റിസ് അഥവാ മസ്തിഷ്ക ജ്വരം എന്ന് പറയാം, അല്ലെങ്കിൽ സൈനസൈറ്റിസ്, അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഗ്ലൂക്കോമ പോലുള്ള അവസ്ഥകൾ. ഇവൻ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് കാര്യമായ വ്യതിയാനമുണ്ടെങ്കിൽ പോലും തലവേദന എന്നുള്ളത് അനുഭവപ്പെടാം. ഇത്രയുള്ള തലവേദനകളെയെല്ലാം നമ്മൾ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയും, കാരണം അത് മറ്റ് രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ തലവേദനയാണ് പ്രധാന സിംപ്റ്റമായി വരുന്ന തരം തലവേദനകളെയാണ് പ്രൈമറി ഹെഡേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ തലവേദനകളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. കാരണം എല്ലാവരും കരുതുന്നത് തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു സൈനസൈറ്റിസ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വശത്തുണ്ടാകുന്ന തലവേദനകളെല്ലാം മൈഗ്രെയിൻ തലവേദനകൾ മാത്രമാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ജനങ്ങൾക്കിടയിലുണ്ട്. അതൊന്ന് മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. വേദന പ്രകടമാകുന്ന രീതികൾ, സ്വഭാവം, ദൈർഘ്യം,

സ്ഥാനങ്ങൾ എന്നിവയെ വച്ചുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് തലവേദനകളെ തിരിച്ചറിയാനാകും. പ്രൈമറി ഹെഡേക്കിന്റെ വിവിധ വിഭാഗങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ചില ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ടെൻഷൻ ഹെഡേക്കിനെ പറ്റി സംസാരിക്കാം. ടെൻഷൻ ഹെഡേക്കാണ് കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്ന രീതിയിലുള്ള തലവേദനകൾ. ഇവ വളരെ നേരിയതോ താരതമ്യേന വേദനയോട് കൂടിയതോ ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കും പ്രകടമാകുക. അത് തലയ്ക്ക് ചുറ്റും ഒരു തുണി വച്ച് കെട്ടിയ പോലെയുള്ള മുടുക്കത്തോടെയുള്ള ഒരു വേദനയായിട്ടായിരിക്കും പ്രകടമാകുക. ഇതിൽ തലയുടെ പുറകുവശത്തും നെറ്റിയിലുമായി വ്യാപിക്കുന്ന രീതിയിലാകും തലവേദന കൂടുതലും കണ്ടുവരുന്നത്. തലയുടെ പുറകുവശത്ത് വേദന ആദ്യം തുടങ്ങുകയും പിന്നീട് തലയുടെ മുൻഭാഗത്തേക്ക് അത് വ്യാപിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും ടെൻഷൻ ഹെഡേക്ക് എന്ന രീതിയിൽ ഉള്ള തലവേദനകൾ പ്രകടമാകുന്നത്. ഇതൊരിക്കലും ഒരു മെന്റൽ ടെൻഷൻ കൊണ്ട് ഉണ്ടാകുന്ന തലവേദനകളല്ല ടെൻഷൻ ഹെഡേക്ക്. ഒരുപക്ഷെ ഈ മെന്റൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ തലയ്ക്ക് ചുറ്റിലുമുള്ള മസിൽസ് അധികം മുടുക്കം അനുഭവപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ടെൻഷൻ ഹെഡേക്ക് ഉണ്ടാകുകയും ചെയ്തേക്കാം. പക്ഷേ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്ന തരം തലവേദനകൾ മറ്റ് മാനസിക സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന തലവേദനകൾ അല്ല എന്നുകൂടെ മനസ്സിലാക്കുക. മൈഗ്രെയിൻ തലവേദനകൾ തലയുടെ ഒരു വശത്തായി മാത്രം ഉണ്ടാവുകയും നേർത്തത് മുതൽ കഠിനമായ വേദന അത് ഒരു ദിവസമോ അതിൽ കൂടുതലോ തരത്തിൽ ഉളവാകുന്ന രീതിയിലാണ് പ്രകടമാകുന്നത്. ഇതിനോടൊപ്പം ഓക്കാനം, ഛർദി, കാഴ്ചമങ്ങൽ, കഠിനമായ ക്ഷീണം എന്നിവയും ഉണ്ടാകും. ഇത് ഇടവിട്ട് ആവർത്തിച്ചു വരികയും ചെയ്യാറുണ്ട്. ഇതാണ് മൈഗ്രെയിൻ തലവേദനയുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവം. മൈഗ്രെയിൻ തലവേദനകൾ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയാൻ ഒരു ലക്ഷണം കൂടെ പറയട്ടെ. അതിന്റെ പേരാണ് ഓറ എന്ന് പറയുന്ന അവസ്ഥ. മൈഗ്രെയിൻ തലവേദനകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഓറ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ ആ വ്യക്തി കടന്നുപോയതിനു ശേഷമായിരിക്കും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലേക്ക് വരിക. ഓറ എന്ന് പറയുമ്പോൾ കാഴ്ച മങ്ങുകയോ അമിതമായ ക്ഷീണം ഉണ്ടാവുകയോ കണ്ണിനു മുന്നിലൂടെ കൊള്ളിമീൻ പായുന്ന കണക്കുള്ള ഒരു അവസ്ഥ, കാഴ്ച ഭയങ്കരമായി മങ്ങുക, അമിതമായി ഉറക്കമുണ്ടാവുക, ഇതുപോലുള്ളതൊക്കെ ഈ പറഞ്ഞ ഓറ സിംപ്റ്റത്തിന്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരം ലക്ഷണങ്ങൾ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ തലയുടെ ഒരു ഭാഗത്ത് അതികഠിനമായ വേദന ഉണ്ടായിട്ടുള്ള വ്യക്തികളോ ചികിത്സ തേടുമ്പോൾ ഈ ഓറയുടെ ഹിസ്റ്ററി കൂടെ പറയണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇനി അടുത്തൊരു തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്നത് സാധാരണയായി അതികഠിനമായ വേദനയോട് കൂടിയതും നീണ്ടു നിൽക്കുന്നതുമായ ഒരു വേദനയായിട്ടാണ് ഉണ്ടാകുന്നത്. തലയുടെ ഒരു വശത്തായി മാത്രം പ്രകടമാകുന്ന ഒരു വേദന ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതലും അത് കണ്ണിന് ചുറ്റിലുമായിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കഠിനമായ വേദനയാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. കഠിനവും ഉറങ്ങി ഉണർന്നാലും മാറാത്തതുമായ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു തലവേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് തലയുടെ ഒരു വശത്താണെങ്കിൽ പോലും അത് ഒരു പർട്ടിക്കുലർ ഏരിയയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ണിന് ചുറ്റിലുമായി മാത്രം തലവേദനകൾ ഉണ്ടാകുന്നു എന്ന്. അതുപോലുള്ള കേന്ദ്രീകൃതമായ കഠിനമായ തലവേദനയായിരിക്കും ക്ലസ്റ്റർ ഹെഡേക്ക്. മറ്റൊന്നാണ് ന്യൂ ഡെയിലി പേഴ്സിസ്റ്റന്റ് ഹെഡേക്ക് അഥവാ NDPH എന്ന് പറയുന്ന അവസ്ഥ. ഇത്തരം തലവേദനകൾക്ക് അകാരണമായ രീതിയിലായിരിക്കും അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. പെട്ടെന്ന് തുടങ്ങി 15 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതോ വളരെ നേരിയതോ ആയ തലവേദനയാണ് ഈ NDPH വിഭാഗത്തിൽ പെടുന്നത്. ഇതൊരു പക്ഷേ വൈറൽ രോഗങ്ങളുടെ ഭാഗമായും ഇത്തരം തലവേദനകൾ രൂപപ്പെടാം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ NDPH സെക്കൻഡറി ഹെഡേക്കിന്റെ കൂട്ടത്തിലും ഉൾപ്പെടുത്താവുന്നവയാണ്. എന്നിരുന്നാലും മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ കുറച്ചുനാൾ ദൈർഘ്യത്തോടുകൂടി നീണ്ടു നിൽക്കുന്ന വളരെ നേരിയ തലവേദനകളെയാണ് പൊതുവിൽ NDPH അഥവാ ന്യൂ ഡെയിലി പെർസിസ്റ്റന്റ് ഹെഡേക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ചില സെക്കൻഡറി ഹെഡേക്കുകളെ പറ്റി നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ശ്രദ്ധയിലുള്ളതൊന്നാണ് സൈനസൈറ്റിസ്. ഈ പ്രൈമറി ഹെഡേക്കിൽ നിന്ന് സൈനസൈറ്റിസിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കുമ്പോൾ സാധാരണയായി ആ വ്യക്തിയിൽ ജലദോഷം, ചുമ, പനി എന്നിവ ഇതിന്റെ കൂടെ ഉണ്ടാകും. മൂക്കടപ്പ് പ്രകടമായ സിംപ്റ്റത്തിൽ ഒന്നായിരിക്കും. ഇനി തലവേദനയുടെ ലക്ഷണം നോക്കുമ്പോൾ കൂടുതലും കണ്ണിന്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ നെറ്റിയുടെ നേരെ നടുക്ക് പുരികത്തോട് ചേർന്ന് വരുന്ന നടുഭാഗത്ത് തലയുടെ ഉൾഭാഗത്തായിട്ട് ഒക്കെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെ ബേസ് ചെയ്ത് മാത്രം ഉണ്ടാകുന്ന തലവേദനയാണ് സൈനസൈറ്റിസുകൾ എന്ന് പറയുന്നത്. ഈ തലവേദനയ്ക്കൊപ്പം തന്നെ മൂക്കടപ്പും തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരുന്ന അവസ്ഥയും ഒക്കെ സൈനസൈറ്റിസ് തലവേദനകൾക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ക്ലസ്റ്റർ ഹെഡേക്കിൽ നിന്നും മറ്റ് തരം ഹെഡേക്കുകളിൽ നിന്നും സൈനസൈറ്റിസിനെ തിരിച്ചറിയാൻ ഒരു പരിധിവരെ സഹായിക്കുന്നത്. ഇനി മെനിഞ്ചിയൽ ഹെഡേക്ക് അഥവാ മെനിഞ്ചൈറ്റിസിന്റെ ഭാഗം ഉണ്ടാകുന്ന ഹെഡേക്കിനെ പറ്റി പറയാം. മെനിഞ്ചിയൽ ഹെഡേക്കിൽ തലച്ചോറിന്റെ ആവരണത്തിലെ രോഗബാധ, നീർക്കെട്ട് എന്നിവയ്ക്കൊപ്പം കഴുത്തിലെ മാംസപേശികളുടെ കഠിനമായ മുടുക്കം, വേദന, കൂടെ ഛർദി, കൂടിയ രീതിയിലുള്ള പനി, ക്ഷീണം എന്നിവ ഉണ്ടാകാറുണ്ട്. ഇതാണ് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട തലവേദനയുടെ പ്രത്യേകത, അല്ലെങ്കിൽ മെനിഞ്ചിയൽ ഹെഡേക്ക് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. തീർച്ചയായും ഹോമിയോപ്പതിയിൽ ഇതിന് ചികിത്സകൾ ലഭ്യമാണ്. തലവേദന അനുഭവിക്കുന്ന ഏതൊരു രോഗിയും സ്വയം ചികിത്സ നടത്താണ്ട്
തൊട്ട

0: അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുകയും ആ ഡോക്ടർ നിശ്ചയിക്കുന്ന ചികിത്സയിലേക്ക് കടക്കുകയുമാണ് ചെയ്യേണ്ടത്. ഒരു ഡോക്ടറിനെ സമീപിക്കുമ്പോൾ അത് കൃത്യമായ ഡയഗ്നോസിസിലേക്ക് കൊണ്ടുവരികയും അതുവഴി കൃത്യമായ ചികിത്സ നേടാൻ സാധിക്കുകയും അതിൽ നിന്ന് രോഗമുക്തിയിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു.
1: വിവിധ തരം തലവേദനകളും ഹോമിയോ ചികിത്സയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു, തിരുവനന്തപുരം.
3: AIHMS ഹോമിയോപതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സ്കിൽ ഇന്ത്യ മിഷന്റെ 11 വാർഷികം ഇന്ന്. യുവാക്കൾക്ക് വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യമായ കഴിവുകൾ പകർന്നു നൽകി തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന് പരാതി ഉണ്ടെന്നത് മാധ്യമ വാർത്ത മാത്രമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനത്തിന് ശുപാർശ നൽകിയത് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ വിധിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പാലക്കാട് 4 അഡീഷണൽ സെഷൻസ് കോടതിയാണ് വാദം പൂർത്തിയാക്കിയ ശേഷം വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയത്. മന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകി വ്യാജ ഫോൺ കോൾ വന്ന സംഭവത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ഏതാനും ദിവസം മുമ്പാണ് അവർക്ക് ഡൽഹിയിൽ നിന്ന് വ്യാജ ഫോൺ കോൾ വന്നത്. വ്യാജ ഫോൺ കോൾ വിഷയത്തിൽ അന്വേഷണം അതിന്റെ രീതിയിൽ നടക്കട്ടെയെന്ന് വിദ്യാ ബാലകൃഷ്ണൻ. കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രതികൾ രക്ഷപ്പെടാനത് കാരണമാകുമെന്നും MLA കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് വിദഗ്ധ സമിതിയുടെ പരിശോധന തുടങ്ങി. കാലിക്കറ്റ് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, NCESS പ്രതിനിധി ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 560 രൂപ കൂടി 1,05,280 രൂപയായി. ഗ്രാമിന് 13,160 രൂപയാണ് ഇന്നത്തെ വില. ലോകകപ്പ് ഫുട്ബോളിലെ 2 സെമിഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ശരി ഉത്തരം ഇനി പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 8281423305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281423305. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ. ഉത്തരങ്ങളോടൊപ്പം അയക്കുന്ന ശ്രോതാവിന്റെ പേരും സ്ഥലവും കൂടി ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഈ തത്സമയ പ്രശ്നോത്തരിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം
1: ഞാൻ റൂബി ബാബു.
0: ഞാൻ ആതിര.
1: അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1989 പുറത്തിറങ്ങിയ റാമോജി റാവുവിന്റെ മൗന പോരാട്ടം എന്ന തെലുങ്ക് ചിത്രത്തിന്റെ സംഗീത സംവിധായികയായ ഈ വ്യക്തിക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് ലഭിച്ചത്. 1938 ഏപ്രിൽ 23 ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ഈ ഗായികയുടെ മുഴുവൻ പേരും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ ഗാനവും ഏതാണ് എന്നതുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം. ഈ രണ്ട് ഉത്തരവും അയക്കണം.
0: ചോദ്യം ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളൂ. 1989 പുറത്തിറങ്ങിയ രാമോജി റാവുവിന്റെ മൗന പോരാട്ടം എന്ന തെലുഗ് ചിത്രത്തിന്റെ സംഗീത സംവിധായികയായ ഈ വ്യക്തിക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് ലഭിച്ചത്. 1938 ഏപ്രിൽ 23 ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ഈ ഗായികയുടെ മുഴുവൻ പേരും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ ഗാനവും ഏതാണ് എന്നതാണ് ഇന്നത്തെ ആദ്യ ചോദ്യം. അപ്പോൾ ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281423305. നമുക്കൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.
1: ഗാനം കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ഉത്തരം മനസ്സിലാകും. ഗാനം കേൾക്കാം.

അപ്പോൾ ഇതാ ഒരു ചോദ്യത്തിന്റെ ആദ്യ ചോദ്യം ഇതായിരുന്നു. 1989 പുറത്തിറങ്ങിയ രാമോജി റാവുവിന്റെ മൗന പോരാട്ടം എന്ന തെലുഗു ചിത്രത്തിന്റെ സംഗീത സംവിധായികയായ ഈ വ്യക്തിക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് ലഭിച്ചത്. 1938 April 23 ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ഈ ഗായികയുടെ മുഴുവൻ പേരും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ ഗാനവും ഏതാണ് എന്നതായിരുന്നു

0: ചോദ്യം.
1: ഉത്തരം പറയാല്ലേ?
0: ആ പറഞ്ഞോളൂ.
1: എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും പറയുന്നു, സിസ്റ്റല ശ്രീരാമമൂർത്തി ജാനകി എന്നുള്ളതാണ് പൂർണ്ണമായ പേര്. ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ ഗാനം സിന്ദൂരപ്പൂവ് എന്നുള്ളതാണ്, 16 വയതിനിലെ എന്ന ചിത്രത്തിലെ. മിക്ക ശ്രോതാക്കളും നമുക്ക് അയച്ചിരിക്കുന്നത് എസ് ജാനകി എന്ന് മാത്രമാണ്,
0: അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ
1: അറിയപ്പെടുന്നത്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യത്തിൽ അങ്ങനെ ഒരു ഇത് വെച്ചത്, പൂർണ്ണമായ പേര് എന്നുള്ളത്. 1957 April 4 AV പ്രൊഡക്ഷൻസിന്റെ വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ ടി ജലപതി റാവുവിന്റെ സംഗീത സംവിധാനത്തിൽ ഒരു ഗാനം പാടിക്കൊണ്ടാണ് എസ് ജാനകി സിനിമാ രംഗത്തേക്ക് ആദ്യ ചുവടുവെച്ചത്. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡിയ, ബംഗാളി, മറാഠി, തുളു, ഉർദു, അങ്ങനെ 17 ഭാഷകളിൽ ഈ ഗായിക പാടിയിട്ടുണ്ട്. ഒരു നല്ലൊരു ഗായിക മാത്രമല്ല, ഒരു ഗാനരചയിതാവും സംഗീത സംവിധായികയും കൂടിയാണെന്ന് ജാനകിയമ്മ തെളിയിച്ചിട്ടുണ്ട്. തെലുഗു സിനിമയിലെ 3rd വനിതാ മ്യൂസിക് ഡയറക്ടറായിരുന്നു ഈ 1989 രാമോജി റാവുവിന്റെ മൗന പോരാട്ടം എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം ചെയ്യുമ്പോൾ. 1976 എന്ന തമിഴ് ചിത്രത്തിലെ സിന്ദൂരപ്പൂവ് എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ചത്. 1980 ഓപ്പോൾ എന്ന മലയാള ചിത്രത്തിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന ഗാനത്തിനും 1984 സിത്താരയിൽ വെന്നല്ലോ ഗോദാരിയാനന്ദ് എന്ന് തുടങ്ങുന്ന ഗാനത്തിനും 1992 തമിഴ് ചിത്രമായ തേവർ മകനിലെ ഇഞ്ചി എഴുപ്പഴക എന്ന ഗാനത്തിനുമാണ് ദേശീയ അവാർഡുകൾ ലഭിച്ചത്. ഇത് കൂടാതെ 30 സംസ്ഥാന അവാർഡുകൾ ഈ ഗായികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം July 11 ഈ ഗായിക നമ്മോട് വിട പറയുകയും ചെയ്തു അല്ലെ?
0: അതെ. അപ്പോൾ ശരി, ഉത്തരവരുടെ പേര് നമുക്ക് പറഞ്ഞാലോ. ലീനാദേവി നാവായിക്കുളം,
1: ഷീല തൃക്കടവൂർ,
0: നിഷ പേരൂർക്കട,
1: സുമംഗല വർക്കല,
0: താര വർക്കല. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം.
2: ജറൂർ സുനിയെ ശാം 4 പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയർ ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തോറ്റി
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 സ്കൂട്ടർ, 8 ഗോൾഡൻ നെക്ലേസ്, 8 മലേഷ്യൻ ട്രിപ്പ് തീർന്നില്ല. വെഡിങ് പർച്ചേസിലേക്ക് 4,000 സ്വർണ്ണ മോതിരങ്ങൾ.
9: ഒപ്പം September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
0: ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി തുടരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
1: പോകാം.
0: ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരേ സമയം 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ: മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹണം, മികച്ച നടി എന്നിവ കരസ്ഥമാക്കിയ ഈ ചിത്രം പുറത്തിറങ്ങിയത് 1972. ചിത്രത്തിന്റെ പേരും സംവിധായകന്റെ പേരും ഉൾപ്പെടുന്നതാണ് അടുത്ത ചോദ്യം.
1: ചോദ്യം ഒരിക്കൽ കൂടി. ഒരേ സമയം 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, അതായത് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹണം, മികച്ച നടി എന്നിവ കരസ്ഥമാക്കിയ ഈ ചിത്രം പുറത്തിറങ്ങിയത് 1972. ചിത്രത്തിന്റെ പേരും സംവിധായകന്റെ പേരുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് തന്നെ അയച്ചോളൂ.
0: അയക്കേണ്ട നമ്പർ 8281420305. നമുക്കൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഒരേ സമയം 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, അതായത് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹണം, മികച്ച നടി എന്നിവ കരസ്ഥമാക്കിയ ഈ ചിത്രം പുറത്തിറങ്ങിയത് 1972 ചിത്രത്തിന്റെ പേരും സംവിധായകന്റെ പേരും ഉൾപ്പെടുന്നത്. അപ്പോ നമുക്ക് ഉത്തരം പറയാം.
1: ശരി, ഉത്തരം സ്വയംവരമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യത്തെ മുഴുനീള കഥാചിത്രമാണ് സ്വയംവരം. 1972

0: ഇതിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം വാങ്ങിയ രണ്ടാമത്തെ ചിത്രം കൂടിയാണ് സ്വയംവരം.
1: അതെ,
0: അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിൽ നവതരംഗ സിനിമയുടെ തുടക്കം കുറിച്ച ചലച്ചിത്രമായി സ്വയംവരം കണക്കാക്കപ്പെടുന്നുണ്ട്. മങ്കട രവിവർമ്മയാണ് ഈ ചലച്ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. എം വി ശ്രീനിവാസനാണ് ഗാനങ്ങളില്ലാത്ത ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്.
1: അതെ, മികച്ച നടിക്ക് ശാരദയ്ക്ക് പുരസ്കാരം
0: ലഭിച്ചത് ശാരദയ്ക്കാണ്, ദേശീയ പുരസ്കാരം ലഭിച്ചത് ശാരദയ്ക്കാണ്.
1: അതെ അതെ. അപ്പോൾ ശരി ഉത്തരമായിച്ച് ആദ്യം നമുക്ക് ലഭിച്ച അഞ്ചുപേരെ നമുക്ക് നോക്കാം.
0: വിഷ്ണു മഹേഷ് എസ് തൃപ്പാദപുരം,
1: രാജേഷ് ഗോപാൽ ചെമ്പഴന്തി,
0: രമ ആറ്റിങ്ങൽ,
1: നിഷ കാട്ടാക്കട,
0: ബെന്നി വയനാട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.
2: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
3: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
2: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
7: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
8: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
7: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
10: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
11: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
13: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
14: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
15: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി തുടരുന്നു. അടുത്ത ചോദ്യം: ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് മെഡലുകൾ നേടിയ ഏക വനിതാ താരം ആരാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി: ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് മെഡലുകൾ നേടിയ ഏക വനിതാ താരം ആരാണ്?
0: അപ്പൊ ശരി ഉത്തരങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281420305. നമുക്കൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഈ ഗാനത്തിന് മുൻപ് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് മെഡലുകൾ നേടിയ ഏക വനിതാ താരം ആരാണ്?
1: ഉത്തരം പറയാം, കെയ്ലി ഹംഫ്രീസ്. കെയ്ലി ഹംഫ്രീസ് ബോബ് സ്ലെഡ് കായിക രംഗത്തെ ചരിത്ര പ്രസിദ്ധിയായ ഒരു അമേരിക്കൻ കനേഡിയൻ കായിക താരമാണ്. പുരുഷന്മാർക്കൊപ്പം മിക്സഡ് ടീമിനെയും പുരുഷന്മാരുടെ ലോകകപ്പ് മത്സരത്തിൽ മുഴുവൻ വനിതകളുള്ള ടീമിനെയും നയിച്ച ആദ്യ വനിതകളിൽ ഒരാളാണ് ഈ കായിക താരം. 5 തവണ ലോക ചാമ്പ്യനായ ഇവർ ബോബ് സ്ലെഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ വനിതയാണ്. 2010-14 ഒളിമ്പിക്സുകളിൽ കാനഡയ്ക്കായി സ്വർണം നേടി ഒളിമ്പിക്സ് കിരീടം നിലനിർത്തുന്ന ആദ്യ വനിതയായി. കനേഡിയൻ ഫെഡറേഷനിലെ മാനസിക പീഡനങ്ങൾ കാരണം 2019 അമേരിക്കയിലേക്ക് മാറി. 2022 ബീജിംഗ് വിന്റർ ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്കായി സ്വർണം നേടി. ഒളിമ്പിക്സ് ചരിത്രത്തിൽ രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി, അതായത് കാനഡയ്ക്കും അമേരിക്കയ്ക്കും വേണ്ടി സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ വനിതയും ഈ രണ്ട് രാജ്യങ്ങൾക്കുമായി സ്വർണം നേടുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയുമാണ് കെയ്ലി ഹംഫ്രീസ്.
0: അപ്പോൾ ശരി ഉത്തരം അയച്ചവർ ഇവരാണ് നിഷ കാട്ടാക്കട,
1: ജിഷ്ണു പന്തളം,
0: ഹരിഗോവിന്ദ് ഇടക്കോട്,
1: ശ്രീറാം ചെറുനിയൂർ,
0: സ്റ്റെഫി ജോസ് തിരുവനന്തപുരം. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം.
2: ഇന്ന് ഉച്ചയ്ക്ക് 2:02 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026 അവസാന ചിരി ആരുടേത്? ചിത്രീകരണം:
3: നെയ്മർ ഗോൾ നേടിയെങ്കിലും തോറ്റതിനു പിന്നാലെയുള്ള കരച്ചിലും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വിരമികൽ പ്രഖ്യാപനവും ഫുട്ബോൾ പ്രേമികൾക്ക് നൊമ്പരമായി മാറി. തൊട്ടു പിന്നാലെയായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പടിയിറക്കം.
4: ദുബായ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, വേൾഡ് കപ്പ് 2026, യുവർ ഫൈനൽ വേൾഡ് കപ്പ്, യുവർ ഫൈനൽ മാച്ച്.
3: 41 വയസ്സ് പിന്നിടുമ്പോഴും പ്രതിഭയിൽ തളരാതെ കഠിനാധ്വാനത്തിന്റെ കരുത്തുമായി എത്തിയ അയാൾക്ക് പോർച്ചുഗലിനെ അവസാന 8 നയിക്കാനായില്ല. റൗണ്ട് ഓഫ് 16 സ്പാനിഷ് കരുത്തർക്ക് മുമ്പിലായിരുന്നു തോൽവി.
2: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 2:02.
0: ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരിയിലെ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലമുണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങളും സൈബർ സുരക്ഷാ ഭീഷണികളും തടയാൻ വേണ്ടി ലോകത്തിലാദ്യമായി സമഗ്രമായ ഒരു AI ചട്ടക്കൂട് നിയമം പാസാക്കി 2026 പൂർണ്ണമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ് എന്നതാണ് ചോദ്യം.
1: ഉത്തരം ചോദ്യം ഒരിക്കൽ കൂടി: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലമുണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങളും സൈബർ സുരക്ഷാ ഭീഷണികളും തടയാൻ വേണ്ടി ലോകത്തിലാദ്യമായി സമഗ്രമായ ഒരു AI ചട്ടക്കൂട് നിയമം പാസാക്കി 2026 പൂർണ്ണമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ്?
0: ശരി ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281-42-03-05.

0: ഈ ഗാനത്തിന് മുൻപ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലമുണ്ടാകുന്ന തൊഴിൽ നഷ്ടങ്ങളും സൈബർ സുരക്ഷാ ഭീഷണികളും തടയാൻ വേണ്ടി ലോകത്തിലാദ്യമായി സമഗ്രമായ ഒരു AI ചട്ടക്കൂട് നിയമം പാസാക്കി 2026 പൂർണ്ണമായി നടപ്പിലാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ്?
1: ഉത്തരം പറയാം, യൂറോപ്യൻ യൂണിയൻ. AI സാങ്കേതിക വിദ്യകളെ അവയുടെ അപകട സാധ്യതയുടെ, അതായത് റിസ്ക് ലെവൽ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് നിയന്ത്രിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നിയമമാണിത്. മറ്റ് രാജ്യങ്ങൾക്കും AI നിയന്ത്രണത്തിന് ഇത് മാതൃകയാകുന്നു. 2021 യൂറോപ്യൻ കമ്മീഷൻ നിർദ്ദേശിച്ച ഈ നിയമം 2024 മെയ് മാസത്തിൽ യൂറോപ്യൻ യൂണിയൻ കൌൺസിലിന്റെ ഏകകണ്ഠമായ അംഗീകാരം നേടുകയും പിന്നീട് പ്രാബല്യത്തിൽ വരികയും ഒക്കെ ചെയ്തു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും നൂതന ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ധാർമ്മികവും സുരക്ഷിതവുമായ ഉപയോഗം ഉറപ്പാക്കുകയാണ് ഈ സമഗ്രമായ നിയമത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ശരിയുത്തരം അയച്ച് നമുക്ക് ലഭിച്ചത് 3 പേർ മാത്രമാണ്. എന്നിരുന്നാൽ പോലും അവരുടെ പേര് പറയാം.
0: സന്തോഷ് കൊല്ലം,
1: അശോക് ശങ്കർ പാരിപ്പള്ളി,
0: ദേവിക ജയദേവൻ വലിയവിള.
1: അതെ, അപ്പോ എനിക്കൊരു ഒരു പക്ഷേ സമയം ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം.
0: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
1: അതെ,
0: ചോദ്യം ശ്രദ്ധിച്ചോളൂ. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയപ്പോൾ ബഷീറായി വേഷമിട്ടത് മമ്മൂട്ടിയാണ്. എന്നാൽ നോവലിലെ പ്രധാന കഥാപാത്രമായ ബഷീർ പ്രണയിക്കുന്ന നാരായണി എന്ന സ്ത്രീ കഥാപാത്രത്തെ സിനിമയിൽ കാണിക്കുന്നതേ ഇല്ല, ശബ്ദം മാത്രമേയുള്ളൂ. ആരാണ് സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് എന്നാണ് ചോദ്യം.
1: ചോദ്യം ഒരിക്കൽ കൂടി. ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയപ്പോൾ ബഷീറായി വേഷമിട്ടത് മമ്മൂട്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നോവലിലെ പ്രധാന കഥാപാത്രമായ ബഷീർ പ്രണയിക്കുന്ന നാരായണി എന്ന സ്ത്രീ കഥാപാത്രത്തെ സിനിമയിൽ കാണുന്നതില്ല, ശബ്ദം മാത്രമേയുള്ളൂ. ആരാണ് സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് എന്നുള്ളതാണ് ചോദ്യം.
0: അപ്പോൾ ശരിയുത്തരം വളരെ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281420305. നമുക്ക് ഉത്തരങ്ങൾ വരട്ടെ, അതുവരെ ഒരു ഗാനം കേൾക്കാം.

0: നാം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയപ്പോൾ ബഷീറായി വേഷമിട്ടത് മമ്മൂട്ടിയാണ്. എന്നാൽ നോവലിലെ പ്രധാന കഥാപാത്രമായ നാരായണി എന്ന സ്ത്രീ കഥാപാത്രത്തെ സിനിമയിൽ കാണിക്കുന്നതേയില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. ആരാണ് സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത്?
1: ശരി ഉത്തരം KPC ലളിതയാണ്. ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്.
0: അത് ഒട്ടനവധി ശ്രോതാക്കൾ അതിന്റെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട്
1: വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ 1989 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് മതിലുകൾ. 1990 വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടിയ മികച്ച ചിത്രമായിരുന്നു. അഭിനയം, സംവിധാനം എന്നിവയ്ക്കുൾപ്പെടെ ആ വർഷത്തെ 4 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് ഈ ചിത്രം അർഹമായി. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ 21 ജനുവരി 1908

0: ോലപ്പറമ്പിലാണ് ജനിച്ചത്. 1994 ജൂലൈ 5 ബഷീറിന്റെ ചരമദിനം ആണ്. ഈ ദിനം ബഷീർ ദിനമായി നമ്മൾ ആചരിക്കുന്നുണ്ട്.
1: അതെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ശ്രോതാക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്കായി ചോദിച്ചത്. അപ്പോൾ ഈ ശരി ഉത്തരം അയച്ച ഒട്ടനവധി ശ്രോതാക്കളെ നമുക്ക് ആദ്യം ലഭിച്ച 5 പേരെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അവരുടെ പേര് പറയുകയാണ്:
0: അഖില എന്നു വിഴിഞ്ഞം,
1: നവീൻ ബംഗളൂരു,
0: സിമി കൊടങ്ങാവിള,
1: ചന്ദ്രലേഖ പുജക്കരി,
0: ഷീബ തിരുവനന്തപുരം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
3: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2026 ജൂണിൽ ഭൗമസൂചിക പദവി ലഭിച്ച ത്രിപുരയിലെ പരമ്പരാഗത വാദ്യോപകരണം ഏതാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി. 2026 ജൂണിൽ, അതായത് ഇക്കഴിഞ്ഞ മാസം, ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച ത്രിപുരയിലെ പരമ്പരാഗത വാദ്യോപകരണം ഏതാണ് എന്നുള്ളതാണ്.
0: ശരി ഉത്തരം വളരെ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281 4203 05.

0: ചോദിച്ച ചോദ്യം ഇതായിരുന്നു. 2026 ജൂണിൽ ഭൗമസൂചിക പദവി ലഭിച്ച ത്രിപുരയിലെ പരമ്പരാഗത വാദ്യോപകരണം ഏതായിരുന്നു?
1: സരിന്ത എന്നുള്ളതാണ് ഉത്തരം. ഒരു തടിക്കഷ്ണത്തിൽ നിന്ന് കൊത്തിയെടുത്തുണ്ടാക്കുന്ന വില്ല് ഉപയോഗിച്ച് വായിക്കുന്ന ഒരു തന്ത്രി വാദ്യമാണിത്. ത്രിപുരയിലെ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ പരമ്പരാഗത നാടോടി സംഗീതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണിത്. ത്രിപുരയുടെ 4-ാമത്തെ GI ടാഗ്, അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഉൽപ്പന്നമാണ് ഈ സരിന്ത എന്ന് പറയുന്നത്. മറ്റ് GI ടാഗ് എന്ന് പറയുന്നത് ത്രിപുര ക്വീൻ പൈനാപ്പിൾ, റിസ ആൻഡ് പച്ര പരമ്പരാഗത വസ്ത്രങ്ങൾ, പിന്നെ അതുപോലെ മാതാബാരി പേട ഒരു മധുര പലഹാരമാണിത്. ഇതാണ് മറ്റ് 3 ഉൽപ്പന്നങ്ങൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ചത്. അപ്പോൾ ഈ സരിന്ത എന്ന ശരിയുത്തരം അയച്ച ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.
0: മല്ലിക മുംബൈ,
1: റിയ വിഴിഞ്ഞ,
0: സന്തോഷ് ഇടിച്ചക്കപ്ലാമൂട്,
1: ചന്ദ്രിക പൂവനത്തുമൂട്,
0: കുമാർ പാലത്തിട്ട. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
1: പോകാം.
0: ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2026 ജൂലൈയിൽ ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സ് മൈതാനത്ത് നടന്ന ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ രാജ്യം ഏത്?
1: ചോദ്യം ഒരിക്കൽ കൂടി. 2026 ജൂലൈ, അതായത് ഈ മാസം തന്നെ, ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സ് മൈതാനത്ത് നടന്ന ചരിത്രത്തിലെ ആദ്യ വനിതാ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ രാജ്യം ഏതാണ്?
0: ശരി ഉത്തരം അയക്കേണ്ട നമ്പർ 8281423005.

0: ചോദ്യം ഇതായിരുന്നു. 2026 ജൂലൈയിൽ ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സ് മൈതാനത്ത് നടന്ന ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ചരിത്ര വിജയം നേടിയ രാജ്യം ഏതാണ്?
1: ഉത്തരം ഇന്ത്യ എന്നുള്ളതാണ്. ഹർമൻപ്രീത് കൌർ നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം 270 റൺസിനാണ് ആതിഥേയരായ ഇംഗ്ലണ്ടിനെ തകർത്തത്. അപ്പോൾ ശരി ഉത്തരം ലഭിച്ച ആദ്യത്തെ അഞ്ചുപേരെ നമുക്ക് നോക്കാം.
0: ശോഭന ഏറ്റുമാനു,
1: പത്മ സൗത്ത് പരവൂർ,
0: ദിവ്യ ചന്ദ്രൻ മുംബൈ,
1: ഷീല തൃക്കടവൂർ,
0: നീതു ശ്രീകുമാർ മലയൻകീഴ്.
1: അതെ.
0: അപ്പോ ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരയിലെ അവസാന ചോദ്യത്തിലേക്ക് പോയാലോ?
1: പോകാം.
0: ചോദ്യം ശ്രദ്ധിച്ചോളൂ. 2026 ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ 2-0 പരാജയപ്പെടുത്തി സെമിയിലെത്തിയ ഫ്രാൻസിനായി ഗോൾ നേടിയ ഫ്രഞ്ച് താരങ്ങൾ ആരല്ല?
1: നമുക്കറിയാം ഇപ്പോൾ സെമി മത്സരം കഴിഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാൽ പോലും മൊറോക്കോയെ പരാജയപ്പെടുത്തി സെമിയിലെത്തിയ ഫ്രാൻസിനായി ഗോളുകൾ നേടിയ ഫ്രഞ്ച് താരങ്ങൾ ആരെല്ലാമായിരുന്നു എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ അവസാനത്തെ ചോദ്യം.
0: ശരി ഉത്തരങ്ങൾ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281-4203-05.

0: ഈ ഗാനത്തിന് മുമ്പ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. 2026 ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ 2-0 പരാജയപ്പെടുത്തി സെമിയിലെത്തിയ ഫ്രാൻസിനായി ഗോൾ നേടിയ ഫ്രഞ്ച് താരങ്ങൾ ആരല്ല?
1: ഉത്തരം കിലിയൻ എംബാപ്പയും ഓസ്മാൻ ഡെംബലെയുമാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ഇന്നത്തെ ഈ സെമിയിൽ സ്പെയിൻ ജയിച്ചു കഴിഞ്ഞു. ഇനി ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിൽ ആര് വിജയിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ഗ്രാൻഡ് ഫിനാലെ ജൂലൈ 20 തിങ്കളാഴ്ച പുലർച്ചെ നടക്കും. അപ്പോൾ ഈ ചരിത്ര നിമിഷം കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷമായ ഈ ഫുട്ബോൾ മാമാങ്കത്തിന് അങ്ങനെ തിരശീല വീഴുകയാണ്. അപ്പോ ശരി, ഉത്തരം അയച്ച ആദ്യത്തെ 5 പേരെ നമുക്ക് നോക്കാം.
0: എലിസബത്ത് വെള്ളനാട്,
1: സുൽഫിയ സുധീർ നെടുമങ്ങാട്,
0: ഹിജാസ് വട്ടിയൂർക്കാവ്,
1: ദിവ്യ മുതുവിള,
0: പത്മാലയും സുരേഷ് കുമാർ. അപ്പോൾ ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്തും അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 1-2. ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. ഇതാ ഒരു ചോദ്യം പ്രശ്നോത്തരിയിൽ ഇതുവരെ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത്
1: ഞാൻ രൂപി ബാബു,
0: ഞാൻ ആതിര.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര ഗവൺമെന്റ് ആയുർവേദത്തെയും യോഗയെയും ആഗോളവേദിയിൽ പുതിയ ഊർജ്ജത്തോടെ പുനഃപ്രതിഷ്ഠിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൌശ്രുതം 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. കോഴിക്കോട് കക്കോടിയിൽ ഭൂഗർഭ വാട്ടർ ടാങ്ക് നിർമ്മാണ പ്രവൃത്തിക്കിടെ തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഓൾ കേരള LPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടുകുത്തി കൈകുപ്പി നിൽക്കൽ സമരം. വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറച്ച് കൂടുതൽ തസ്തികകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഗ്രീൻ വേംസ് മികച്ച ഹരിതകർമ്മ സേന അവാർഡ് കോഴിക്കോട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയ്ക്ക്. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ലോകകപ്പ് ഫുട്ബോളിലെ 2 സെമിഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം.

മട്ടിലും ഭാവത്തിലും പുതുമകളേറെയുള്ള 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ആദ്യ ലോകകപ്പ്. ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ഒത്തിരി പോരാട്ടങ്ങൾക്കൊടുവിൽ വിരലിലെണ്ണാവുന്ന ടീമുകളും മാച്ചുകളുമാണ് ബാക്കിയുള്ളത്. ജൂലൈ 19-ന്റെ അർദ്ധരാത്രിയിൽ കലാശ

0: ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്നാണ് സ്ഫടികം സിനിമയിലെ തിലകന്റെ കഥാപാത്രമായ ചാക്കോ മാഷ് പറഞ്ഞത്. എന്നാലിപ്പോ ഭൂഗോളത്തിന്റെ സ്പന്ദനം എന്തിലാണെന്ന് ചോദിച്ചാൽ ഒരു ഗോളത്തിലാണെന്ന് പറയേണ്ടി വരും. ലോകത്തെ മുഴുവൻ കറക്കുന്ന ഗോളം, ഫുട്ബോൾ എന്ന മാന്ത്രിക ഗോളം, ആ ഗോളത്തിന് പുറകെയാണ് ലോകം മുഴുവനും. മലയാളികളുടെ കാൽപന്താവേശം പിന്നെ പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. തെരുവ് നിറയെ ഫ്ളക്സുകളും കൊടിതോരണങ്ങളുമായും കവലകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫാൻ ഫൈറ്റുകളും ഒക്കെയായി അതങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. അതിൽ പലരുടെയും ടീമുകളും ഹീറോസും എല്ലാം പാതിവഴിയിൽ വീണുപോയിട്ടുണ്ട്. എന്നാൽ ഫാൻസുകാർ വീണുപോകുന്ന ലക്ഷണമില്ല, കൊണ്ടും കൊടുത്തും അവരങ്ങനെ മുന്നേറുകയാണ്. ഇന്ന് നമുക്ക് കുറച്ച് ലോകകപ്പ് വിശേഷങ്ങളായാലോ. നാൽപ്പത്തെട്ട് ടീമുകൾ, 104 മത്സരങ്ങൾ. ലോകകപ്പിന്റെ പരിഷ്കരിച്ച പുതിയ പതിപ്പ് അതിന്റെ ഫൈനൽ വിസിലിലേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പ് പോരാട്ടവും റൌണ്ട് ഓഫ് 32 പോരാട്ടവും ക്വാർട്ടർ പോരാട്ടവുമെല്ലാം കഴിഞ്ഞ് അവസാന 4 നിൽക്കുന്നു കാര്യങ്ങൾ.
1: വൻപൻ ടീമുകളുടെ അടിപതറലും കുഞ്ഞൻ ടീമുകളുടെ അത്ഭുതപ്പെടുത്തലുകളും പോരാട്ട വീര്യവുമൊക്കെയായി ചരിത്രമായ ലോകകപ്പിൽ പല ഇതിഹാസങ്ങളും അരങ്ങൊഴിഞ്ഞു. ബ്രസീലിന്റെ നെയ്മറും പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയുമെല്ലാം പടിയിറങ്ങിയപ്പോൾ മെസ്സി അവസാന ആട്ടവും അവിസ്മരണീയമാക്കാനുള്ള ശ്രമത്തിലാണ്. ഫിഫ ലോകകപ്പ് 2026 അഥവാ ലോകകപ്പിന്റെ 23 പതിപ്പ് ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കുമ്പോൾ അവസാന ചിരി ആരുടേതാകും? മൈതാനത്ത് ആരുടെ കണ്ണീര് വീഴും? കപ്പ് ആരുയർത്തും? നോക്കാം.
2: 2026 വേൾഡ് കപ്പ് പ്രെഡിക്ട് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല.
0: മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ ജോപോൾ അഞ്ചേരി,
2: 48 ടീമ് പങ്കെടുത്തു. അതിൽ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ടീമുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടീമുകൾ വരെ നോക്കൌട്ടിലേക്ക് വന്നു. ചെന്നിരുന്നാൽ കൂടി അവരെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വന്ന ടീമുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഈവൻ ലാസ്റ്റ് മാച്ച് ഇംഗ്ലണ്ടിന് നോക്കുകയാണെങ്കിൽ നോർവേക്കെതിരെ എക്സ്ട്രാ ടൈമിലാണ് ഗോളടിക്കുന്നത്. ഒരു ടീമും എനിക്ക് ഈസി ആയിട്ടൊരു വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കില്ല. ഇപ്പൊ വേൾഡ് കപ്പിൽ 211 രാജ്യങ്ങളാണ് ഫിഫയുടെ അണ്ടറിലുള്ളത്. അതിൽ നിന്ന് 48 രാജ്യങ്ങൾ മാത്രമേ എത്തുന്നുള്ളൂ. 1930 മുതൽ 2026 വരെ 84 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുള്ളൂ. അതായത് ഫൈനൽ റൗണ്ടിലേക്ക് വരുമ്പോൾ 211 84 രാജ്യങ്ങളാണ് ആകെ വേൾഡ് കപ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പൊ 48 ആക്കിയത് കൊണ്ട് ഒരുപാട് ടീമുകൾക്ക് അവസരം കിട്ടി. ഈ വർഷം ഒരുപാട് നല്ല ടീമുകളുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത. ഇപ്പൊ ആഫ്രിക്ക തന്നെ കാബോ വർദ്ദ അതുപോലുള്ള ടീമുകളുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് കളി മുതൽ നോക്കുകയാണെങ്കിൽ ഫ്രാൻസും അതുപോലെ തന്നെ അർജന്റീനയും എന്തായാലും സെമി ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ ഇംഗ്ലണ്ടും. പക്ഷെ സ്പെയിനിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഗ്രാജുവലി അത് പിക്കപ്പ് ചെയ്തു. ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ ഇങ്ങനെ ഫിഫ റാങ്കിങ്ങിലുള്ള 4 ടീമുകളും ഫസ്റ്റ് നിൽക്കുന്ന 4 ടീമുകളും വരുന്നത്. എന്തായാലും നല്ലൊരു സെമി ഫൈനലായി. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ എല്ലാ കരുത്തുറ്റ ടീമുകളാണ്. ഒരു ടീമിനെ നോക്കുകയാണെങ്കിൽ 5 ക്ലീൻ ഷീറ്റാണ്. ഫസ്റ്റ് മാച്ചിൽ ഗോൾ കൺസീഡ് ചെയ്യാത്ത സ്പെയിൻ ഉണ്ട്. 2 ഗോളുകൾ മാത്രം സ്കോർ ചെയ്തിട്ടുള്ളൂ. 16 ഗോൾ സ്കോർ ചെയ്ത ടീമാണ് ഫ്രാൻസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എംബാപ്പയുടെ പെർഫോമൻസ്, അതായത് ടോട്ടലി ഒരു ബാലൻസ്ഡ് ടീമാണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ 4 ടീമുകളും. അർജന്റീനയ്ക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിരുന്നു നോക്കൌട്ട് സ്റ്റേജുകളിൽ. എല്ലാ മാച്ചിലും അവർക്ക് അവസാന നിമിഷങ്ങളിലാണ് ഒരു വിന്നിങ് മൊമെന്റ് കിട്ടിയത്. അതിനുവേണ്ടിയും ലീഗ് സ്റ്റേജിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അർജന്റീന കഴിഞ്ഞ കാലത്തെ ചാമ്പ്യൻസ് ആണ്. ആ ടീം ഒരുവിധം നല്ലൊരു ടീം തന്നെയാണ്. മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന ടീമിനെ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഇത്ര വലിയ പെർഫോമൻസിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മെസ്സിയുടെ ഒരു പെർഫോമൻസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ സെമി വരെ എത്താൻ തന്നെ കാരണം. ഓരോ കളി കഴിയുന്നതോറും സ്പെയിൻ നല്ലപോലെ കളിച്ചു വരുന്നു. അതായത് അവരുടെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നല്ലതാണ്, ബെഞ്ച് സ്ട്രെങ്ത് കൂടുതലാണ്. എല്ലാ ടീമുകൾക്കും ഉണ്ട്. ഇപ്പോ ഒരു നോക്കൌട്ട് സ്റ്റേജിൽ നോക്കുക, പരാഗ്വേക്കെതിരെ കുറച്ച് സഫർ ചെയ്യേണ്ടി വന്നു ഫ്രാൻസിന്. ഈസി വിൻ എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കില്ല, കാരണം നല്ലൊരു ടഫ് തന്നെ ഇരിക്കും. പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞാൽ എംബാപ്പയുടെ പെർഫോമൻസ് ഒക്കെ 8 ഗോൾ അടിച്ചേക്കണു. അയാൾ സബാല് 4 ഗോൾ അടിച്ചിട്ടുണ്ട് സ്പെയിനിന്റെ. അവരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ടഫായിരിക്കും.
0: സാധാരണ ലോകകപ്പ് എഡിഷനുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എഡിഷനായിരുന്നു ഇത്തവണത്തേത്. 32 ടീമുകൾ എന്നത് 48 ടീമുകളാക്കി ഉയർത്തി എന്നത് തന്നെയായിരുന്നു പ്രധാന പ്രത്യേകത. പുതിയതായി 16 ടീമുകളെ അധികം ചേർക്കുമ്പോൾ ലോകകപ്പിന്റെ ആവേശം കുറയുമെന്ന് പറഞ്ഞവർ ഏറെയുണ്ട്. എന്നാൽ അത്തരം ആശങ്കകളെയെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു അമേരിക്കയിലും

0: മെക്സിക്കോയിലും കാനഡയിലും പന്തുരുണ്ടത്.
1: കഴിഞ്ഞ ഇയറിൽ നടന്ന പോലെയല്ല ഈ തവണത്തെ ഫിഫ വേൾഡ് കപ്പ്. മാച്ച് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുണ്ട്. സ്കോറിങ്ങിലായാലും ഇപ്പൊ നമ്മുടെ പ്ലെയേഴ്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ആയാലും എല്ലാം ഫാസ്റ്റ് ആയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം കൊണ്ടുവന്ന പുതിയ നിയമങ്ങളാണ്.
2: നാഷണൽ വിമൻസ് ഫുട്ബോൾ അസിസ്റ്റന്റ് റഫറി അഭിരാമി ടി.
1: പുതിയ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രോയിനില് ഇപ്പൊ ഒരു ടീം ജയിച്ചു നിൽക്കുകയെന്നുണ്ടെങ്കിൽ, ഒരു ടീം തോറ്റ് നിൽക്കുകയെന്നുണ്ടെങ്കിൽ, ലൂസായി നിൽക്കുന്ന ചാൻസസില് ജയിച്ച ടീമുകൾ ചെയ്യുന്ന മെയിൻ പ്രവൃത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ത്രോയിങ്ങിനായാലും ഗോൾ കിക്ക് ആയാലും പ്ലേയേഴ്സ് അവിടെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് ലാഗ് ചെയ്യും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് തന്നെ ഈ ത്രോയിങ് അതേപോലെ തന്നെ ഗോൾ കിക്ക് സിറ്റുവേഷനിൽ 5 സെക്കൻഡ്സ് കൗണ്ട് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഈ 5 സെക്കൻഡ്സ് കൗണ്ടിന്റെ ഉള്ളിൽ ആ ഒരു പ്ലെയർ ത്രോയിങ് അല്ലെങ്കിൽ ഗോൾ കിക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒരു റൂള്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VR, അതായത് VAR, സെക്കൻഡ് യെല്ലോ കാർഡ്. സെക്കൻഡ് യെല്ലോ കാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും പ്ലേയേഴ്സിന് ഓൾറെഡി യെല്ലോ കിട്ടിയ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ റെഫറീസ് മാറി കാർഡ് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ഫൗൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫൗള് കണ്ടക്ട് ചെയ്ത ആളുകൾക്ക് പകരം ഈ ഫസ്റ്റ് യെല്ലോ കിട്ടിയ ആളുകൾക്ക് മാറി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരിയസ് ഫൗൾസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷൻ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ VAR ഹെൽപ്പോട് കൂടി റെഫറി ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ്. അപ്പൊ സെക്കൻഡ് യെല്ലോ കാർഡ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഒബ്വിയസ് ആണെന്നുണ്ടെങ്കിൽ, ഒബ്വിയസ് മീൻസ് ക്ലിയർ ആയിട്ടില്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു VAR ത്രൂ ഔട്ട് റെഫറി ആ ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ VAR സിസ്റ്റംസിൽ നമ്മൾ കോർണർ, ചില പ്ലേയേഴ്സ് നമ്മൾ കോർണർ പ്രോപ്പർ ആർക്കിന്റെ അവിടെ വെക്കാതെ ആയിരിക്കും കോർണർ കിക്ക് എടുക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് കോർണറിലെ ആ മാർക്കിന്റെ അവിടെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അതിലും VAR ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് റെഫറീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ടൈമിൽ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ആ പുറത്തു പോണ പ്ലേയേഴ്സ് 10 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിയറസ്റ്റ് ഏരിയയിൽ പെട്ടെന്ന് പോകണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്ന കളിയുടെ ആ ഒരു സ്ലോ അവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് പ്ലേയേഴ്സ് ജയിച്ചു നിൽക്കുമ്പോൾ അവരുടെ ടൈമിങ് കുറയാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നതാണ് ഈ ത്രോയിൻ, ഗോൾ കിക്ക്, അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള ഇത് പ്രൊസീജിയേഴ്സിലൊക്കെ അവർ ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ 10 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ഈ ഒരു പ്ലെയർ ഔട്ടായിട്ട് പ്ലെയറിനെ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളതാണ്. അപ്പോ ഞതവായിട്ട് അവർ ഡിലേ ആയിട്ട് 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങുന്ന പ്ലെയർ എന്ത് ചെയ്യണം, 1 മിനിറ്റ് പുറത്ത് നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം. അപ്പൊ ഇതൊക്കെയാണ് ഈ വർഷം കൊണ്ടുവന്ന ന്യൂ ലോസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കളി ഒരുപാട് ഫാസ്റ്റ് ആണ്. വേറൊരു നിയമം എന്ന് പറയുന്നത് ഇഞ്ചുറി പ്ലെയറിന് 1 മിനിറ്റ് ഉള്ള ട്രീറ്റ്മെന്റ് പുറത്ത്, അതായത് ഓഫ് ദ ഫീൽഡിൽ നൽകണം എന്നുള്ളതാണ്. എക്സെപ്റ്റ് ഗോൾ കീപ്പർ അല്ലെങ്കിൽ കാർഡ് കിട്ടുന്ന പ്ലേയേഴ്സ്, ഈ റെഡ് കാർഡൊക്കെ കിട്ടുന്ന സിറ്റുവേഷൻ ഉള്ള പ്ലേയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം. അല്ലാത്ത സമയത്ത് മറ്റുള്ള പ്ലേയേഴ്സിന് ഓഫ് ദ ഫീൽഡിൽ 60 സെക്കൻഡ്സ് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ പ്ലേയേഴ്സിന് ഇറങ്ങാൻ പറ്റുള്ളൂ.
0: ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ തറപറ്റിച്ചു തുടങ്ങിയ ഗ്രൂപ്പ് പോരാട്ടം. റൌണ്ട് ഓഫ് 32 മുന്നേറിയത് 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരും പിന്നെ ഏറ്റവും മികച്ച 8 3-ാം സ്ഥാനക്കാരും. ഒട്ടുമിക്ക വമ്പന്മാരെല്ലാം കരുത്തുകാട്ടി ആദ്യ 32 ഇടം പിടിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തിയ പ്രകടനവുമായി കേപ്പ് വെർദെയും അവരുടെ ഗോൾ കീപ്പർ വൊസീഞ്ഞയും കായിക പ്രേമികളുടെ മനസ്സുകൂടി കീഴടക്കി അതിൽ ഇടം പിടിച്ചു. റൌണ്ട് ഓഫ് 32 അർജന്റീനയോട് തോറ്റെങ്കിലും തല ഉയർത്തിയാണ് 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ചരിത്രത്തിൽ ആദ്യ ലോകകപ്പ് കളിക്കാനെത്തുന്ന കേപ്പ് വെർദെയുടെ മടക്കം. 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയാണ് റൌണ്ട് ഓഫ് 32 അപ്രതീക്ഷിതമായി പടിയിറങ്ങേണ്ടി വന്ന വമ്പൻ ടീം. പരഗ്വായോട് നിശ്ചിത സമയവും എക്സ്ട്രാ ടൈമും 1-1 സമനിലയിൽ പിരിഞ്ഞ അവർക്ക് ഷൂട്ടൌട്ടിൽ കീഴടങ്ങേണ്ടി വന്നു.
3: ഇതിഹാസങ്ങളുടെ കണ്ണീര് കണ്ട പോരാട്ടങ്ങളായിരുന്നു റൗണ്ട് ഓഫ് 16. ആരാധകരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇഷ്ട ടീമും ഇഷ്ട താരങ്ങളുമായ ബ്രസീലിനും പോർച്ചുഗലിനും അവിടെ അടിപതറേണ്ടി വന്നു. ഏർലി ഹോളണ്ട് എന്ന മഹാമേരുവിന്റെ ഇരട്ടാടിയിൽ നോർവേക്ക് മുമ്പിലാണ് കാനറികൾ വീണത്. നെയ്മർ ഗോൾ നേടിയെങ്കിലും തോറ്റതിനു പിന്നാലെയുള്ള കരച്ചിലും

0: അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വിരമികൽ പ്രഖ്യാപനവും ഫുട്ബോൾ പ്രേമികൾക്ക് നൊമ്പരമായി മാറി. തൊട്ടു പിന്നാലെയായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പടിയിറക്കം.
1: ഗുഡ്ബൈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, വേൾഡ് കപ്പ് 2026, യുവർ ഫൈനൽ വേൾഡ് കപ്പ്, യുവർ ഫൈനൽ മാച്ച്, ദി എൻഡ് ഓഫ് ആൻ എറ.

0: 41 വയസ്സ് പിന്നിടുമ്പോഴും പ്രതിഭയിൽ തളരാതെ കഠിനാധ്വാനത്തിന്റെ കരുത്തുമായി എത്തിയ അയാൾക്ക് പോർച്ചുഗലിനെ അവസാന എട്ടിലേക്ക് നയിക്കാനായില്ല. റൗണ്ട് ഓഫ് 16 സ്പാനിഷ് കരുത്തർക്ക് മുമ്പിലായിരുന്നു തോൽവി. നെയ്മറിനും റൊണാൾഡോയ്ക്കും പിന്നാലെ മെസ്സിയും പടിയിറങ്ങുമെന്ന് തോന്നിപ്പിച്ച മത്സരമായിരുന്നു ഈജിപ്ത് അർജന്റീന മത്സരം. എന്നാൽ മത്സരത്തിന്റെ 80 മിനിറ്റും 2 ഗോളിന് പിന്നിൽ നിന്നിട്ടും തിരിച്ചുവന്ന് അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. അതിനിടയിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയോട് തോറ്റ് ഓറഞ്ച് വസന്തം പെയ്തു വീണതും നമ്മൾ കണ്ടു.
1: ലാസ്റ്റ് പ്രീ ക്വാർട്ടറിലുണ്ടായ അർജന്റീന ഈജിപ്തിന്റെ മാച്ചിൽ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഒരു ഫൗൾസിന്റെ പേരിൽ, ഒരു പെനാൽറ്റിയുടെ പേരിൽ, അതായത് റെഫറീസിനെ ബ്ലെയിം ചെയ്യുന്നതും ഫിഫ അർജന്റീന ടീമിന്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു.
2: നാഷണൽ വിമൻസ് ഫുട്ബോൾ അസിസ്റ്റന്റ് റെഫറി അഭിരാമി ടി.
1: ആസ് എ റെഫറി എന്ന നിലയ്ക്ക് നമുക്കറിയാം ഒരു റെഫറീസിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളതും റെഫറി ഏത് സമയത്ത് ഏത് ഫൗൾസ് പുള്ളിയാണെന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ മാച്ച് കണ്ടപ്പോഴും റെഫറി ഒരുവിധം പെർഫെക്റ്റ് ഡിസിഷൻസ് എടുത്തു എന്നുള്ളതാണ് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ എന്നുള്ളത് നമ്മൾ നിയമം പഠിച്ച ആളുകളാണ്. ഒരുപാട് ഫിഫ അസസർമാര് വന്നിട്ട്, നമുക്ക് ഫോറിൻ രാജ്യങ്ങളിലെ ഓരോ ഫിഫ റെഫറീസുമാര് വന്നിട്ട് നമുക്ക് ക്ലാസ് എടുത്ത ഓരോ സിറ്റുവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫുട്ബോൾ എന്നുള്ളത് ഒരു ബോഡി കോൺടാക്ട് ഗെയിമാണ്. ഒരു ബോഡി കോൺടാക്ട് ഗെയിമിൽ ഇല്ലാതെ ഒരു ഫുട്ബോളും കളിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ റെഫറീസ് നോക്കുന്നത് ഓരോ ബോഡി കോൺടാക്ട് അത് ഫെയർ ആണോ നോൺ ഫെയർ ആണോ എന്നുള്ളത് നോക്കും. ഈ സിറ്റുവേഷൻ വെച്ചിട്ട് ഒരുപാട് കൺസിഡറേഷൻ ഉണ്ട് നമുക്ക്. ഇപ്പൊ ഒരു ഫൗൾ ഉണ്ടാകുമ്പോൾ ആ ഫൗൾ തന്നെ ഒരുപാട് കൺസിഡറേഷൻ ഉണ്ട്. അപ്പൊ ഇതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ റെഫറീസും ഓരോ ഫൗൾസ് പുള്ള ചെയ്യുക. ഇപ്പൊ അവിടെ ഈജിപ്ത് ടീം ഗോൾ സ്കോർ ചെയ്ത ശേഷം വി ആറിന്റെ ഹെൽപ്പോട് കൂടി ആ ഗോൾ ഡിസൈഡ് ചെയ്തു. അപ്പൊ എല്ലാരും പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോർണർ ആയിട്ട് ഈ കോർണർ എപ്പോഴും നമ്മളെ വി ആറിന്റെ ഒരു റൂൾ എന്ന പ്രകാരം ഗോളാവുമ്പോഴും അല്ലെങ്കിൽ ഗോളിന്റെ മുന്നേ എന്തെങ്കിലും ഫൗൾസുകൾ ഇതൊക്കെ റെഫറീസിന് കൺഫ്യൂസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വി ആർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വി ആറിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫൗൾ അവിടെ ഒരു എൻഡിൽ വന്നു. വിത്തിൻ സെക്കൻഡ്സിൽ ഗോൾ സ്കോർ ചെയ്തു. സ്കോർ ചെയ്ത ശേഷം അവർ വി ആർ കോൺടാക്ട് ചെയ്ത ശേഷം റിവ്യൂ ചെയ്ത ശേഷമാണ് ആ ഒരു ഗോൾ ഡിസൈഡ് ചെയ്തത്. അതൊരു നല്ല ഡിസിഷൻ തന്നെയായിരുന്നു. കാരണം നല്ലൊരു ക്ലിയർ ഫുട്ട് ഫുട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. ആ ഒരു പ്ലെയർ ഒരിക്കലും ഒരു ബോളിന് വേണ്ടി കളിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു ഫൗളായിട്ട് നമ്മൾ പരിഗണിച്ചു. ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ എല്ലാരും പറയുന്നത് ഈജിപ്തിന് കിട്ടേണ്ട ഒരു പെനാൽറ്റി ആയിരുന്നു, അത് റഫറി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു പെനാൽറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആ ഒരു അർജന്റീന പ്ലെയർ കളിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ പ്ലെയർ കളിച്ചത് ബോളിലാണ്. ബോളിന് ശേഷം ആ മൂവ്മെന്റിലാണ് ആ ഒരു സ്ലൈഡ് കോൺടാക്ട് വന്നത്. പക്ഷെ ആ ഒരു കോൺടാക്ട് ഒരിക്കലും നമ്മളൊരു നോർമൽ കോൺടാക്ട് ആയിട്ടേ അത് കണ്ടിട്ടുള്ളൂ. അതൊരിക്കലും ഒരു സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര റെക്ലസ് ആയിട്ടോ ഉള്ളൊരു കോൺടാക്ട്സ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ആ റഫറി അത് അലോ ചെയ്തത്. പെനാൽറ്റി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല ഓരോ കൺസിഡറേഷൻ വരുമ്പോ. അപ്പോ ആ ഒരു സല ആ പ്ലെയർ വീണതിനാ നമുക്ക് യെല്ലോ കാർഡ് കൊടുക്കുക എന്നുള്ളതാണ് മുൻ ഫിഫ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റെഫറീസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് മൈനർ മൈനർ കോൺടാക്ട്സിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇത്രയും വലിയ വലിയ മാച്ചസിലൊന്നും ഒരിക്കലും ചെറിയ പുഷിങ് ചെറിയ പുള്ളിങ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരിക്കലും വിളിക്കില്ല. അവിടെ അഡ്വാൻറ്റേജ് നോക്കും, ഓരോ ഫൗൾസിന്റെ കൺസിഡറേഷൻ നോക്കും. അപ്പോ നമ്മൾ പറയും ഗെയിമിന്റെ ഫ്ലോ നഷ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഫൗൾസുകൾ വിളിക്കരുതെന്ന് പറയും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായത്. ഈവൻ ഇപ്പൊ രണ്ട് ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമിന്റെയും അവർ വിളിക്കാത്തതുണ്ട്. ഇപ്പൊ ഈജിപ്ത് ചെയ്ത ഫൗൾ ആണെന്നുണ്ടെങ്കിലും അർജന്റീന ചെയ്ത ഫൗൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫൗൾസ് ആ ഒരു റെഫറി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും റെഫറി മാക്സിമം വിളിച്ചത് മേജർ മേജർ ആയിട്ടുള്ള ഓരോ ഫൗൾസുകളാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ റെഫറീസിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം റെഫറീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നോൺ ഫെയർ ആയിട്ടുള്ള ഓരോ കോൺടാക്ട്സുകൾ വിളിക്കുക എന്നുള്ളതാണ്. അവർക്കത് ഇമ്പാക്ട് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കും. ആ ഒരു ഓപ്പോസിറ്റ് പ്ലെയേഴ്സിന് ഇമ്പാക്ട് ഉള്ള ഒരു ഫൗളാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഫൗളുകൾ എല്ലാം റെഫറി അതിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ റെഫറീസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവര്

0: ഓരോ സിറ്റുവേഷനും വിത്തിൻ എ സെക്കൻഡിൽ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവർ എടുക്കുന്ന ഡിസിഷൻ ആണ് ഓരോ ഫൗൾസുകളും. അപ്പൊ അവരൊക്കെ അറിയാം ഏത് സിറ്റുവേഷൻ ആണ് എങ്ങനെ കൊടുക്കണം എങ്ങനെയാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു കോൺട്രവേഴ്സി ആയത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഇപ്പൊ പല ടീംസുകളും ഇപ്പൊ ഔട്ടായിട്ടുണ്ടായിരുന്നു അർജന്റീനയുടെ മുന്നേ. പല ടീംസിലെ അവരുടെ ഫാൻസുകള് തമ്മില് ഉണ്ടാക്കിയ ഒരു കോൺട്രവേഴ്സി മാത്രമാണ് എന്തുകൊണ്ട് അർജന്റീനയ്ക്ക് മാത്രം ഫേവറായി എന്നുള്ളൊരു കോൺട്രവേഴ്സി മാത്രമാണ്. ഒരിക്കലും റഫറി ഒരു ഇമ്പാർഷ്യാലിറ്റി കാണിക്കില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം വിളിച്ച ഓരോ ഫൗൾസുകളും ക്ലിയർ ആണെന്നുള്ളത് റഫറി ആയി എനിക്കത് മനസ്സിലായിട്ടുള്ളൂ.
1: ഹെവി വെയ്റ്റ് പോരാട്ടങ്ങളായിരുന്നു ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ. ടൂർണമെന്റിൽ ശേഷിച്ചിരുന്ന അവസാന ആഫ്രിക്കൻ ടീമായ മൊറോക്കോയെ തോൽപ്പിച്ചാണ് ഫ്രാൻസ് സെമിയിലേക്ക് മുന്നേറിയത്. വീണ്ടും സൂപ്പർ സബായി എത്തിയ മെറീനോയുടെ മികവിൽ ഒന്നിനെതിരെ രണ്ട് ഗോൾ അടിച്ച് ബെൽജിയത്തെ തകർത്താണ് സ്പെയിൻ സെമിയിലേക്ക് മുന്നേറിയത്. പിന്നീട് നടന്ന രണ്ട് ക്വാർട്ടർ ഫൈനൽ പോരാട്ടവും എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട കടുത്ത പോരാട്ടമായിരുന്നു. നിശ്ചിത സമയം 1-1 അവസാനിച്ച നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ബെല്ലിങ്ഹാമിന്റെ രണ്ടാം ഗോളോടെയാണ് അവസാനിച്ചത്. ഇതോടെ വൈക്കിംഗ് ടീമും ഹാലണ്ടും ലോകകപ്പിന് പുറത്തേക്കും ഇംഗ്ലണ്ട് അകത്തേക്കും കയറി. എക്സ്ട്രാ ടൈമിലടിച്ച രണ്ട് ഗോളിൽ സ്വിറ്റ്സർലൻഡ് പൂട്ടുപൊട്ടിച്ചാണ് അർജന്റീന മുന്നേറിയത്.
2: സെമിഫൈനൽ പോരാട്ടങ്ങൾ എത്തിയതോടെ കിരീടത്തിലേക്കുള്ള ഓരോ ടീമിന്റെയും ദൂരം കുറയുകയാണ്. കിരീടം നിലനിർത്തുക എന്ന ഒറ്റ ചിന്ത മാത്രമാണ് അർജന്റീനയ്ക്കുള്ളത്. സ്പെയിൻ 2010 ശേഷം ഒരു കിരീടം എന്ന സ്വപ്നത്തിലാണ്. ഇക്കുറിയെങ്കിലും പഠിക്കൽ കലമുടക്കില്ല എന്ന ഉറപ്പിലാണ് ഇംഗ്ലണ്ട്. ഫിഫ റാങ്കിങ്ങിലുള്ള ആദ്യ 4 സ്ഥാനക്കാരാണ് ഇവർ 4 എന്നതും കൗതുകമാണ്. സെമിയിൽ ഫ്രാൻസും സ്പെയിനും അർജന്റീനയും ഇംഗ്ലണ്ടുമാണ് ഏറ്റുമുട്ടുക. പോരാട്ടം എല്ലാ ടീമിനും അതികഠിനമാകുമെന്ന് സാരം.
3: 2026 ഫുട്ബോൾ ലോകകപ്പ് ആവേശകരമായ അന്ത്യത്തിലേക്ക് എത്തുകയാണ്. ആദ്യത്തെ സെമി ഫൈനൽ കഴിയുമ്പോൾ സ്പെയിൻ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു.
4: കേരള കൗമുദി സ്പോർട്സ് റിപ്പോർട്ടർ അൻസാർ എസ് രാജ്.
3: 2018 വേൾഡ് കപ്പിൽ കിരീടം നേടിയ, 2022 ലോകകപ്പിൽ ഫൈനലിസ്റ്റുകളായിരുന്ന ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ തോൽപ്പിച്ചത്. തീർച്ചയായും ഈ ലോകകപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സെമിയിലെത്തിയ 4 ടീമുകളും ഫിഫയുടെ റാങ്കിങ്ങിലെ ആദ്യ 4 സ്ഥാനത്ത് എത്തിയവരായിരുന്നു. അത് തന്നെ ഈ ലോകകപ്പിലെ കടുത്ത മത്സരത്തെയും ശക്തരായ ടീമുകളുടെ പോരാട്ട വീര്യത്തെയും സൂചിപ്പിക്കുന്നതായിരുന്നു. ഏതായാലും ഫിഫ റാങ്കിങ്ങിൽ 1 സ്ഥാനത്തുള്ള സ്പെയിൻ 2 സ്ഥാനത്തുള്ള ഫ്രാൻസിനെ തോൽപ്പിച്ചു. ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ ഫ്രാൻസിനായിരുന്നു മത്സരത്തിന് മുമ്പ് വിജയസാധ്യത എല്ലാവരും കൽപ്പിച്ചിരുന്നതെങ്കിലും സ്പെയിനിന്റെ കൃത്യതയാർന്ന പാസിംഗ് ഗെയിം, അതുപോലെ തന്നെ മികച്ച പ്രതിരോധം, ഇത് രണ്ടും ചേർന്ന് ഫ്രാൻസിനെ ഇന്നലെ തളച്ചിടുന്ന രീതിയിലുള്ള കളിയാണ് കണ്ടത്. ഫ്രാൻസിനെ അവരുടെ തുറപ്പുചീട്ടുകളായ കിലിയൻ എംബാപ്പയ്ക്കും ഒസ്മാനെ ഡെംബലയ്ക്കും സ്പാനിഷ് പ്രതിരോധത്തെ തുളച്ചു കടന്ന് മുന്നോട്ട് പോയി ഗോളടിക്കാൻ കഴിയാത്ത ഒരു ആദ്യ പകുതി, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു പെനാൽറ്റിയിൽ നിന്നും സ്പെയിൻ ഗോളടി തുടങ്ങി വെച്ചതും, ഇത് രണ്ടും ഫ്രാൻസിന് തിരിച്ചടിയായി. ആദ്യ പകുതിയിൽ ഒരു ഗോൾ തിരിച്ചടിക്കാൻ ഒരു മികച്ച അവസരം പോലും സൃഷ്ടിക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞില്ല എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. രണ്ടാം പകുതിയിലാകട്ടെ 58-ാം മിനിറ്റിൽ ഒരു ഗോൾ കൂടി അടിച്ചു. പെട്രോ പോറോ എന്ന കളിക്കാരനാണ് സ്പെയിനു വേണ്ടി ഫ്രാൻസിന്റെ വലയിലേക്ക് സ്പെയിനിന്റെ 2-ാമത്തെ ഗോൾ കയറ്റിവിട്ടത്. അദ്ദേഹത്തിന്റെ മികച്ച ആ ഒരു ഫിനിഷിംഗ് ഫ്രാൻസിന്റെ മുറിവിൽ ഉപ്പുതേക്കുന്നതിന് തുല്യമായിരുന്നു. പിന്നീട് ഫ്രാൻസിനെ ഒരിക്കൽ പോലും മത്സരത്തിൽ ആധിപത്യമുള്ള ഒരു ശാരീരിക ഭാഷയുള്ളവരായി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. തീർച്ചയായും സ്പെയിൻ ഫൈനലിൽ നേരിടാൻ പോകുന്നത് അടുത്ത വലിയ ശക്തികളെയാണ്. അത് ഇംഗ്ലണ്ടാണോ അർജന്റീനയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ നടക്കാൻ പോവുകയാണ്. ആ സെമി ഫൈനലിൽ ആര് ജയിക്കും എന്നുള്ളത് ഇതുപോലെ തന്നെ അപ്രവചനീയമാണ്. കാരണം ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു മത്സരത്തിലെ ഒരു ദിവസത്തെ പിഴവുകൾ മാത്രമാണ് ഇവരെ വേർതിരിക്കാനുള്ളത്. ആ മത്സര സമയത്ത് വരുത്തുന്ന പിഴവുകൾ, നമ്മൾ ഇന്നലെ ഫ്രാൻസിന്റെ പാസിംഗിലെ പിഴവുകൾ കണ്ടു, അവരുടെ പ്രതിരോധത്തിലെ വിടവുകൾ കണ്ടു. ഫ്രാൻസ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഇങ്ങനെയായിരുന്നില്ല കളിച്ചിരുന്നത്. ഇടയ്ക്ക് 1-2 സമയത്ത് മാത്രമാണ് ഫ്രാൻസിന്റെ അതിവേഗ ഫുട്ബോൾ നമ്മൾ കണ്ടത്. പക്ഷേ ആ അതിവേഗ ഫുട്ബോളിന്റെ ഫ്യൂസ് ഊരുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് അവരുടെ വേഗത കുറയ്ക്കാനുള്ള ഇന്റർസെപ്ഷൻസ് നടത്താൻ കുക്കറലെ പോലെയുള്ള മികച്ച ഡിഫൻഡർമാർ സ്പാനിഷ് നിരയിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് മത്സരത്തിന്റെ ഗതി നിർണയിച്ചതും. അതുപോലെ 28-ാം മിനിറ്റ് വില്യം സാലിബ എന്ന ഡിഫൻഡർക്ക് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വന്നത് ഫ്രാൻസിന് കനത്ത തിരിച്ചടിയായി. ഒരു പെനാൽറ്റി, അതിനുശേഷം വില്യം സാലിബയുടെ പുറത്താകൽ.

0: ഇത് രണ്ടും ഫ്രാൻസിന്റെ താളം തെറ്റിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ഏറ്റവും മികച്ച താരമായ ലോകോത്തര താരമായ ഈ ലോകകപ്പിൽ നിന്ന് മാത്രം ഇതുവരെ 8 ഗോളുകൾ നേടി 3 അസിസ്റ്റന്റുകൾ നടത്തിയ കിലിയൻ എംബാപ്പയ്ക്ക് പോലും ഇന്നലെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഫ്രഞ്ച് ആരാധകരെ സങ്കടപ്പെടുത്തുന്നു. ഏതായാലും ലോകകപ്പ് അതിന്റെ ആവേശത്തിന്റെ കൊടുമുട്ടി കയറുകയാണ്. ഒരു സെമിയുടെ കഴിഞ്ഞാൽ ഫൈനലാണ്. ആ ഫൈനലിൽ സ്പെയിൻ അർജന്റീന പോരാട്ടമാണോ അതോ സ്പെയിൻ ഇംഗ്ലണ്ട് പോരാട്ടമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സ്പെയിൻ ഇംഗ്ലണ്ട് പോരാട്ടമാണെങ്കിൽ അത് മറ്റൊരു ചരിത്രമാകും. കാരണം കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയത് സ്പെയിനും ഇംഗ്ലണ്ടുമാണ്. അതേ യൂറോപ്യൻ ശക്തികൾ തന്നെ വീണ്ടും ഒരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക് കൂടി എത്തുമോ എന്ന് നമുക്ക് നോക്കാം.
1: ഫുട്ബോൾ കൊണ്ട് എല്ലാം നേടിയ മെസ്സിക്ക് കരിയറിൽ ആകെയൊരു കുറവുള്ളത് ലോകകപ്പ് സീസണിലെ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടാണ്. കഴിഞ്ഞ തവണ ഒരു ഗോൾ വ്യത്യാസത്തിൽ ഫ്രാൻസിന്റെ എംബാപ്പയെ അത് നേടിയപ്പോൾ, നിലവിൽ ഈ ലോകകപ്പിൽ 8 ഗോളുകളുമായി മെസ്സിയും എംബാപ്പയും ഒപ്പത്തിനൊപ്പമാണ്. എർലിംഗ് ഹാലണ്ട് 7 ഗോളുകളുമായി പോരാട്ടം അവസാനിപ്പിച്ചു. 6 ഗോളുകളുമായി നിൽക്കുന്ന ബെല്ലിംഗ്ഹാമിനും ഹാരി കെയ്നും സാധ്യത ബാക്കിയുണ്ട്. ബൂട്ട് ആരുടെ കാലിലാകും വന്നു ചേരുക എന്നത് ആകാംക്ഷയാണ്. ഗോളെണ്ണം തുല്യമായാൽ അസിസ്റ്റുകളുടെ എണ്ണം നോക്കിയാണ് തീരുമാനിക്കുക. നിലവിൽ എംബാപ്പയ്ക്ക് 3 മെസ്സിക്ക് 2 അസിസ്റ്റുമാണുള്ളത്. അതിനിടയിൽ ലോകകപ്പിലെ എക്കാലത്തെയും ഗോൾ വേട്ടക്കാരൻ എന്ന നേട്ടത്തിലേക്കും വൻ പോരാട്ടം നടക്കുന്നുണ്ട്. മെസ്സി 21-ൽ നിൽക്കുമ്പോൾ വിട്ടുതരില്ലട എന്നും പറഞ്ഞ് എംബാപ്പെ 20 ഗോളുകളുമായി പിന്നാലെയുണ്ട്. ഈ ലോകകപ്പ് കഴിഞ്ഞാൽ പക്ഷേ മെസ്സി ലോകകപ്പ് നിർത്തുമ്പോൾ ഫ്രഞ്ച് താരത്തിന് ഇനിയും 2 ലോകകപ്പിനു കൂടി ബാല്യമുണ്ടാകും.

48 ടീമുകൾ എന്നത് ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ടീമുകളായി. കരുത്തുകാട്ടിയ വൻപന്മാരും അടിപതറിയ വൻപന്മാരും ഒരുപോലെ ഉണ്ടായി. അത്ഭുതപ്പെടുത്തിയ കുഞ്ഞന്മാരും വിശ്വവേദിയിൽ സിഗ്നേച്ചർ പതിപ്പിച്ച താരങ്ങളും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ എല്ലാവരുടെയും നോട്ടം ഇനി ആര് കപ്പുയർത്തുമെന്നാണ്. ജൂലൈ 19 അർദ്ധരാത്രിയിൽ ന്യൂയോർക്ക് സിറ്റിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ 90 മിനിറ്റുകൾക്കൊടുവിൽ അതിന് ഉത്തരമുണ്ടാകും. ആ ഉത്തരത്തിനായി കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺ വിത്ത് ആകാശവാണി.

0: അവസാന ചിരി ആരുടേത്? ചിത്രീകരണം സമാപിക്കുന്നു. രചന മുഹമ്മദ് സമീർ പി കെ. ആഖ്യാനം കുരിപ്പുഴ സജീവ്, സൗമ്യ ജെ വി. നിർവഹണ സഹായം ധന്യ എം ടി. നിർവഹണം സെബിൽ ജുഹാൻ.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211.

ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സമയം 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ശ്യാം ഈണം പകർന്ന ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് ആദ്യം ചിത്രം വന്നു കണ്ടു കീഴടക്കി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: അടുത്ത ഗാനം ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. കോന്നിയൂർ ഭാസാണ് വരികൾ എഴുതിയത്. ജോൺസന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ഒരു ഗാനം കൂടി കേൾക്കാം. മായാവി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും വേണുഗോപാലും പാടിയത്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നാളെ ശാസ്ത്രലോകത്തിൽ മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
2: മരംകൊത്തിയുടെ കൊക്ക് അതിന്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിന്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിന്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. തിരുടാ തിരുടാ എന്ന ചിത്രത്തിൽ അനുപമ പാടിയത്.

ഈ പ്രകൃതി എത്ര സുന്ദരിയാണെന്ന് ഓരോ യാത്രയിലും നമുക്ക് തോന്നാറില്ലേ? മഴയും മഞ്ഞും തൊട്ടു തലോടുന്ന കുന്നും പച്ചപ്പും നടപ്പാതകളും, അങ്ങനെ സഞ്ചാരികൾക്ക് കുളിര് പകരാൻ കാഴ്ചകളേറെ. ഇന്ന് സഞ്ചാരി ടീം യാത്ര പോകുന്നത് ഒരു കൊടുമുടി കീഴടക്കുന്നത് പോലെ അത്രയും ആവേശത്തിലാണ്. കാരണം ഈ യാത്ര അത്ര എളുപ്പമല്ല. എവിടെയാണെന്നല്ലേ? കൊല്ലം ജില്ലയിലെ കുടുക്കത്തുപാറ. വിനോദവും സാഹസികതയും ഇടകലർന്ന ഈ യാത്രയിൽ എന്തൊക്കെ മനോഹര കാഴ്ചകളായിരിക്കും സഞ്ചാരികളെ കാത്തിരിക്കുന്നത്?

0: സഞ്ചാരിയുടെ ടീം ഇന്ന് നിൽക്കുന്നത് കുടുക്കത്തുപാറ എക്കോ ടൂറിസം സ്പോട്ടിലാണ്. ഇവിടെ നമ്മളോടൊപ്പം എക്കോ ടൂറിസം പദ്ധതിയെ പറ്റി പറയാൻ നമ്മുടെ ഇവിടുത്തെ ഗൈഡായിട്ടുള്ള ജോയിക്കുട്ടി ചേട്ടനുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പം ഈ സ്ഥലത്തിന് ഈ പേര് വന്നത് എങ്ങനെയാണ്? കുടുക്കത്തുപാറ എന്ന് പറഞ്ഞു.
1: കുടുക്കത്തുപാറ എന്ന് പറഞ്ഞാൽ ഇതിന് പേര് വരാൻ കാര്യം പറഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് ഒരു കുടുക്കത്ത് കാവുണ്ട്. അവിടുന്ന് അര കിലോമീറ്റർ നേരെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നിടത്ത് കുടുക്കത്ത് പുത്തമ്പെടുന്ന കുറച്ച് വീട്ടുകാർ താമസം ഉണ്ടായിരുന്നു. ആ വീട്ടുകാരെ മേവിലാസം വെച്ചാണ് ഇതിന് കുടുക്കത്തുപാറ എന്ന് പേര് വന്നത്. ആ അമ്പലത്തിന്റെ പേരും കാവിന്റെ പേരും കുടുക്കത്തമ്പലം എന്നാണ് ഇട്ടേക്കുന്നത്.
0: ഇതൊരു എക്കോ ടൂറിസം സ്പോട്ടായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷം?
1: ഇത് 2008 ഇത് പ്രഖ്യാപിച്ച് 2011 ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ ടിക്കറ്റ് കൊടുത്ത് കയറ്റാൻ തുടങ്ങി. ആദ്യം കയറുന്ന സമയത്ത് വലിയവർക്ക് 20 രൂപയും അങ്ങനെയായിരുന്നു ടിക്കറ്റ് ചാർജ്. ഞങ്ങളുടെ സ്റ്റാഫുകൾ 3 പേരുണ്ട്, 3 പേരും ഗൈഡായിട്ടാണ് കയറിയേക്കുന്നത്.
0: ഇത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എത്ര ദൂരം കാണും നമ്മൾ ഈ മുകളിലേക്ക് വരുന്നത്?
1: ഇവിടെ വരെ വരാൻ 1300 ഇവിടത്തേക്ക് ദൂരം. ഇവിടുന്ന് പിന്നെ മേലോട്ട് സ്റ്റെപ്പാണ്, 360 സ്റ്റെപ്പാണ് ഇവിടുന്ന്.
0: ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ നിന്ന് തന്നെ ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ കുടുക്കത്ത് പാറയിലേക്ക്. അപ്പോ ഈ കുടുക്കത്ത് പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും ദൂരം നമ്മൾ വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകണം. ചുറ്റുമുള്ള കാണാൻ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നത് തന്നെ വളരെ ഒരു ഏതൊരു സഞ്ചാരിക്കും ഏറ്റവും സന്തോഷം പകരുന്ന ഒരു യാത്ര തന്നെയാണ്. ഇതിനിടയിൽ നമുക്ക് കുറച്ചു ദൂരം നടന്ന് ക്ഷീണിച്ചു എന്ന് തോന്നിയാലേ ഇടയ്ക്ക് വിശ്രമിക്കാനും ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെയാണ് കാറുകൾ ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. ഇങ്ങോട്ട് 2-വീലർ പോകുന്നത് കണ്ടു. കാറുകളൊന്നും ഇങ്ങോട്ട് കടത്തിവിടാറില്ലേ?
1: കാറും 2-വീലറും എല്ലാം നേരത്തെ ഇവിടെ വന്നോണ്ടിരുന്നാണ്. ഇപ്പൊ ആടെ കയറി വന്ന ഭാഗം ഒരിച്ചിരി ഭാഗം ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പൊക്കമുള്ള കാറെ ഇഞ്ഞു വരും. ബാക്കിയെല്ലാ കാറ് അവിടുന്ന് ഒരു 300 മീറ്റർ ഇപ്പുറത്ത് വനത്തിനോട് ചേർന്ന് കൊണ്ടിടാനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടുന്ന് ബൈക്കുകളെല്ലാം ഇവിടെ വരും.
0: ബൈക്ക് അപ്പം ഈ താഴെ വരെ ഇവിടെ വരെ അലൌഡ് ആണ്.
1: ബൈക്കിന് 15 രൂപ അഡീഷണൽ ടിക്കറ്റും കാറിന് 30 രൂപ അഡീഷണൽ ടിക്കറ്റും. ക്രോസ് ബാർ കഴിഞ്ഞ് കയറണമെങ്കിൽ എടുത്തേ വരും.
0: അപ്പൊ അത് എടുത്താൽ നമുക്ക് ഇങ്ങ് വരെ വരാൻ പറ്റും 2-വീലറില്.
1: 2-വീലർ വരാം, കുഴപ്പമൊന്നുമില്ല.

0: പ്രവേശന സമയം
1: രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പാസ് കൊടുക്കും. ഇറങ്ങേണ്ട എല്ലാം 5 മണി.
0: ഓൾമോസ്റ്റ് എല്ലാരും ആ ഒരു സമയം കൊണ്ട് തിരിച്ച് ഇറക്കും.
1: പെരുമാറിപ്പെട്ട എല്ലാരും ഇറങ്ങും അന്നേരത്തേക്ക്. അമ്മരൊക്കെ പറഞ്ഞാണ് കേറ്റുന്നത്.
2: നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോ തന്നെ കാടിന്റെ നടുവിലൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് നമുക്കും പേടിയുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടോ?
1: ഇല്ല, ഇവിടെ മൃഗങ്ങളുടെ ഒന്നും ശല്യം ഇല്ല. ഇവിടെ വന്യമൃഗങ്ങളുള്ള സ്ഥലമല്ല ഇവിടെ.
2: അപ്പൊ വേറെ എന്തൊക്കെ ജീവികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും?
1: ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പന്നി, കുരങ്ങ്, മുയൽ ഇങ്ങനെയുള്ള ജീവികൾ മാത്രമേ ഉള്ളൂ.
2: ഞങ്ങൾ നടന്നു വന്നപ്പോ തന്നെ മയിലിന്റെ ശബ്ദം കേട്ടു. മയിലുകളുണ്ടല്ലേ?
1: മയിലൊക്കെ ഉണ്ട്, മയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
0: ഇത് ഈ വനപ്രദേശം

0: ഏത് ഫോറസ്റ്റ് ഇതിൽ പെടുന്നതാണ്?
1: ഇത് അഞ്ചൽ റേഞ്ചിന്റെ പുനറൂർ ഡിവിഷന്റെ കീഴിലുള്ളതാണ്. പിന്നെ ഇതിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവന്തേരി സെക്ഷനാണ് ഇതിന്റെ.
0: നമ്മൾ ഈ നടന്നു വരുമ്പോ ആക്ച്വലി ഒരു വനത്തിൽ കൂടെ വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പേടി തോന്നുമല്ലോ, അങ്ങനെ പേടിക്കേണ്ടതില്ല അല്ലേ?
1: ഇവിടെ പേടിക്കേണ്ടതൊന്നുമില്ല. ഇവിടെ ലേഡീസും പിന്നെ ജെന്റ്സും എല്ലാവരും മിക്കവരും നടന്നാ വരുന്നത്. ഇവിടെ വരുന്നതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടെ നാളിനെ കയറ്റി വിടുന്നു. ഇന്നാഴി വരെ ഇതുവരെ ഒരു ആക്രമം ആർക്കും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നങ്ങളും ഇവിടെ അപകടങ്ങളോ മറ്റൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ.

0: ഉയരം കൂടുന്നതിനനുസരിച്ച് കാടിന്റെ ഭംഗിയും തീവ്രതയും കൂടും. കുടുക്കത്തുപാറയുടെ മനോഹരമായ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ 360 പടികൾ കയറി വേണം നമ്മൾ ഈ പാറയുടെ മുകളിലെത്താൻ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പടികൾ കയറി മുകളിലെത്തുമ്പോൾ ഉള്ള ആ കാഴ്ചയെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചാലോ?
1: കാഴ്ച എന്ന് പറയാൻ, നമ്മൾ ആദ്യം ചെല്ലുന്ന വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്കോട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കയറുന്നത്. അതൊരു 280 പടി കയറി ചെല്ലുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വ്യൂ പോയിന്റ് ചെല്ലാം. അവിടെ ചെന്നിട്ട് കിഴക്കോട്ട് നോക്കുന്ന സമയത്ത് കുളത്തൂപ്പുഴ കയറിയ തമിഴ്നാട് അതിർത്തി എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ നല്ല സ്ഥലമാണ്. ആദ്യം കയറുന്ന പാറയ്ക്ക് 375 ഉയരമുള്ള പാറയുടെ മണ്ടയ്ക്കാണ് നമ്മൾ കയറുന്നത്. ഫസ്റ്റ് ചെന്ന് കയറുന്നത് മണ്ടേ ചെല്ലുമ്പോൾ മരങ്ങളെല്ലാം അടിവശത്താവും, ആ ദേശങ്ങൾ മൊത്തം നമുക്ക് കാണാം. നല്ല കാഴ്ചയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ കയറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കയറിയ പാറ എന്ന് പറയുന്നത് കോൺഫറൻസ് പാറ എന്നാണ് അതിന്റെ പേര്. രണ്ടാമത്തെ പാറ എന്ന് പറഞ്ഞാൽ കുളംപാറ എന്നാണ് അതിന്റെ പേര്. അതിനകത്തൊരു കുളമൊക്കെ ഉണ്ട്, ചെറിയൊരു വെള്ളക്കെട്ട കിടപ്പുണ്ട്. അതിന് കുളംപാറ എന്ന് പറയുന്നത്. അതിന് 425 ആ പാറയുടെ ഉയരം. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് ചടയമംഗലം ജടായിപ്പാറ കാണാം, അഞ്ചൽ പ്രദേശങ്ങൾ കാണാം, പിന്നെ ആലഞ്ചേരി പള്ളി, കിഴക്കൻ മലയോരത്തെ ഏറ്റവും വലിയ പള്ളിയാണ് ആലഞ്ചേരി പള്ളി കാണാം. നമുക്ക് ചുറ്റുപാടെല്ലാം കടക്കൽ ഭാഗങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 520 പാറ മണ്ട കയറുന്നത്. അത് ആനപ്പാറ എന്നതിന് പേരുണ്ടെങ്കിൽ ഇവിടുന്ന് കയറുമ്പോൾ നമുക്ക് കാണാം ആനയുടെ ഷേപ്പ്. അതിന്റെ ഏകദേശം കണ്ടു കഴിഞ്ഞു ആനന്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി കാണാം. നമ്മളങ്ങ് മണ്ട കയറുമ്പോഴത്തേക്ക് ഇതെല്ലാം അടിഭാഗമാവും, ആ ദേശങ്ങൾ മൊത്തം നമുക്ക് കാണാം.
2: ഏറ്റവും മുകളിൽ എത്തുമ്പോഴുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് വർണ്ണിക്കാവുന്നതിനപ്പുറമാണ്. കൂറ്റൻ മരങ്ങളൊക്കെ നമ്മൾ തലയാട്ടി വരവേൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ മുകളിൽ ശരിക്കും മഞ്ഞും മഴ പെയ്യുന്നതൊക്കെ കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇത്രയും സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. 360 പടിക്കെട്ടുകൾ കയറി വരുമ്പോൾ തന്നെ നടന്നു തളരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനായിട്ടൊക്കെ ഇവിടെ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
1: നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകല്യമുള്ളവർ പോലും ആഗ്രഹങ്ങൾ കൊണ്ട് ഇവർ മേളിൽ പോയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് ഇടയ്ക്ക് കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അവർക്ക് ആഗ്രഹം അത് കാണാനായിട്ടുള്ള,
3: അതെ, ആ ഇച്ഛാശക്തിയുടെ പുറത്ത് മാത്രം
1: മേളിവരെ പോയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് ഇറങ്ങി വന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞൊക്കെ കൊടുത്താൽ ഞാൻ ഇവരെ കൊണ്ടുപോയി വരികയൊക്കെ ചെയ്തു.

0: ഇവിടെ ഏത് സമയത്താണ് കൂടുതലും ആളുകൾ വരുന്നത്?
1: കൂടുതൽ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിലൊക്കെയാണ് ആൾ കൂടുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ആളായിരിക്കും, ഓണത്തിനൊക്കെ ഭയങ്കര ആളായിരിക്കും.
0: ഇത് കാടാണല്ലോ, അപ്പൊ കാടും ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചോദിക്കാണ്, ഇവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? ഉരുൾപൊട്ടിയിട്ടുണ്ടോ ഇവിടെ?
1: ഇല്ലല്ലോ, ഇവിടെ ഉരുൾപൊട്ടൽ ഇതുവരെ ഈ ദേശത്തെങ്ങും ഉണ്ടായിട്ടില്ല, ഈ ഭാഗത്തെങ്ങും ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല.
0: അപ്പൊ അതുകൊണ്ട് ഈ മഴക്കാലമാണെങ്കിൽ ഇവിടെ വരാൻ സേഫ് ആണോ?
1: വരാൻ സേഫ്. ഇവിടെ നമ്മുടെ കേന്ദ്ര നിരീക്ഷണ സംഘം വന്ന് നോക്കിയപ്പോ ഇവിടെ ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞിട്ടു.
0: അപ്പൊ സഞ്ചാരികൾക്ക് അങ്ങനെ ഒരു പേടി വേണ്ട അല്ലേ?
1: പേടി യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യങ്ങളില്ല.
0: ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ ഏകദേശം ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ?
1: തിരുവനന്തപുരത്ത് നിന്ന് ആയി വന്നിട്ട് നേരെ അഞ്ചല്, ആലഞ്ചേഴി വഴി ചെണ്ണപ്പെട്ട, ആനക്കുളം.
0: ഇവിടെ നമുക്ക് ബസ് ഏതെങ്കിലും ഇങ്ങനെ വരുന്നതുണ്ടോ?
1: അഞ്ചെന്ന് എപ്പോഴും ബസ് ഉണ്ട് ഇങ്ങോട്ട്. ആനക്കുളത്ത് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഓഫീസിലേക്ക് വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറിയാ. രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ പ്രവേശനം.
0: കുട്ടികൾക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ?
1: ഇല്ല, അങ്ങനെയല്ല, എല്ലാവർക്കും വരാം. 5 വയസ്സിന് മേളിൽ 15 വയസ്സിന് താഴെ ഉള്ളവർക്ക് 10 രൂപ ടിക്കറ്റും, 15 വയസ്സിന് മേളിൽ ഉള്ളവർക്ക് 30 രൂപ ടിക്കറ്റും ചാർജ്.
0: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പാക്കേജ് ഉണ്ടോ?
1: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പാക്കേജ് ഉണ്ട്. അത് നേരത്തെ ചെന്ന് റേഞ്ച് ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ മേടിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് അവർക്ക് കേൾക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റിന്റെ വകയായിട്ടുണ്ട്. അവർക്ക്
0: കോളേജ് സ്റ്റുഡൻസിനും ഇതേ സെയിം സ്കീം ഉണ്ടോ?
1: ആർ ഓഫീസിൽ പോയി ഒരു പേപ്പർ മേടിച്ച് ഡിബ ഓഫീസിൽ ചെന്ന് അതിന് സീൽ ചെയ്തുകൊണ്ട് പോരുന്ന മാത്രം.
0: ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങൾ ഇവിടെ അവധി ഉണ്ടോ? അങ്ങനെ
1: ഇവിടെ ഒരു പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ അവധിയില്ല. ആഴ്ചയിൽ 7 ദിവസം ഇവിടെ ഓപ്പൺ ആണ്. പിന്നെ ഏതെങ്കിലും രീതിയിൽ മുൻതെങ്കിലും മുന്നറിയിപ്പ് പാട്ട മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം അടച്ചിടും, അല്ലാതെ അങ്ങനെ അടച്ചിട്ടിട്ട്. പിന്നെ കൊറോണ സമയത്ത് അടച്ചിട്ടായിരുന്നു, അല്ലാതെ അവിടെ ഇതുവരെ വന്നിട്ടേ ഇല്ല.
0: ഇതിലിപ്പോ നമുക്കറിയാം, ഈ ഇത്രയും ഒരു കാട്ടിൽ ഏകദേശം 1 കിലോമീറ്റർ അത്രയും കയറി വരുമ്പോ ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ?
1: നമുക്ക് ഇവിടെ നിന്ന് അത്രയും ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യ ചെറിയ സ്നാക്സും വെള്ളവും എല്ലാം ഇവിടെ നമുക്ക് ഇവിടെ കട സ്റ്റെപ്പിന്റെ അടുത്ത് തന്നെ കടയുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഒരുപാട് പേര് പാക്കേജ് ആയിട്ട് വരുന്നത് മുന്നേ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം, ചോറോ എന്ത് വേണേലും അവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ വനസംരക്ഷണ സമിതിയുടെ ആൾക്കാർ തന്നെ അത് റെഡിയാക്കി കൊടുക്കുന്നത്.
0: വരുന്നതിന് മുന്നേ എന്തെങ്കിലും പാക്കേജ് പ്രകാരമാണ് വരുന്നതെങ്കിൽ നേരത്തെ അറിയിക്കുമ്പോൾ ഫുഡെല്ലാം റെഡിയാക്കി അവർ തന്നെ കൊടുക്കും അല്ലേ?
1: 50 അങ്ങനെ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട്. അവർക്ക് ആഹാരം വേണമെങ്കിൽ ചോറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ള അറേഞ്ച്മെന്റ് ചെയ്യും.

0: കുടുക്കുത്തുപാറയുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനോ ഉള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് നമ്പറിലാണ് ബന്ധപ്പെട്ട്? ആ നമ്പർ ഒന്ന് പറയാം.
1: 90 48 25 44.
0: അപ്പോ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം, അല്ലെങ്കിൽ വരേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പാക്കേജ് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഇപ്പൊ പറഞ്ഞു ഇത്രയും സ്റ്റെപ്പ് താണ്ടി ചെല്ലുമ്പോൾ മൂന്ന് തരം പാറകളുടെ പേര് പറഞ്ഞു. ഇതിൽ നമ്മുടെ ഈ ടൂറിസത്തിന്റെ പേര് തന്നെ കുടുക്കത്തുപാറയാണ്. അപ്പൊ ആ പാറയിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ?
1: ഇല്ല, ഇതുവരെ ഇന്ന് വരെ പാറയുടെ മണ്ടയ്ക്ക് ആരും കയറിയിട്ടില്ല. കയറാൻ പറ്റത്തില്ല, കാരണം അത് മുന പോലിരിക്കുക, അതുകൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ല. ഇവരെ നോക്കിയെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും, മുന പോലിരിക്കുന്നുണ്ട്. പിന്നെ ആ പാറയുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ പാറയ്ക്ക് 6 വശമാണ്. സാറിന് 4 വശമല്ല, റൗണ്ടൊക്കെ ആയിരിക്കും, ഈ പാറയ്ക്ക് 6 വശമാണ്. നമുക്ക് ആ പാറയുടെ താഴെ വന്നാൽ തന്നെ നമുക്ക് ആ പാറയുടെ 3 വശം മാത്രമേ കാണാൻ പറ്റൂ. ബാക്കി 3 വശം നമ്മൾ പാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല, കാരണം അപ്പുറ സൈഡാണ്. 3 വശം നമുക്ക് കാണാം.
2: നമ്മൾ ഈ കാട്ടിലൂടെയാണല്ലോ ഈ കുടുക്കത്ത് പാറയിലേക്ക് എത്തുന്നത്. അപ്പോ പലതരത്തിലുള്ള മരങ്ങളും അതുപോലെ തന്നെ പലതരത്തിലെ പക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ
1: ഇവിടെ. എല്ലാ പക്ഷികളും ഉണ്ട്. മയിലുണ്ട്, മലമുഴക്കി വേഴാമ്പലുണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ പക്ഷികളും ഉണ്ട്. അതായത് അതിന്റേതായിട്ടുള്ള കാലാവസ്ഥയുണ്ട്, ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പക്ഷികൾ വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ എല്ലാ മരങ്ങളെല്ലാം കാണാം. മരത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മരങ്ങളെല്ലാം കാണാം. ഇതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞ ഇല്ലാത്ത മരം എന്ന് പറഞ്ഞാൽ തേക്കില്ല, ചന്ദനമില്ല, ബാക്കി എല്ലാ തടികളും ഇതിനകത്തുണ്ട്.
3: പശ്ചിമഘട്ട മലനിരയുടെ കിരീടം പോലെ നിൽക്കുന്ന അപൂർവമായ കാഴ്ചയാണ് കുടുക്കത്ത് പാറ. 3 കൂറ്റൻ പാറകൾ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ വനത്തിനിടയിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.

വനവീഥിയിലൂടെ ഒരു സുന്ദരമായ യാത്ര. നടന്നു നടന്നെത്തുന്നതോ അതിനേക്കാൾ മനോഹരമായ ഒരിടത്ത് പച്ചപ്പുകളുടെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഉടുക്കത്തുപാറ. ആവേശം ഒട്ടും ചോരാതെ പടിക്കെട്ടുകൾ കയറുമ്പോൾ കൂട്ടുവരുന്ന ഇളം കാറ്റ്. മുകളിലെത്തിയാലോ മനസ്സ് പാറിപ്പറക്കുന്ന ഒരു പട്ടമാവും. ചില യാത്രകൾ അങ്ങനെയാണ്. ലോകം മുഴുവൻ കീഴടക്കിയതുപോലെ തോന്നും. പലതരത്തിലുള്ള പാറകളും പാറയുടെ മുകളിൽ നിന്ന് പുക പോലെ ഉയരുന്ന മഞ്ഞും, അങ്ങനെ മറക്കാനാകാത്ത ഒത്തിരി കാഴ്ചകളുടെ ഓർമ്മകളുമായി ഞങ്ങളും ഈ പടിക്കെട്ടുകൾ ഇറങ്ങുന്നു.

0: സഞ്ചാരി
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേഷ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിൽ നിന്ന് വരുന്ന ഇൻഫ്ലമേഷൻ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ, ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളുടെ ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടല്, വൻകുടല്, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തില് അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ടങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയില് ഈ അസുഖത്തിന്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിന്റെ അൾസറിന്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിന് അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിന്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് രണ്ടല്ലേ 3 ആഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പൊ വയറിളക്കം IBD രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗം

ആണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായി വയറിന് വേദന. അത് പൊക്കിളിന് ചുറ്റോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലദാരത്തിന്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിന്റെ കൂടെ തന്നെ മലത്തില് ബ്ലഡ് പോവുക, രക്തത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും IBD രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റിക് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് IBD അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റിക് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം IBD രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാരെ, രണ്ടാമത് പ്രായമുള്ള ആൾക്കാര്. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തില്. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ IBD രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ IBD രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിന്റെ കൗണ്ട് കൂടിയതായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടല് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിൽ കിടത്തി വൻകുടലും ചെറുകുടലിന്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിലെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിന്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം. സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ IBD എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരു ആശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദാരത്തിൽ ഒരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടു കൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിന്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. അപ്പൊ ഈ IBS ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBS IBD തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ IBS വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റു വേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBS നോർമലാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ IBD വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ
കൊളോണോസ്കോപ്പി നോർമൽ.

0: നമ്മളായിരിക്കും. എന്നാൽ IBD രോഗികൾ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണും. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസിൽ തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പം രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മളൊരു ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളിക വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തികം മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? ആറുമാസം കൊണ്ട് തീരുമോ, ഒരു വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടു പോയേക്കാം. പക്ഷേ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന്, സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ IBD രോഗികൾ ക്യാൻസറിന്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിന്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്നറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ.

0: ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: സമയം 4 മണി. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി പിട്ടാര.
0: ആപ് സുൻ 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആജ് കേ മെഹ്മാൻ.

0: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി പിട്ടാര.
1: ആപ് സുൻ രഹേ ഹേ പിട്ടാര. ഇസ് കാര്യക്രം കേ പ്രായോജക് ഹേ AISSMS പൂനെ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കേൾക്കാം ചുക്ക് എന്ന ചിത്രത്തിൽ ടി സുശീല പാടിയത്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ ഈണം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം.

0: 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ഇനി കേൾക്കാം അനുഭവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് എ ടി ഉമ്മാർ.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം വേദ്പാൽ വർമ്മ, യേശുദാസും പി സുശീലയും പാടിയത് ചിത്രം കാട്.

0: ശക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ദക്ഷിണാമൂർത്തി.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9

0: 4970 1200 0000.
1: വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം. കടൽപ്പാലം എന്ന ചിത്രത്തിൽ പി. ലീല പാടിയത്.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മിഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാർക്കായി നിർമ്മിച്ച കനാൻ വയോജന സംരക്ഷണ വില്ലേജിന്റെ സമർപ്പണം ശനിയാഴ്ച നടക്കും. ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പായതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥർ സമർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി AP അനിൽകുമാർ. ദേശീയ തലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി തിരികെയെത്തിയ കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ കോട്ടയം ബസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. അനധികൃത LPG സംഭരണവും വിതരണവും തടയുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ സ്ക്വാഡ് പൂജപ്പുരിയിലെ ഒരു ഗ്യാസ് സ്റ്റവ് റിപ്പയർ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വാണിജ്യ സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 21-നാണ് നട അടയ്ക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പി കെ ഗോപിയുടെ വരികൾക്ക് പ്രേമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിത്. ചിത്രം തിരുവിതാംകൂർ തിരുമനസ്.

0: കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
4: എന്തോറ്റി
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
10: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
11: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: ബിച്ചു തിരുമലയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ ഈണത്തിൽ ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. ചിത്രം അർജുനൻ പിള്ളയും അഞ്ചു മക്കളും.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: കോളേജ് കുമാരൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഇവൻ മര്യാദരാമൻ എന്ന ചിത്രത്തിൽ ദേവാനന്ദും ദിവ്യ യസ്മേനോനും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. സത്യമേവ ജയതേ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കൂ.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്, തീർന്നില്ല വെഡിംഗ് പർച്ചേസിലേക്ക് 4000 ത്തോളം സ്വർണ്ണ മോതിരങ്ങൾ.

0: 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
1: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
2: മേരാ നാം ഷാജി എന്ന ചിത്രത്തിൽ രഞ്ജിത് ഗോവിന്ദും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം എമിൽ മുഹമ്മദ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിശ്വജിത്തിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയ ഗാനം ചിത്രം വീരാളിപ്പട്ട്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: കരുണാസായി ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: കഴിഞ്ഞ ദശകങ്ങളിലുടനീളം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ബുദ്ധിശക്തിയുടെ അളവ് അഥവാ IQ സ്കോറുകൾ ഓരോ തലമുറ കഴിയുംതോറും വർദ്ധിച്ചുകൊണ്ടിരുന്നു. മെച്ചപ്പെട്ട പോഷകാഹാരം, വിദ്യാഭ്യാസം, ജീവിത സാഹചര്യങ്ങൾ എന്നിവ ഇതിന് കാരണമായി കരുതപ്പെട്ടിരുന്നു. ഈ പ്രവണതയാണ് നാം ഫ്ലിൻ ഇഫക്റ്റ് എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ സമീപകാലത്തെ ആഗോള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി മുൻ തലമുറയേക്കാൾ ബുദ്ധിപരമായ സ്കോറുകളിൽ കുറവ് രേഖപ്പെടുത്തുന്ന ഗ്രൂപ്പായി Z ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധ, ഓർമ്മശക്തി, സാക്ഷരത എന്നീ മേഖലകളിലാണ് ഈ ഇടിവ് പ്രധാനമായും പ്രകടമാകുന്നത്. നിങ്ങൾ ജെൻസിയിൽപ്പെട്ട ആളാണോ അല്ലെങ്കിൽ ജെൻസിയുടെ മാതാപിതാക്കളാണോ എങ്കിൽ ഇത് ശ്രദ്ധിച്ചേ മതിയാകൂ. ഏകദേശം 2010 പതിറ്റാണ്ടുകളായി തുടർന്നു വന്ന ഈ വളർച്ചാ നിരക്ക് പതുക്കെ കുറയുന്നതായും പിന്നീട് താഴേക്ക് പതിക്കുന്നതായും ഗവേഷകർ കണ്ടെത്തിയത്. ഇതിനർത്ഥം കുട്ടികളുടെ അടിസ്ഥാനപരമായ കഴിവുകൾ നഷ്ടപ്പെട്ടു എന്നല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കം എന്തിനാണോ ശീലിക്കുന്നത് അതിനനുസരിച്ചത് രൂപപ്പെടുന്നു എന്നതാണ്. മസ്തിഷ്കം എന്നത് നാം നൽകുന്ന വിവരങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നിരന്തരം പുനർനിർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ ചുറ്റുപാടിലുണ്ടായ വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ കടന്നുകയറ്റം, നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റിവരയ്ക്കുന്നു. ഡിജിറ്റൽ ലോകവുമായുള്ള അമിതമായ സമ്പർക്കം, പ്രത്യേകിച്ച് കുട്ടിക്കാലം മുതൽക്കേയുള്ള ശീലങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇന്റർനെറ്റിലൂടെ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുമ്പോഴും ആ വിവരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. സോഷ്യൽ മീഡിയയിലെ ചെറിയ വീഡിയോകളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളും നമ്മുടെ മസ്തിഷ്കത്തെ ആഴത്തിൽ ചിന്തിക്കുന്നതിൽ നിന്ന് തടയുന്നു. ദീർഘനേരം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ആഴത്തിൽ വിവരങ്ങളെ വിശകലനം ചെയ്യാനോ ഉള്ള ആവശ്യം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് കുറഞ്ഞുവരുന്നു. മസ്തിഷ്കം ഈ പുതിയ പാറ്റേണുമായി വേഗത്തിൽ പൊരുത്തപ്പെടുന്നു എന്നതാണ് വാസ്തവം. തുടർച്ചയായി ഫോണിലൂടെ വിവരങ്ങൾ തിരയുമ്പോൾ വിവരങ്ങൾ കണ്ടെത്താൻ മസ്തിഷ്കം വേഗത്തിൽ ശീലിക്കും. എന്നാൽ ഒരു പുസ്തകം മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കാൻ അത് പ്രയാസപ്പെടും. കാരണം മസ്തിഷ്കം ഇപ്പോൾ ശീലിച്ചിരിക്കുന്നത് വേഗതയാണ്, ആഴത്തെയല്ല. ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് ഒരു തലമുറയല്ല, മറിച്ച് നാം അവർക്ക് നൽകുന്ന ചുറ്റുപാടുകളെയും വിവരങ്ങളെയുമാണ്. മസ്തിഷ്കം എന്തിനോടാണോ നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് അത് അതിൽ കാര്യക്ഷമത നേടുന്നു. വായന കുറയുമ്പോൾ ഭാഷാപരമായ കഴിവുകൾക്കും ചിന്താപരമായ ആഴത്തിനും കുറവ് സംഭവിക്കുന്നു. അതൊരു ജൈവികമായ പ്രതിഭാസമാണ്. വിവരങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ അവയെ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിലാണ് ബുദ്ധിശക്തി അടങ്ങിയിരിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ ഈ മാറ്റങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആർക്കിടെക്ചർ തന്നെ മാറ്റുന്നു എന്ന് നാം തിരിച്ചറിയണം. നിഷ്ക്രിയമായ കാഴ്ചകളും വേഗത്തിലുള്ള വിവരമാറ്റങ്ങളും മസ്തിഷ്കത്തെ അലസമാക്കുന്നു. എന്നാൽ ആഴത്തിലുള്ള വായനയും സർഗാത്മകമായ ചിന്തകളും മസ്തിഷ്കത്തിന് പുതിയൊരു കരുത്തു നൽകുന്നു. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ വരും തലമുറയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ കഴിയണം. നമ്മുടെ മസ്തിഷ്കത്തിന് നല്ല പോഷകങ്ങൾ നൽകുന്നതുപോലെ തന്നെ പ്രധാനമാണ് നല്ല വിവരങ്ങൾ നൽകുന്നതും. കഠിനമായ പകലുകൾക്ക് ശേഷം ലക്ഷ്യബോധത്തോടെയും തെളിച്ചമുള്ള ചിന്തകളോടെയും നമുക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. ഓരോ കുട്ടിയും വലിയ കഴിവുകളോടെയാണ് ജനിക്കുന്നത്. ആ കഴിവുകളെ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. വരാനിരിക്കുന്ന തലമുറയുടെ ബുദ്ധിപരമായ നിലവാരം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് വായനയെയും ആഴത്തിലുള്ള ചിന്തകളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം.

0: ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക, നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ മറ്റു പ്രചാരമുള്ള പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിന്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിരിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരപുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
0: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?
1: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിൻ്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്ക ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിൻ്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത് ഇവയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
0: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
1: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരുകൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരക്കയിലും പപ്പായിലും മറ്റും അടങ്ങി കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിൻ്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കി വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നുണ്ട്.
0: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിൻ്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
1: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പച്ച ചക്ക ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്ക ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ ചക്കയില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിൽ ഇവ ചേർക്കുന്നത് അവ നന്നായി മുരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
0: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
1: ചക്ക

0: പപ്പായത്തിന്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളമുള്ളപ്പോൾ അവയെ മിക്സിയിലടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനിയിൽ ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പൊ ഇതിന് രുചി ഏറും.
1: അടുത്തിടെയായി ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്?
0: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹന പ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കുന്നു. കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചതുവഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1: സാധാരണ പറയാറുണ്ടല്ലോ, ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
0: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധി പ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ച ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം, കുരുമുളക്, ഐമോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നത് വഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
1: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ 2 ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴറ്റിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
1: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
0: ചക്കച്ചുളയും കുരുവിൻ്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിന്റെ കൂടെ ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിന്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല. കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിൻ്റെ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വെളയിച്ച് കാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മാഡം, ഇപ്പൊ തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട് മലപ്പുറം ഭാഗത്തു നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ ഗൾഫിലേക്കും മറ്റും പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളിൽ വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു 10% ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ അതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ചക്കക്കുരുവിൻ്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്കച്ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം

0: മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാകൊരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത് ഇപ്പോൾ ആരോഗ്യദായകമായ വിഭവങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്, പോളിഫീനോളുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം, ഇവ കൂഴച്ചക്കയിൽ തന്നെയാണ് മറ്റ് വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്.
1: ചക്ക ഉത്പന്നങ്ങൾ തയ്യാറാക്കി അത് സ്ത്രീകൾക്കൊരു വരുമാനം കൈവരിക്കാവുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ?
0: തീർച്ചയായിട്ടും. സീസണിലുണ്ടാക്കുന്ന ചക്ക പരമാവധി സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാതെ ഇവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി തരംതിരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചു വയ്ക്കാവുന്നതാണ്. ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസൺ അല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, പഴുത്ത ചക്ക കുഴമ്പായും പച്ചച്ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡിനൊത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യസുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെപ്പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണരീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വെച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: ചക്കയെക്കുറിച്ചും ചക്ക ഉത്പന്നങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. കുടുംബശ്രീ പ്രവർത്തകർക്കും വനിതാ കൂട്ടായ്മകൾക്കുമൊക്കെ ഇതൊരു സംരംഭമായി തുടങ്ങി നല്ലൊരു വരുമാനദായക മാർഗമാക്കി മാറ്റാവുന്നതാണ്. ഇത്രയും നേരം ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകർ.
2: അക്ഷരമുറ്റങ്ങളിൽ ഇനി മുതൽ കനിപ്പന്തലൊരുക്കി കൃഷിവകുപ്പ്. പച്ചക്കറികൾക്കൊപ്പം ഫലപോഷണ തോട്ടങ്ങളിലൂടെ വിഷരഹിത ഫലവർഗ്ഗങ്ങളും സ്കൂൾ അങ്കണങ്ങളിൽ വേരോട്ടം കുറിക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 17 രാവിലെ 10:30 വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. മധുരം കിനിയുന്ന ഫലവർഗ്ഗങ്ങൾക്കായി കലാലയമുറ്റങ്ങളിൽ കനിപ്പന്തലുകൾ ഒരുങ്ങുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയ്ക്കായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും 2 എലിവേറ്റഡ് കോറിഡോറുകൾക്ക് കേന്ദ്ര

സർക്കാർ അനുമതി നൽകി. ഒഡീഷ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും യൂറിയ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സെക്രട്ടേറിയറ്റിൽ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2027 പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ നാമനിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പോലീസ് വാഹനമിടിച്ച് മരിച്ച സ്കൂൾ വിദ്യാർത്ഥി ജുവിൻ രാജിന്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന് ആലപ്പുഴ നൂറനാട് കേന്ദ്രീയ വിദ്യാലയം ആരംഭിക്കാൻ ITBP ക്യാമ്പിനോട് ചേർന്ന് 1.73 ഏക്കർ സ്ഥലം അനുവദിക്കണമെന്നുള്ള ആവശ്യം മന്ത്രി കെ മുരളീധരൻ അംഗീകരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ഗൌരവകരമായ ആശങ്കകൾക്ക് വസ്തുതാപരമായി മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലാണ് ഭാഗികമായി വൈദ്യുത നിയന്ത്രണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം, ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ, നിയമവും നീതിയും, തകഴി ശിവശങ്കരപിള്ളയുടെ കഥ, അവതരണം ഐശ്വര്യ. 9:30 സംഗീതസുധ. ഈ മാസം 5 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭയിൽ പ്രക്ഷേപണം ചെയ്ത പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ കവിത തുഞ്ചൻ പറമ്പിൽ, ആലാപനം കൃഷ്ണബാബു, ഉദയഗീതം ആർ ജയദീഷ് പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖല വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം ഗുഡ് ഇംഗ്ലീഷ് ഡോക്ടർ ലിജി വർഗീസ് അവതരിപ്പിച്ചത്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 80. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11:00 വരെ ഹലോ സന്ദേശ ഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകത്തിൽ മരം കുത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. തിരുവനന്തപുരം വിളവൂർക്കൽ ഗവൺമെന്റ് HSSലെ മുൻ പ്രിൻസിപ്പൽ കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 നാടകം, 3 അവസാന ഭാഗം. ലിയോ ടോൾസ്റ്റോയിയുടെ ദ 3 Questions എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു.

5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം, ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. 9:30 സംഗീതസുധയിൽ കെ വെങ്കിടാചലത്തിന്റെ വയലിൻ കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5°C, കുറഞ്ഞ താപനില 25.2°C. അറിയിപ്പുകൾ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബെനറ്റ് ആൻഡ് വീട്ടുരാഗിന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗദ്ദാമ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: MS വിശ്വനാഥന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും വാണിജ്യറാമും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി. ചിത്രം സിംഹാസനം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് പുകഴേന്തിയുടെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: എം ആർ ടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
2: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: പാദമുദ്ര എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ ഹരി കുടപ്പനക്കുന്ന്, സംഗീതം വിദ്യാധരൻ.

0: സന്ധ്യാഗീതം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: നാളെ ശാസ്ത്രലോകത്തിൽ മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
2: മരംകൊത്തിയുടെ കൊക്ക് അതിന്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിന്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിന്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ യുകെ സഹകരണത്തിലെ സുപ്രധാന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുകെയിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ

0: പിന്തുണ നൽകും. ഇന്ത്യൻ സംരംഭങ്ങളുടെ മത്സരശേഷി ഇതിലൂടെ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 99% ഇന്ത്യൻ കയറ്റുമതിക്കും UK വിപണിയിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഇളവ് ലഭിക്കും. UKയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇരട്ട സംഭാവനകളിൽ 5 വർഷം വരെ ഇളവ് സാമൂഹിക സുരക്ഷാ കരാർ പ്രകാരം ലഭിക്കും. ഇന്ത്യ UK സമഗ്ര വ്യാപാര സാമ്പത്തിക കരാർ കേരളത്തിലെ വ്യവസായങ്ങൾക്കും ഏറെ ഗുണകരമാകുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി രംഗത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ UK വിപണിയിൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് ഫിക്കി കേരള ചെയർ സേവിയോ മാത്യു ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: UKയിൽ നിരവധി പ്രവാസി മലയാളികൾ ഉള്ളതിനാൽ പുതിയ കരാർ കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിലാണ് കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയിലെ വലിയൊരു പങ്ക് സംരംഭങ്ങളും എന്നത് ഈ കരാറിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകമാകും. സമുദ്രോൽപ്പന്ന മേഖല, ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ എന്നിവയാണ് കരാർ മൂലം കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ. കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കയറ്റും ചെയ്തതും കരാർ ഭാവിയിൽ ലഭ്യമാക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ്.
0: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. 127,500 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ആഗോള സെമി കണ്ടക്ടർ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 62,500 കോടി രൂപ ചെലവിൽ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത 5 വർഷം കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണം 39,00,000 കോടിയിലേക്ക് ഉയർത്താനും 60,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധുത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
2: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി VD സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം ഒന്നായ മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു കിലിയൻ സ്ക്വാഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, കോൾ പാൽമർ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. മൂന്ന് ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളിലൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, രണ്ട് രാജ്യങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
0: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ രണ്ടാൾ താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസ തടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയതലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സദേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 NCC ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0ക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഇനിയൊരു മുസ്ലിം ഭക്തിഗാനം കേൾക്കാം. മോയിൻകുട്ടി വൈദ്യരുടെ സംഗീത രചനയിൽ VM കുട്ടി സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനമാണിത്.

0: ഇന്നത്തെ സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 6:20. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ഉപദേശം രണ്ട് തരമുണ്ട്. ഒന്ന്, നമ്മൾ നന്നായി കാണാൻ വേണ്ടിയുള്ളതും മറ്റൊന്ന്, നമ്മൾ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതും. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, കാലവർഷക്കാലത്ത് റബ്ബർ തൈകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്ന് ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിലെ ഭൂരിഭാഗം പശുക്കളിലും പിന്തുടർന്നു വരുന്ന ഒരു രീതിയാണ് കൃത്രിമ ബീജാധാനം. അതിനാൽ തന്നെ കൃത്രിമ ബീജാധാനത്തിലുള്ള ശ്രദ്ധ പശു വളർത്തലിൽ പരമപ്രധാനമാണ്. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിന് കൃത്രിമ ബീജാധാനം എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ കെ തോമസിനോടൊപ്പം ശ്രീ ഷിബു ജോർജ്.
1: ഡോക്ടർ തോമസ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സർ, ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനമാണല്ലോ. അപ്പം മിക്ക കർഷകർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ എന്തായാലും ഉണ്ട്. എന്നാലും സാറ് തുടക്കത്തിൽ ഒന്ന് ഇതെന്തുവാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
2: ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുന്ന കാളകളിൽ നിന്നും അതിൻ്റെ ബീജം കളക്ട് ചെയ്ത് അത് ശീതീകരിച്ച് ആവശ്യമുള്ള സെന്റേഴ്സിലേക്ക് വിതരണം ചെയ്ത് അവിടെ വരുന്ന മതിയുള്ള പശുക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന വഴി അതിനെ ചനപിടിപ്പിക്കുന്ന ടെക്നിക്കാണ് കൃത്രിമ ബീജ സങ്കലന പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 99% കൃത്രിമ ബീജദാനത്തിൽ കൂടാണ് പശുക്കൾക്ക് ചനപിടിക്കുന്നത്.
1: ഇതിന്റെ ചരിത്രത്തെ കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ഇവിടെ ഒരു തുടക്കം കുറിച്ചത്? ഇത്
2: 50 അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നാടൻ പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പശുക്കൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഈ വെച്ചൂർ പശു അല്ലെങ്കിൽ ചെറുവള്ളി, കാസർഗോഡ് ഡാർഫ് ഇങ്ങനെയുള്ള പശുക്കളായിരുന്നു, ഹൈ റേഞ്ച് ഡാർഫ് എന്നൊക്കെ പറഞ്ഞു. ഈ പശുക്കളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലുൽപാദനം എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു. ഒരു വീട്ടിലേക്ക് കിട്ടുന്ന ചായക്കുള്ളതോ, അന്ന് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലായിരുന്നു ഈ പശു വളർത്തൽ അവരുടെ ആവശ്യത്തിനായിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിൻ്റെ ചാണകം കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ടൊക്കെ ആയിരുന്നു അന്ന് ആൾക്കാർ വളർത്തിയിരുന്നത്. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരണമെന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആ ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത്. ആദ്യമായിട്ട് എനിക്ക് 1952 കീ വില്ലേജ് ICARന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചു. അതെന്ന് വെച്ചാൽ കുറച്ച് സെലക്റ്റഡ് സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ഇത്തരം ജില്ലകളിൽ തിരഞ്ഞെടുത്ത സെൻറ്ററിൽ കാളകളെ വളർത്തി അതിൽ നിന്നും ലിക്വിഡ് സെമൻ കളക്ട് ചെയ്ത് അതിനടുത്തുള്ള പശുക്കളിൽ ബീജദാനം നടത്തിയാണ് ഇതാദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് 52 പക്ഷേ അതൊരു വിജയമായിട്ട് കണ്ടു. കാര്യം അതിനകത്തൊന്നും ഉണ്ടാകുന്ന കൂടെ അന്ന് ഇന്ത്യൻ ബ്രീഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, പ്രധാനമായിട്ടും സിന്ധി അതുപോലുള്ള സ്ഥലം. ആ ഇത് സംരംഭം വിജയമായിട്ട് കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. വ്യാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കീ വില്ലേജ് നിന്നും ബുൾ സ്റ്റേഷനുകളുണ്ടായി പല സ്ഥലങ്ങളിലായിട്ട്. ഈ ബുള്ളിൽ നിന്ന് സെമൻ കളക്ട് ചെയ്തു, ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്തു. ഇത് കർഷകർക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നി. അതിനുശേഷമാണ് വിപ്ലവകരമായ ഒരു മാറ്റം വന്നത്. അതായത് 1963 ഇൻഡോ 6 പ്രോജക്റ്റ് നിലവിൽ വന്നു. ഒരുപക്ഷെ ഈ AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ നാഴികക്കല്ലെന്ന് പറയാവുന്ന സ്വിസ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ആദ്യം 4 അതായത് 6 നിന്ന് കൊണ്ടുവന്ന കാളകൾ, സ്വിസ് ബ്രൗണു എന്നാണ് അതിൻ്റെ പേര്, ആ കാളകൾ ഇവിടെ കൊണ്ടുവരികയും അതിൻ്റെ സെമൻ കളക്ട് ചെയ്യുകയും ലിക്വിഡ് സെമനായിട്ട് തന്നെ കുത്തിവെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പരീക്ഷണങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനെ കുറിച്ചുള്ള. 65 ഇവർ ഈ സ്ട്രോയിൽ അതായത് ശീതീകരിച്ച് അത് കുത്തിവെക്കാമെന്നുള്ള പരീക്ഷണം വിജയകരമായിട്ട് നടത്തുകയും അത് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അത് തുടർന്ന് ചില സബ്സെൻ്ററുകൾ തിരഞ്ഞെടുത്ത് അതിനകത്താണ് നമ്മൾ കുത്തിവെപ്പെടുത്തിയത്. അതിനുശേഷം 1976 നമ്മുടെ KLD ബോർഡ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഈ കാളകളുടെ പരിചരണം, സെമൻ കളക്ഷൻ, അതിൻ്റെ വിതരണം ഇതെല്ലാം ഈ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്.
1: വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്
2: പോകുന്നു. അതിലുപരി ഈ കാളകൾക്ക് വളരെ ശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അതിൻ്റെ സെമെൻ്റ് ക്വാളിറ്റി, രോഗ പ്രതിരോധ ശക്തി, മിൽക്ക് പ്രൊഡക്ഷൻ,
1: ഉൽപാദനശേഷി,
2: ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കാളയെ സെലക്ട് ചെയ്യുന്നത്. അതൊരു ലോങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കാളയുടെ ബീജം കെഎൽഡി ബോർഡ് പുറത്തേക്ക്
1: വിടുന്നത്. സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ.
1: ഹാ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: കൊല്ലം ജില്ല കുടിക്കോട് സദാശിവനാണ്.
1: ഹാ, പറഞ്ഞോളൂ.
3: കൃത്രിമ ബീജദാന എത്ര ശതമാനത്തിന്റെ വിജയ സാധ്യത ഉണ്ട്? ഡോക്ടർമാർ പറയുന്നത് 60% 70% ഉള്ളെന്ന്.
2: ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരു സാധനവും 100% ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ കാളയെ കൊണ്ട് നമ്മൾ വിടുവാണെങ്കിൽ പോലും അതിനൊരു 65-70% സക്സസ് ആണ്.
1: നാച്ചുറൽ
2: ബ്രീഡിങ്, അതായത് നമ്മളൊരു കാളയെ വിട്ടാണ് ഒരു പശുവിനെ ചേർപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള സക്സസ്സും ഇത്രയേ ഉള്ളൂ. കൃത്രിമ ബീജദാനം വഴിയാണ് ഒരു പശുവിനെ ചെനപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു കുത്തിവെപ്പില്ല, മിനിമം നമ്മൾ പറയുന്ന 2 കുത്തിവെപ്പില്ലെങ്കിലും ഒരു പശു ചെനപിടിച്ചിരിക്കണം എന്നുള്ളതാണ്. ആ കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു എയ് സെൻ്ററിൽ, അതായത് മിനിമം 60% ഉണ്ടെങ്കിൽ അത് നല്ലൊരു എയ് സെൻ്ററായിട്ടാണ്. 60% എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത കാര്യമാണ്.
1: അപ്പോൾ ശരാശരി ഒരു
2: 60% നല്ലതാണ്.
1: ഓക്കെ. അപ്പോൾ സർ, ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ

0: ചെയ്യുന്നതിൻ്റെ പ്രധാന നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപ്പാദനം കൂട്ടുന്നത് തന്നെയാണോ?
1: ഉൽപ്പാദനം കൂട്ടുന്നത് നമ്മുടെ ആദ്യ കാലഘട്ടം, അതായത് ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമായ കൺസിഡറേഷൻ, അതായത് പരിഗണന നൽകിയത് ഉൽപ്പാദനം കൂട്ടുന്നതിനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാംസോൽപാദനവും അതിനകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കാര്യം അതിനകത്ത് ഉണ്ടാകുന്ന നാടൻ കുട്ടികളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് ഒരുപാട് കൂടുന്നുണ്ട്. 6 മാസം അല്ലെ 10 മാസം കഴിയുമ്പോഴുള്ള ഒരു കാളക്കുട്ടിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് നമുക്ക് വിൽക്കുമ്പോൾ കർഷകന് നല്ലൊരു എമൗണ്ട് കിട്ടത്തക്കതില്ല, മാംസോൽപാദനം അതിനകത്ത് വന്നു. രണ്ടാമത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങുന്ന പശുക്കളെ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ രോഗപ്രതിരോധം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുണ്ട്. ഒരു മെയിൻ പാലുൽപാദനം തന്നെയാണ്.
0: അപ്പം നമ്മുടെ കർഷകർ ചിന്തിക്കുന്ന മാതിരി തന്നെ പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഈ ഒരു സംരംഭം നല്ലത് തന്നെയാണ്.
1: പാലുൽപാദനം കൂട്ടുന്ന ഈ സംരംഭം കൊണ്ടാണ് ഇത്രയും കൂടിയത്. അത് പ്രീമിയം ബുൾസ് എന്നൊക്കെ പറഞ്ഞ ബുൾസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പശു ഒരു 10-20 ലിറ്റർ പാലിന് മേളിൽ തരുന്നതാണെങ്കിൽ അതുപോലുള്ള കാളകളുടെ ബീജം കൊണ്ട് കുത്തിവയ്ക്കുന്നത് നന്നായിരിക്കും. അത് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
0: പിന്നെ സാർ, ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ നമ്മുടെ ഫോറിൻ ബ്രീഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി, അപ്പം അതിൻ്റെ ഒരു ജനറ്റിക് ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെ കൂടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് വരെ ആ ഒരു ഫോറിൻ ബ്രീഡിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ജീനോം ഇവിടെ ആവശ്യമാണ്, അതൊക്കെ ഒരു ഡിസിഷൻ ആരാണ് എടുക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ പ്രവൃത്തിയിൽ വരുന്നത്?
1: ഒരു ബ്രീഡിംഗ് പോളിസി, കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പോളിസി നിലവിലുണ്ട്. അതിനകത്ത് വിദഗ്ധർ, അതായത് കോളേജിൽ നിന്നുള്ള ജനറ്റിക് ആൾക്കാർ, ഈ ബ്രീഡിംഗ് വിദഗ്ധർ, KLD ബോർഡിലുള്ളവർ, മൃഗസംരക്ഷണ വകുപ്പിലുള്ളവർ, ഇത്രയും ഒരു ബ്രീഡിംഗ് കമ്മിറ്റിയാണ് ഈ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. എത്ര ശതമാനം റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ സങ്കര ഇനത്തിൽ എത്ര ശതമാനം ഫോറിൻ ബ്രീഡ് കലർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടേതായ ഒരു ബ്രീഡ് ഇവോൾവ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. സങ്കര സുനന്ദിനി എന്നൊരു ബ്രീഡ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിഫൈനിങ്, അതായത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നടന്നു
0: വന്നിട്ടുള്ളത്. നമ്മുടെ
1: കർഷകരുടെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ്.
0: സാർ, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
2: കൊല്ലം ജില്ലയിൽ നിന്ന് ഓച്ചറയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് വഹാബ് എന്നാണ്.
0: പറഞ്ഞോളൂ വഹാബ്ജി.
2: സാറേ, പിന്നെ എനിക്കുള്ള ഒരു സംശയം, ആടുകൾക്ക് ഇത്തരത്തിലുള്ള കൃത്രിമ ബീജ സങ്കലനം നിലയിൽ വ്യാപകമായിട്ടുണ്ടോ? സാർ നേരത്തെ വിശദീകരിച്ചതുപോലെ അതിന്റെ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളല്ലാതെ ഡയറക്റ്റ് ആടിനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നതിനെക്കാട്ടിലും സാധ്യതകൾ കുത്തിവെപ്പിൽ കുറവാണെന്ന് കേൾക്കുന്നു. മറ്റൊന്ന്, എൻ്റെ ഒരു ആട് 1 വർഷമായി പ്രസവിച്ചു, ഇതുവരേക്കും അത് തീറ്റായിട്ടില്ല. അപ്പൊ ഞാൻ ഡോക്ടറുടെ അടുത്ത് വരുന്ന അവരൊരു ഗുളികയ്ക്ക് കുറിച്ച് തന്നെ ഒരു 7 ദിവസം ആടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇതേവരേക്കും തീറ്റാകുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് അറിയാമോ?
1: ആടുകളിൽ ഇതുപോലെ കൃത്രിമ ബീജദാനം നടക്കുന്നുണ്ട്. അത് പശുക്കളെ പോലെ അത്ര വ്യാപകമായിട്ടില്ല. എല്ലാ സബ്സെൻറ്റേഴ്സ്, അതായത് സാധാരണഗതിയിൽ പശുക്കളിൽ ചെയ്യുന്ന സബ്സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൃഗാശുപത്രികളിലാണ്. അതും എല്ലാ മൃഗാശുപത്രികളിലില്ല, ജില്ലകളിൽ, കൊല്ലം ജില്ലകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മൃഗാശുപത്രികളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ആടിനെ കൊണ്ടുവരികയും അതിനെ വളരെ സ്ട്രഗിൾ ചെയ്യാതെ വളരെ കൃത്യമായിട്ട് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 60-70% വിജയം അതിനകത്തും ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വർഗശുദ്ധിയുള്ളതും അതുപോലെ തന്നെ പാല് കൂടുതലായിട്ടുള്ള ആടുകളുടെ ബീജമാണ് കുത്തിവയ്ക്കുന്നത്. അതിനകത്തുനിന്ന് കിട്ടുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. രണ്ടാമത്, ഇപ്പോൾ 1 വയസ്സായുള്ള ഒരു പെൺ ആട് ഹീറ്റായില്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ആഹാര രീതി ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ എന്താണ് പിണ്ണാക്കോ അല്ലെങ്കിൽ പെല്ലറ്റോ കൊടുക്കുന്ന അത് കൂട്ടുക, ആവശ്യത്തിന് അതിൻ്റെ ശരീര വെയിറ്റിനനുസരിച്ച് കൂട്ടുക. അതുപോലെ തന്നെ ധാതുലവണ മിശ്രം കൊടുക്കുക. അതിനുശേഷം ഇത് ഹീറ്റായില്ലെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഗുളികകളും കാര്യങ്ങളും, അല്ല വെറുതെ ഒരു 3-6 ഗുളിക കൊടുത്തുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഡോക്ടറെ ഒന്നി കൊണ്ട് കാണിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ചിട്ട് ഈ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ ഹീറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്.
0: ആഹാരം
1: കൊടുക്കുക, അതുപോലെ തന്നെ ധാതുലവണം, അത് നല്ല ക്വാളിറ്റിയുള്ള ധാതുലവണ മിശ്രണം, അതായത് ട്രേസ് മിനറൽസ് ഉള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ്.
0: അപ്പോൾ സാർ പറഞ്ഞ മാതിരി ആടുകൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ
1: നിലവിൽ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇല്ല. പശുക്കളാണെങ്കിൽ വളരെ കോമൺ ആണ്. 1000 പശുക്കൾക്ക് ഒരെണ്ണം വെച്ചുള്ള സബ്സെൻറ്റേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്.
0: താങ്ക് യു. സാർ, നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് ഏതൊക്കെ ബ്രീഡ്സ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി പ്രധാനമായിട്ട് ഇപ്പം കർഷകർക്ക് ലഭ്യമാവുന്ന സെമൻസ്?
1: പ്രധാനമായിട്ടും ആദ്യം കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ബ്രൗൺസിസിലാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ജേഴ്സി എന്നൊരു ബ്രീഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വളരെ അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ബ്രീഡായിരുന്നു, അത് അംഗീകരിച്ച ഒരു ബ്രീഡായിരുന്നു. അതിനുശേഷം ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ ആകുമ്പോഴത്തേക്കും കറുപ്പും വെളുപ്പമുള്ള പശുവാണ്, വലിയ പശുവാണ്, സൈസ് HF എന്നാണ് എല്ലാവരും കർഷകർ വിളിക്കുന്ന HF. ഒരുപാട് പേർക്ക് HFലോട് താല്പര്യമുണ്ടെന്ന്

0: വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ, പാലിൻ്റെ ഉൽപാദനം, അത് മറ്റേത് പശുക്കളെക്കാട്ടിയും വളരെയധികം കൂടുതലാണ്. ഇതാണ് ഫോറിൻ ബ്രീഡിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് കുറച്ച് അല്ലാതെ ബ്രീഡുകളുണ്ട്, പക്ഷേ എന്നാലും കോമൺ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രീഡ്സിൽ ഇപ്പോൾ നിലവിലുള്ള, അതായത് ഗിർ, താർപാർക്കർ ഇതുപോലെയുള്ള ബ്രീഡും അതുപോലെ നമ്മുടെ വെച്ചൂർ പശു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രീഡുകളും ഇപ്പോൾ പ്യുവർ ബ്രീഡ് ലഭ്യമാണ്. ഒരു കർഷകൻ്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലരും ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സിന്ധി ഉണ്ടായിരുന്നു, സിന്ധിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചനപിടിക്കാനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സിന്ധിയെക്കാട്ടി കൂടുതൽ ഗിറും താർപാർക്കർ ഇങ്ങനെയുള്ള ബ്രീഡുകളാണ്.
1: സർ, വെച്ചൂർ പശുവിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം പോപ്പുലർ ഒരു നമ്മുടെ തനത് ഇനമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു ഇഷ്ടമുണ്ട്. ആൾക്കാർക്ക് പ്രൊഡക്ഷൻ കുറവാണെങ്കിലും അപ്പം ഇതിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫെസിലിറ്റീസ് ഉണ്ടല്ലേ?
0: വെച്ചൂർ പശുവിൻ്റെ സെമൻ അവൈലബിൾ ആണ്. നമുക്കൊരു വെച്ചൂർ പശു ഉണ്ടെങ്കിൽ നമ്മളുടെ ഏത് സബ് സെൻ്ററിലാണ് നമ്മൾ കുത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് നേരത്തെ അത് അറിയിച്ചിട്ട് ആ സെമൻ അവിടെ എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നതായിരിക്കും, ചെയ്ത് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. വെച്ചൂർ പശുവിനെ കഴിവതും വെച്ചൂർ പശുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും
1: നല്ലത്. സർ, ഈ സെക്സ് സോർട്ടഡ് സെമൻ എന്ന് പറയത്തില്ലേ, നമുക്ക് പെൺപശു മാത്രം, പശു മാത്രം വേണം, കാള വേണ്ട, അങ്ങനെ സോർട്ട് ചെയ്ത് സെമൻ എടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും പറ്റും. കാര്യം വെച്ചാൽ ഒരു പശുവിൻ്റെ ലിംഗം, അതായത് ആണാണോ പെണ്ണാണോ എന്ന് കഴിഞ്ഞാൽ കാളകളുടെ ബീജത്തിൽ നിന്നാണ്, XY XX എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ബീജം, പെൺകുട്ടികളുടെ ആവശ്യമായ ബീജം സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രം നമ്മൾ ഒരു സ്ട്രോയിൽ അല്ലെങ്കിൽ കുത്തിവെക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നകത്തുനിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ അതിൽ കുത്തിവെക്കുന്ന പോലെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതിന് ഉള്ളതെന്ന് വെച്ചാൽ അല്പം വില കൂടുതലായിരിക്കും. കാര്യം വെച്ചാൽ അതൊരു ലോങ് പ്രോസസ്സിലാണ്, സോർട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ളത് കൊണ്ട്. പക്ഷേ അതിനകത്തൊരു ഗുണമെന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുന്ന കാളകൾ മെച്ചപ്പെട്ട കാളകളായിരിക്കും, അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുട്ടികളും മെച്ചപ്പെട്ടതായിരിക്കും.
1: അപ്പോൾ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്കത് ലാഭകരമായിരിക്കും. അത്
0: അത് ചനപിടിച്ച് കിട്ടിയാൽ നല്ലൊരു കുട്ടിയായിരിക്കും ഉണ്ടാകുന്നതിന് യാതൊരു, പക്ഷേ അതും നമ്മൾ ഈ പറയുന്ന പോലെ 60%, 60%, 60% സക്സസ് ഉള്ളൂ. ചിലപ്പോൾ ഒന്നോ രണ്ടോ കുത്തിവെപ്പ് ചിലപ്പോൾ അതിന് വേണ്ടി വരും. കറക്റ്റായിട്ട് മതി കണ്ടുപിടിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കുത്തിവെപ്പിൽ തന്നെ ചനപിടിക്കാൻ സാധിക്കും.
1: സർ, ഈ പോയിന്റിലോട്ട് തന്നെയാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഹീറ്റിൻ്റെ സമയം അത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണല്ലേ?
0: തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ വിളിച്ച ശ്രോതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 2-3 കുത്തിവെപ്പ് കുത്തിവെച്ചിട്ട് ചനപിടിക്കുന്നില്ല. അത് ഫീൽഡിൽ കാണുന്ന, അതായത് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ്. കാരണം പല കർഷകരും ഒരു പശു ഹീറ്റ്, അതായത് ഹീറ്റ് എന്നാണ് സാധാരണ പറയുന്നത്, മതിയിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ കുത്തിവെക്കും. മതിയുടെ ഏത് സ്റ്റേജ് ആണെന്നോ എപ്പോഴാണോ എന്നോ പരിസ്ഥിതി, കുത്തിവെച്ചതിന് ശേഷം ചനപിടിച്ചെന്നുള്ളൊരു ധാരണയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇത് പോരെ, ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ പശുക്കളുടെ മതിയുടെ സ്വഭാവം, ഞാൻ ആദ്യം മതി ഒരു 4 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്, മതിയുടെ ചക്രങ്ങൾ. ആദ്യം എന്ന് വെച്ചാൽ മതി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പശുവിനെ മതിയിലേക്ക് വരാനുള്ള പ്രിപ്പറേഷൻ, ഒരു 2-3 ദിവസമായിരിക്കും അത് നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്തും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ കുത്തിവെക്കുകയാണെങ്കിൽ ചനപിടിക്കാനുള്ള സാധ്യത ഇല്ല. ഈ സമയത്ത് പശുക്കൾ സാധാരണഗതിയിൽ മറ്റു പശുക്കളുടെ മുകളിൽ ചാടിക്കയറാറുണ്ട്. ഇത് ആരംഭത്തിൻ്റെ ലക്ഷണമാണ്. ചെറിയ ഡിസ്ചാർജ്, അതായത് മാച്ചു പോകാറുണ്ട്, അതിൻ്റെ യോനി തടിച്ചു വരാറുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആരുടെ പ്രാരംഭത്തിൽ കാണിക്കും. ഇത് 2-3 ദിവസം നിൽക്കും. ഇതിനുശേഷമാണ് യഥാർത്ഥ മതിയുടെ കാലഘട്ടം. അത് ഒരു 12-24 മണിക്കൂർ വരെയാണ് സാധാരണഗതിയിൽ നിൽക്കുന്നത്. ഷോർട്ട് ഡ്യൂറേഷനാണ്. ആ ഷോർട്ട് ഡ്യൂറേഷനിലാണ് സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ കുത്തിവെക്കണമെന്നൊരു തിയറി തന്നെ ഉണ്ട്, അതായത് AM PM റൂൾ, അതായത് രാവിലെ വൈകുന്നേരം റൂൾ. രാവിലെ ഹീറ്റ് കണ്ടാൽ വൈകുന്നേരം കുത്തിവെക്കുക, വൈകുന്നേരം ഹീറ്റ് കണ്ടാൽ പിറ്റേന്ന് രാവിലെ. ഇത് മതിയുടെ സമയത്തുള്ള കാര്യമാണ്, അല്ലാതെ എപ്പോഴെങ്കിലും ഹീറ്റ് കണ്ട് എപ്പോഴെങ്കിലും കുത്തിവെക്കുന്ന കാര്യത്തിലല്ല. മതിയിലാണ് പശുവിൻ്റെ, ഈ മതിയിലാണെന്ന് പക്ഷെ കർഷകൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയിൽ സാധാരണഗതിയിൽ പശുവിൻ്റെ മേളിൽ ചാടിക്കയറാൻ അനുവദിക്കും മറ്റു പശുക്കൾ. അതായത് നമ്മൾ 5-6 പശുക്കളുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ, 5-6 പശു അഴിച്ചുവിടുന്നൊക്കെ ആണെങ്കിൽ പശു ബിഹേവിയറൽ ചേഞ്ച്, മറ്റു പശുക്കൾ അതിൻ്റെ മുകളിൽ ചാടിക്കയറാനുള്ള, ഇപ്പോൾ ഒരു പശു ഉള്ളെങ്കിൽ അത് പ്രശ്നം. പക്ഷെ അങ്ങനെയുള്ള പശുവിനെ കർഷകൻ അതിൻ്റെ ഈനത്തിൽ ഒന്ന് പിടിച്ചു നോക്കുവാണെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ട് നിൽക്കുന്നതായിട്ട്, അതായത് വലിയ സ്ട്രഗിൾ കൂടാതെ നിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ഈ മാച്ച് പോകുമെന്ന് പറഞ്ഞല്ലോ, നേരത്തെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള മാച്ചാണെങ്കിൽ ഈ മതിയുടെ സമയത്ത് അത് കുറച്ചുകൂടെ കൊഴുത്ത രീതിയിലായിരിക്കും. ഒരു പക്ഷേ മുകളിൽ യോനിയിൽ നിന്ന് താഴെ വരെ എത്തുന്ന വിധത്തിലോ വാലിൽ പറ്റിക്കിടക്കുന്നവരും നല്ലപോലെ മാച്ചു കരച്ചിൽ കാണും, ചുരത്താൻ വിഷമം കാണും, തീറ്റിയിന്നാൻ മടി കാണും, ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഈ സമയത്താണ് പ്രധാനമായിട്ടും. രണ്ടാമതൊരു വെച്ചാൽ ഈ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ള, ഇപ്പം മെറ്റിസ്ട്രം എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ളതാണ്. ഇതൊരു 3-4 ദിവസം, ഈ സമയത്താണ് അതിൻ്റെ ഓവുലേഷൻ നടക്കുന്നത്. അതായത് മതി തീർന്ന് ഒരു 12-15 മണിക്കൂറിന് ഇടവിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അതിനൊരു 12 മണിക്കൂർ മുമ്പ് കുത്തിവെച്ചാലാണ് ചനപിടി. അത് മതിയിൽ തന്നെ കുത്തിവെച്ചാൽ മാത്രമേ ചനപിടിക്കത്തുള്ളൂ. നമ്മൾ മെറ്റീസ്ത്രത്തിലാണ് കുത്തിവെക്കുന്നതെങ്കിൽ ചനപിടിക്കാനുള്ള സാധ്യത കുറയും. കാര്യം ഒരു സെമൻ പശുവിൻ്റെ ഉള്ളിൽ ഗർഭപാത്രത്തെ

0: ണെങ്കിൽ നിരന്തരമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഒരു പശു ആദ്യം നമ്മൾ എത്ര സമയം ഒരു ഹീറ്റിൽ എത്ര നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: 12 to 24
0: വരെ ഇതുള്ള, പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ, ആ സമയം കണ്ടെത്തണമെങ്കിൽ കഴിഞ്ഞ ഹീറ്റിലെങ്കിലും ഇത് നല്ലപോലെ നിരീക്ഷിച്ച് ഇതിൻ്റെ ഈ സ്റ്റേജുകളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ അടുത്ത ഹീറ്റിൽ അതനുസരിച്ച്. ഒരു കാര്യം കൂടെ, നമ്മൾ ഈ മതിയിൽ കുത്തിവെച്ചു, പിറ്റേ ദിവസവും നല്ല ഹീറ്റുണ്ട് എങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുന്നത് അഭികാമ്യമാണ്. ഒരു കുത്തിവെപ്പൂടെ സെക്കൻഡായിട്ട്, അതായത് ഒരു സമയം 4-5 കുത്തിവെച്ചിട്ട് കാര്യമില്ല, എഫക്റ്റീവ് ആയി ഒരു സ്ട്രോയിൽ തന്നെ കുത്തിവെക്കുന്നതിൽ അതിന് പിടിക്കാനുള്ള ബീജത്തിൻ്റെ അളവുണ്ട്. 5 ചെയ്താലും 10 ചെയ്താലും ഒരേ എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ 24 ശേഷവും ഈ പശു മതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുത്തിവെച്ചാൽ ചെന പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കർഷകരുടെ നിരന്തരമായ ശ്രദ്ധ ഇതിനകത്തുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ.
1: അപ്പോൾ സാർ, ഒരു കർഷകൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പശു ഇപ്പം മതിയിലാണ്, ഹീറ്റ് പീരീഡിലാണ്, കുത്തിവെക്കാൻ സമയമായി. സാർ AM/PM റൂൾ പറഞ്ഞ് രാത്രിയിലാണെങ്കിൽ രാവിലെ കുത്തിവെക്കണം, രാവിലെ കണ്ടാണെങ്കിൽ വൈകിട്ട് കുത്തിവെക്കണം. അപ്പം യൂഷ്വലി ഇത് ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ വീട്ടിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന് പശു ഹീറ്റിലാണെന്ന് മനസ്സിലായി, ടെക്നീഷ്യൻ വരുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ഫാർമർ എടുത്തു വെക്കേണ്ടത് കുത്തിവെക്കുവാൻ വേണ്ടി?
0: ഈ പശു ഹീറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് കിട്ടും, അതാണ് ഏറ്റവും എക്സൈറ്റഡ് ആക്കാതെ, അതായത് അതിനെ
1: സമ്മർദ്ദത്തിൽ
0: കൊണ്ടുവരാതിരിക്കുക. എന്ന് വെച്ചാൽ അതിനെ മാറ്റി വേറൊരു സ്ഥലത്ത് കിട്ടുക, പിന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക, അതിൻ്റെ യോനി ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നിർത്തുക. കുത്തിവെക്കുന്നതിന് മുമ്പും തീർച്ചയായിട്ടും വൃത്തിയായിട്ട് കഴുകി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ശാന്തമായ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എക്സൈറ്റഡ്, അതായത് വളരെ വെകുളി പിടിപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പല ആശുപത്രികളിലും നമുക്ക് കുത്തിവെക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ട്രവിസ്, അതായത് അതിൻ്റെ സംവിധാനമുണ്ട്, അതിനകത്ത് പശുവിനെ കയറ്റി പശു വലിയ ബഹളം വയ്ക്കത്തില്ല. വീടുകളിലാണെങ്കിൽ അതിനുള്ള ഒരാളെയും കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഒരാൾ മാത്രമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ചില പശുക്കൾ ശാന്തമായിട്ട് നിൽക്കും, നല്ല ഹീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശാന്തമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന്
1: ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ആഹാരമൊക്കെ സപ്പോസ് കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഫീഡിങ് കൊടുക്കണോ, അതോ അത് കഴിഞ്ഞിട്ട്? അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാം, വലിയ ഡിഫറൻസ് വരുമോ അതിൽ?
0: അതായത് ആഹാരം കൊടുക്കരുതെന്നൊരു ചിന്ത കർഷകരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ല. പക്ഷേ ആഹാരം കൊടുത്ത് ഒരുപാട് വയറ് നിറഞ്ഞാൽ നമുക്ക് ഈ യൂട്രസിൻ്റെ സെർവിക്സിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളിത് കുത്തി പിടിച്ചിട്ടാണ് ഇത് കുത്തുന്നത്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആഹാരം അല്പം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്താൽ, ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. ആഹാരം ഒട്ടും കുറയ്ക്കാതിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്.
1: പിന്നെ ആശുപത്രി കൊണ്ടുവന്നതാണോ അധികം നല്ലത്, അതോ വീട്ടിൽ ടെക്നീഷ്യനെ വിളിക്കുന്നതായിരിക്കും? എനിക്ക് തോന്നുന്നു വീട്ടിലോട്ട് വരുന്നതല്ലേ നല്ലത്. അപ്പം പശു അവരുടെ ആ നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ നിൽക്കുമ്പം സമ്മർദ്ദം കുറവായിരിക്കും.
0: അത് അത് ഈ സമ്മർദ്ദത്തിന്റെ കാര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആശുപത്രി കൊണ്ടുപോകുന്നതുകൊണ്ട് കുത്തിവെച്ചാൽ ചെന പിടിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ ഇതാണ്. കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതിനെ അവിടെ ശാന്തമായിട്ട് നിർത്തി എന്നിട്ട് മാത്രമേ കുത്തിവെക്കാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേനലാണ്, നല്ല വെയിലത്ത് ഇതിനെ കൊണ്ടുപോയി ഇട്ട് കുത്തിവെക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല തണലത്ത് കെട്ടി ഒന്ന് തണുപ്പിച്ചിട്ട് കുത്തിവെച്ചാലും ചിലപ്പം നന്നായിരിക്കും.
1: സർ, ഒരു ചോദ്യം ഇവിടെ വരുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പം എപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് എല്ലാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ റെക്കോർഡ്സാണ് ഒരു ഫാർമർക്ക് കീപ്പ് ചെയ്യേണ്ടത്?
0: ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പല കർഷകരും, സാർ ഞാൻ കറന്നുകൊണ്ട് നിൽക്കുമായിരുന്നു, പശു പ്രസവിച്ചു എന്ന് പറയാറുണ്ട്. ഞാൻ വിചാരിച്ചു 8 ചനയായിട്ടുള്ളതെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടുകൾ തെറ്റുന്നു. ഇത് ശരിക്കും ആ കർഷകൻ്റെ ലാഭത്തെ അല്ലെങ്കിൽ ആ പശുവിൻ്റെ കൊണ്ടുള്ള പ്രയോജനം വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് തടയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശുവിനെ ഒരു ടെക്നീഷ്യൻ വന്ന് കുത്തിവെക്കുമ്പോഴും അതിനൊരു രസീത് തരും. ആ രസീത് നിർബന്ധമായിട്ടും വായിക്കണം. ഇനി രസീത് തന്നില്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് ക്ലിയറായിട്ട് എഴുതുക. ചിലരെല്ലാം മതിലൊക്കെ എഴുതി വയ്ക്കും, പലപ്പോഴും അത് മാനുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ ഒന്നോ രണ്ടോ കുത്തിവെപ്പാകുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പശു എന്നാണ് ഹീറ്റായത്, എപ്പോഴാണ് ഹീറ്റായത്, എപ്പോഴാണ് കുത്തിവെച്ച ഈ സമയവും ഇത് സഹിതം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് അത് ചെന പിടിച്ചു കഴിഞ്ഞാൽ എന്ന് പ്രസവിക്കും എന്നുള്ളൊരു ധാരണയെത്തും. അതിനൊരു വറ്റുകാലം അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്, ഒരു പശുവിൻ്റെ റെസ്റ്റ് പീരീഡ് കൊടുക്കേണ്ടതാണ്. അത് ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണക്കൂട്ടി ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്കൂട്ടുകളെല്ലാം തെറ്റും, അതിനകത്തുകൊണ്ട് പാലിൻ്റെ പ്രൊഡക്ഷനും കുറയും.
2: കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിന് കൃത്രിമ ബീജാധാനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ KK തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ

കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.

0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: കാലവർഷക്കാലത്ത് റബ്ബർ തൈകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്ന് ഏതാണ്? ഉത്തരം: ചീക്ക് രോഗം അഥവാ പിങ്ക് രോഗം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
2: സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495654321, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്കപരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പി കെ ഗോപി വരികളെഴുതി, പ്രേം സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം തിരുവിതാംകൂർ തിരുമനസ്.

ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, ജോൺസൺ സംഗീതം നൽകി, യേശുദാസും സേതു പാർവതിയും സംഘവും പാടിയത് ചിത്രം ഇസബെല്ല.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 രൂപയുടെ സ്കീമിനും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 90.91 രൂപ ലഭിച്ചതിനെ തുടർന്ന് ജൂലൈ 16 മുതൽ കർഷകർക്ക് PRS വായ്പാ പദ്ധതി പ്രകാരം നെല്ല് സംഭരണത്തിനായുള്ള തുക വിതരണം SBI കാനറ ബാങ്കുകൾ മുഖേന പുനരാരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് തുടങ്ങി. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000 വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരം ഒരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം ഈ മാസം 17 വെള്ളിയാഴ്ച സമാപിക്കും. അറിയിപ്പ് സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബിജു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം രേവതിക്കൊരു പാവക്കുട്ടി.

0: എന്റെ പൊന്നുതമ്പുരാൻ എന്ന ചിത്രത്തിൽ യേശുദാസും ലേഖ ആർ നായരും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ജി ദേവരാജൻ.
1: അങ്ങനെയല്ല, സ്വരം പാടൂ. മാ പാദവ മാ മ ഗ മ ഗ ഗ ഗ ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.

0: സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ നിയമവും നീതിയും, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: അക്കാലത്ത് ആ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ തെറ്റുകാരായ ജീവനക്കാർ ഹെഡ് പട്ടാളം കിട്ടുപിള്ളയും കോൺസ്റ്റബിൾ കൺകൊത്തി മാത്തുവുമായിരുന്നു. ഹെഡിന് ഇക്കൊല്ലം തന്നെ 2 പ്രാവശ്യം പിഴയും ഒരു താക്കീതും കിട്ടിക്കഴിഞ്ഞു. ഒരു സമാധാനത്തിന് എഴുതി വന്നിട്ടുമുണ്ട്. കൺകുത്തി സസ്പെൻഷൻ കഴിഞ്ഞു വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഒരു സ്റ്റെപ്പ് റെഡ്യൂസിന് എഴുതിയിട്ടുമുണ്ട്. കൺകുത്തി മാത്തു എന്ന് പറഞ്ഞാൽ അയാൾ ഇരുന്നിടത്തെല്ലാം ഒരു വകവയ്പുണ്ട്. നല്ല നടപടി നിശ്ചയമാണ്, ചുണയുമുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇത്ര ഒരു ചരിത്രമുണ്ടായിട്ടും തൊപ്പി പോകാതിരുന്നത്. ഇവർക്ക് 2 പേർക്കും പുതിയ ഇൻസ്പെക്ടർ വന്നതിനു ശേഷം അത്ര നല്ല കാലമല്ല. ഹെഡിനെ ഒന്നിനും കൊള്ളുകയില്ലെന്നും കൺകുത്തി വിഷമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അങ്ങനെ കാലം കഴിഞ്ഞു. ഒരു ദിവസം അഞ്ചൽ വന്നപ്പോൾ ഇൻസ്പെക്ടർ ഹെഡിനെ വിളിച്ചു. ഹെഡിനെ കുറിച്ച് ഒരു പരാതി ഹർജി DSP ഓഫീസിൽ നിന്നും വന്നിരിക്കുന്നു. കുറച്ചുനാൾ മുമ്പ് ധനാഢ്യനായ ഒരു കച്ചവടക്കാരന്റെ വീട്ടിൽ നിന്നും 400 രൂപ മോഷണം പോയി. ക്രൈം 14-ാം നമ്പറായി പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടത്തിയത് പട്ടാളം കിട്ടുപിള്ള ഹെഡാണ്. ഇന്നുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അന്വേഷണം നടത്തിയ ആളിന്റെ കുറ്റകരമായ അനാസ്ഥയോ കൈക്കൂലിയോ ആയിരിക്കണം അതിന് കാരണം. പ്രതിയെ പിടികിട്ടിയിട്ടുണ്ടെന്നും അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ പ്രതിയുമായി യോജിച്ച് മോഷണം മുതൽ അപഹരിച്ചിട്ടുണ്ടെന്നും മറ്റും ഹർജിക്കാരന് ഉത്തമ വിശ്വാസമുണ്ട്. ഹർജി വായിച്ചു കഴിഞ്ഞ് ഹെഡ് കിട്ടുപിള്ള ഇൻസ്പെക്ടറോട് പറഞ്ഞു, ഈ ഹർജി കള്ളമാണ്. ഇൻസ്പെക്ടർ സഗൗരവം ഉത്തരവായി, പൊള്ളിക്ക ഇല്ലെങ്കിൽ രാജിവെച്ചു പോകണം ഹേ. അല്പനേരം കഴിഞ്ഞ് ഹെഡ് പറഞ്ഞു, ഞാൻ വേണ്ട പോലെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് കേസ് ഡയറി നോക്കിയാൽ അറിയാം. കേസ് ഡയറി? അത് എഴുതിയുണ്ടാക്കാൻ മാത്തു കൂട്ടുണ്ടായിരുന്നല്ലോ. ഇൻസ്പെക്ടർ ഒരു രജിസ്റ്റർ എടുത്ത് നിവർത്തിക്കൊണ്ട് ചോദിച്ചു, ഇക്കൊല്ലം നിങ്ങൾ എത്ര കേസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്? ഹെഡ് നിന്ന് ഓർത്തു. ഇൻസ്പെക്ടർ രജിസ്റ്ററിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, 8 കേസുണ്ട്. അതിലേഴും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഞാൻ അന്വേഷണം നടത്തുന്നുണ്ട്. സൂക്ഷിച്ചു കൊള്ളണം. ഈ ഹർജിക്കാരൻ DSP സ്വന്തം ആളാണ്. 1 ആഴ്ചയ്ക്കകം കേസ് തെളിഞ്ഞില്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പോകാം. ഹെഡ് പോയി. ഇൻസ്പെക്ടർ മാത്തുവിനെ വിളിച്ച് ഒരു മൊഴി വാങ്ങി. അയാളെക്കുറിച്ചും ഒരു പരാതിയുണ്ട്. ഒരു ഹർജി സംഗതിയിൽ എതിർ ഹർജിക്കാരനോട് ചേർന്ന് പണം വാങ്ങിച്ചു. ആ മൊഴി കൊടുക്കൽ മാത്തുവിന് ഒരു ശ്രമമായിരുന്നില്ല. അതൊരു വലിയ കാര്യമായി അയാൾക്ക് തോന്നിയതുമില്ല. അന്നത്തെ ഡ്യൂട്ടി നിശ്ചയിച്ചു കഴിഞ്ഞ് 2 പേരും ഒരുമിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. കിട്ടുപിള്ള ചിന്താകുലനായി അധോമുഖനായി നടന്നു പോവുകയാണ്. മാത്തവും ആലോചിക്കുന്നുണ്ട്. മൊഴി കൊടുത്തതും പരാതിയും ഒന്നുമല്ല അയാളുടെ ചിന്താവിഷയം. കയ്യിലൊരു കാശില്ല, അതാണ് മുമ്പിലത്തെ വലിയ പ്രശ്നം. കിട്ടുപിള്ള വിളിച്ചു, മാത്തുവേ. എന്താ അങ്ങുന്നേ? അല്പനേരം കഴിഞ്ഞ് ഹെഡ് ചോദിച്ചു, എന്താടാ കൂവേ വഴി? എന്തിനാ അങ്ങുന്നേ? ആകെ കുഴപ്പമായല്ലോ ആ കേസിന്. അത് മുഴുവൻ തെറ്റിച്ചത് താനാ. അവനെ പിടികിട്ടിയതല്ലയോ? ഇപ്പോൾ ആ ചക്രം കയ്യിലുണ്ടോ? അതുമില്ല. വിഷമമായല്ലോ. ഏത് കേസാ അങ്ങുന്നേ? ക്രൈം 14. ഈ അങ്ങുന്നിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെയുണ്ടോ ഒരു ചിണുങ്ങല്? ഇങ്ങനെ പേടിച്ചാൽ ഒളിക്കുന്നത് എവിടാ? പരാതിയും സമാധാനവും എല്ലാം പോലീസിൽ ചേർന്നാൽ ഉള്ളതാ. അതല്ലടാ, അയാൾ DSP സ്വന്തം ആളാ. DSP അയാളുമെല്ലാം തൊലയാൻ പറയണം അങ്ങുന്നേ. എന്തു ചെയ്യും അവര്? ആ കേസ് അങ്ങ് UDയിൽ ചേർക്കണം. കേസിന്റെ ഡയറി നോക്കട്ടെ അവന്മാര്? അത് മാത്തുവാ എഴുതിയത്. ഹെഡിനൊരു ജാള്യത വന്നു. അത് മായ്ച്ചു കളയാനായി അയാൾ പറഞ്ഞു, അല്ല അതത്രേയുള്ളൂ, എന്നെ പിടിക്കാനൊന്നുമില്ല. എങ്കിലും ഇൻസ്പെക്ടർ. മാത്തുവിന് ചിരി വന്നു. അയാൾ പറഞ്ഞു, ഇതിലും കോലകൊമ്പന്മാരെ എത്ര ഇൻസ്പെക്ടർമാരെ മാത്തു കണ്ടിരിക്കുന്നു. അതൊന്നും കൺകൊത്തിയോട് വേണ്ട, അത് കളയണം അങ്ങത്തെ. അതല്ല ഇപ്പൊ മാത്തുവിന്. 11:00 മുഖത്ത് വെള്ളം ഒഴിച്ചില്ല. എന്താ വഴി? എന്റെ കയ്യിൽ 1 രൂപയുണ്ട് മാത്തു. വയറ്റിലൊരു കമ്പിതമങ്ങത്തെ. എനിക്കുമുണ്ട് മാത്തു. അപ്പോഴേക്കും അവർ ചാരായക്കടയുടെ വാതിൽക്കലെത്തി. എന്താ അങ്ങുന്നേ എന്ന് മാത്തു പറഞ്ഞു. രണ്ടുപേരും കൂടി അകത്തേക്ക് കടന്നു. 2 ഡ്രാം വീതം. അതുകൊണ്ട് എന്താകാനാണ്? ഈ 2 ഡ്രാം വീണ്ടും വാങ്ങി. പണത്തിന്റെ കാര്യം കിട്ടുപിള്ള ഓർമ്മിപ്പിച്ചു. മാത്തു പറഞ്ഞു, അതൊക്കെ ഉണ്ടാകും അങ്ങുത്തെ, ഉണ്ടാകാതെ എവിടെ പോകാനാ. വീണ്ടും ഓരോ ഡ്രാം കൂടി. അങ്ങനെ അവർക്ക് ഉശിർപ്പുണ്ടായി. ഹെഡിന് 14-ാം നമ്പർ കേസ് തികട്ടി വന്നു. അതിനും മാത്തുവിന് സമാധാനമുണ്ട്. ഇന്ന് ആ കേസ് നമുക്ക് തെളിയിക്കാം അങ്ങുന്നേ, അങ്ങൊന്ന് വിഷമിക്കണ്ട. അല്ല, അത് തെളിഞ്ഞതല്ലയോ മാത്തു, ഇനിയും എങ്ങനെയാ അത് തെളിയിക്കുന്നേ? നമുക്ക് അവനെ തന്നെ വീണ്ടും പിടിക്കാം. അത് ശരിയാണോ മാത്തു? അവൻ ആ സംഖ്യ മുഴുവനും കുറച്ചു കൂടുതലും നമുക്ക് തന്നതല്ലയോ? അങ്ങു നീ തൊപ്പി ഉടുപ്പും തിരിച്ചു കൊടുത്തേച്ച് സന്യസിക്കണം അങ്ങുന്നേ. കിട്ടുപിള്ള നിശബ്ദനായി. ആ ഇളിപ്യത പോകാനായി ഓരോ ഡ്രാം കൂടി കൊണ്ടുവരാൻ കിട്ടുപിള്ള പറഞ്ഞു. ചാരായ കടക്കാരൻ ഒന്നു മടിച്ചു. പറ്റിയത് കണക്ക് തീർത്തു കൊടുത്തിട്ട് പിന്നെ കൊടുക്കാമെന്ന് കടക്കാരൻ പറഞ്ഞു. അവിടുന്ന് പോകാൻ നേരത്ത് കണക്ക് തീർക്കാമെന്നായി മാത്തു. അങ്ങനെ അവർ തമ്മിൽ പേശിക്കൊണ്ടേയിരിക്കുമ്പോൾ അവിടെ ഒരാൾ കയറി വന്നു. അയാൾ നന്നേ ക്ഷീണിച്ചവനാണ്. ഒരു നീല ബനിയനും മുഷിഞ്ഞ ഒരു മുണ്ടും ധരിച്ചിട്ടുണ്ട്. ഹെഡും മാത്തുവും അവനെ സൂക്ഷിച്ചു നോക്കി. മോശം എന്ന അഭിപ്രായം കൊണ്ട് ഹെഡിന്റെ മുഖം ചുളിഞ്ഞു. മാത്തു പറഞ്ഞു, വരട്ടങ്ങുന്നേ, ചള്ളിലേ ചാറുള്ളൂ. അയാൾ സ്ക്രീനിന്റെ അപ്പുറത്തേക്ക് പോയി. ചാരായക്കടക്കാരൻ അയാളെ ഉപചരിക്കാനും പോയി. കുടികഴിഞ്ഞ് അയാൾ മേശിക്കടുത്ത് വന്ന് കണക്ക് ചോദിച്ചു. 2 രൂപ 7 ചക്രമായി. അയാൾ മുണ്ടിന്റെ തുമ്പഴിച്ച് ഒരു പൊതിയെടുത്ത് നിവർത്തി. മാത്തു എഴുന്നേറ്റ് കഴുകനെ പോലെ എത്തി നോക്കി. ആ പൊതിയിൽ 10 രൂപ നോട്ടുകൾ അടുക്കി മടക്കി വച്ചിട്ടുണ്ട്. 100 രൂപ നോട്ടുമുണ്ട്. അയാൾ ഒരു 10 രൂപ നോട്ടെടുത്ത് ചാരായ കടക്കാരന്റെ നേർക്ക് നീട്ടി. മാത്തു സാവധാനത്തിൽ എഴുന്നേറ്റ് അടുത്തു ചെന്നു. കടക്കാരൻ ബാക്കി എണ്ണി മേശപ്പുറത്ത് വച്ചു. അതെണ്ണിയെടുത്തപ്പോൾ മാത്തു അയാളുടെ കൈക്ക് പിടിച്ചു. മാത്തു ചോദിച്ചു, താൻ എവിടത്തുകാരൻ? മാത്തുവിന്റെ ഭാവം മാറി. അയാളുടെ ചുവന്ന കണ്ണുകൾ ഉരുണ്ടു. മീശ വിറച്ചു. അയാൾ അധികാരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. മാത്തുവിന്റെ പിടിക്കുള്ളിൽ അയാളുടെ കൈത്തണ്ട ഞെരിയുന്നു. അയാൾ വേദന കൊണ്ട് വാ പൊളിച്ചു. എന്നെ എന്തിനാ പിടിക്കുന്നേ? പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് മാത്തു ചോദിച്ചു. അത് പിന്നെ പറയാം, നീ എവിടത്തുകാരൻ? എറണാകുളം. എന്തിനിവിടെ വന്നു? ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ അയാൾ ഒന്ന് കുഴഞ്ഞു. മാത്തു തുടർന്നു,

നിന്ന് കിട്ടുന്നതിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കിയയാൾ ബാങ്കിൽ നിക്ഷേപിക്കും. പാസ്ബുക്കിൽ ഇനിയും കുറച്ച് പണം കൂടിയുണ്ട്. ആ പാസ്ബുക്ക് എറണാകുളത്ത് ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആഫീസിന്റെ തിണ്ണയിലാണ് അയാൾ 4 കൊല്ലങ്ങളായി കിടക്കുന്നത്. ഈ പണവും കൊണ്ട് തിരിച്ചത് അയാൾക്കൊരു കല്യാണം കഴിക്കണം, അതിന് പെണ്ണ് തേടി ഇറങ്ങിയതാണ്. പക്ഷേ ഇതെല്ലാം ആര് വിശ്വസിക്കും? എറണാകുളത്ത് ആ വക്കീലിനോടും ബാങ്ക് മാനേജറോടും ചോദിച്ചാൽ സത്യമറിയാം. ആ ബദ്ധപ്പാട് ആർക്ക് കഴിയും? കിട്ടുപിള്ള കടലാസും പേനയും എടുത്തു. മാത്തു വാചകം പറഞ്ഞുകൊടുത്തു. അവതേക്ക് ബോധ്യമായി അവനെ ഒരു കേസിൽ ഉൾപ്പെടുത്തുകയാണെന്ന്. ചാരായത്തിന്റെ വീര്യം സിരകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ അയാൾ പറഞ്ഞു തുടങ്ങി. എനിക്ക് ആ വക്കീലേമാനും ബാങ്ക് മാനേജരും സാക്ഷിയുണ്ട്, പിന്നെ എങ്ങനാ ഞാൻ കള്ളനാകുന്നേ? മാത്തു പെട്ടെന്ന് വാചകം പറഞ്ഞുകൊടുക്കൽ നിർത്തി. ഹെഡിനും ഒരു യുക്തി തോന്നി. അദ്ദേഹം പതുക്കെ മാത്തുവിനോട് ചോദിച്ചു, മാത്തു, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ക്രൈം 14 നമുക്ക് ഇതാക്കിയാൽ എന്താ? മാത്തുവും ആലോചിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഓഹോ, അതൊരു ബുദ്ധിയാണ്. ഞാൻ വിചാരിച്ചത് അതല്ല. അവന് തെളിവുള്ള സ്ഥിതിക്ക് പകുതിയും കൊടുത്ത് വൈകിട്ട് വിട്ടയക്കാമെന്നാ. ഇനി അങ്ങൊന്ന് പറഞ്ഞ പോലെ ആകട്ടെ, ക്രൈം 14 തെളിയട്ടെ. കിട്ടുപിള്ള ഹെഡിനും അയാളുടെ ബുദ്ധിയെക്കുറിച്ച് അഭിമാനിക്കുവാൻ ഒരവസരം കിട്ടി. ഹെഡ് പറഞ്ഞു, മാത്തുവും ഞാനും ചേർന്നാൽ ഏത് കേസാ തെളിയാത്തേ? മാത്തു ചിന്തിക്കുന്നത് വേറെയാണ്. ആ പാസ്ബുക്കും വക്കീലും ഒക്കെ സാക്ഷിയായി വന്നാലോ? സാരമില്ല, അതിനും വഴി മാത്തു കണ്ടു. അയാൾ പറഞ്ഞു, അങ്ങത്തെ, ഇത് 200. ക്രൈം 14 സംഖ്യ 400 അതെ. ഈ 200 100 നീക്കി ബാക്കി ക്രൈം 14 മുതലാക്കാം. 400 നീക്കി ബാക്കി അവൻ ചെലവ് ചെയ്തെന്ന് തെളിവും കൊണ്ടുവരാം. എന്താ? മാത്തുവിന്റെ ബുദ്ധിസാമർത്ഥ്യത്തെ കിട്ടുപിള്ള വാഴ്ത്തി. ഈ 2 ഡ്രാം കൂടി കൊണ്ടുവരാൻ കിട്ടുപിള്ള ആജ്ഞാപിച്ചു. 2 ഡ്രാം അവുതയ്ക്കും. അങ്ങനെ അവുത തെളിയാതെ കിടന്ന ക്രൈം 14 പ്രതിയുമായി. ലോക്കപ്പിൽ അവുതയും മാത്തുവും തമ്മിൽ സംസാരമാണ്. രണ്ടുപേരും കർത്താവിൽ വിശ്വസിക്കുന്നവരല്ലേ? മാത്തു ഏറ്റുപറഞ്ഞു, 7 ദിവസത്തിൽ കൂടുതൽ ശിക്ഷ വരികയില്ല. ഈ കേസ് തർക്കിക്കുകയാണെങ്കിൽ അത് വലിയ ചെലവാണ്. സാക്ഷികളെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവരണം. അതൊരു കൊച്ചുകാര്യമല്ല. വക്കീലിനെ വയ്ക്കണം. എല്ലാറ്റിനും പണം വേണം. ബാങ്കിൽ മിച്ചം കിടക്കുന്നതും പോകും. അതു തന്നെയാണോ? പോലീസുകാർക്ക് എന്നെന്നും വിരോധവുമാകും. അങ്ങനെയാണ് നടപ്പ്. എറണാകുളത്താണെന്ന് കാണണ്ട. മാത്തു ഇതിനും പുറമെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ രൂപ മുഴുവനും മാത്തു അവന് തിരിച്ചുകൊടുക്കാം. മാത്തു വിശുദ്ധ കന്യകയെ ചൊല്ലി സത്യം ചെയ്തു. ലോക്കപ്പിൽ അവുതയ്ക്ക് മറ്റു പുള്ളികളെക്കാൾ ചില ചില്ലറ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബീഡിയും മുറുക്കാനും കിട്ടും. വല്ലപ്പോഴും ചായയും ഉണ്ട്. ആ മുറിയിൽ കൂടെയുള്ള പുള്ളികൾ കേസ് തർക്കിക്കാൻ അവുതയെ ഉത്സാഹിപ്പിച്ചു. പക്ഷേ എങ്ങനെ തർക്കിക്കും? അവന് ബന്ധപ്പെട്ടവരായി ആരും തന്നെ ലോകത്തിലില്ല. എറണാകുളത്തെ ആ അഡ്വക്കേറ്റും ബാങ്ക് മാനേജരും വിവരമറിഞ്ഞാൽ സഹായിച്ചേക്കും. പക്ഷേ എങ്ങനെ അവരെ അറിയിക്കാനൊക്കും? ഇനി ഇൻസ്പെക്ടറുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ സത്യസ്ഥിതി അദ്ദേഹത്തെ ധരിപ്പിക്കണമെന്ന് ഔദ ഉറച്ചു. കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വെച്ചിരിക്കുന്ന അന്ന് മാത്തു ഔദയെ കണ്ടു. 10 മണിക്ക് മാത്തു തന്നെ ഔദയെ ഇൻസ്പെക്ടറുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ഇൻസ്പെക്ടർ ചോദിച്ചു, താൻ കുറ്റം സമ്മതിക്കയല്ലേ? അദ്ദേഹം മാത്തുവിനോടായി ചോദിച്ചു, എല്ലാം പറഞ്ഞു കൊടുത്തോ? ഉത്തരവ്. എന്നാൽ കോടതിയിലേക്ക് കൊണ്ടുപോകൂ. കോടതിയിലേക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടുമുട്ടുന്ന ഓരോ മുഖങ്ങളെയും അവത ഉറ്റുനോക്കി. ആ റിക്ഷക്കാരന് ഒരു മുഖവും പരിചയമായിരുന്നില്ല. അങ്ങനെ നടന്നു പോകുമ്പോൾ ആ ബാങ്ക് മാനേജരെയും വക്കീലിനെയും കണ്ടുമുട്ടാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിൽ 20 കൊല്ലത്തെ റിക്ഷാവലി ജോലിക്കിടയിൽ ഈ പട്ടണക്കാരിൽ ആരെയെങ്കിലും വലിച്ചിട്ടുണ്ടോ എന്നവൻ ഓർത്തു. ഇല്ല. അങ്ങനെ അവൻ കോടതിയിലെത്തി. അവന്റെ കേസ് വിളിച്ചു. ഒരു സാക്ഷിക്കൂട്ടിൽ കയറി ഏതോ ഒരു പുസ്തകം എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിക്കാമെന്ന് അയാൾ പറഞ്ഞു. അവുത അയാളെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അയാളുടെ വീടിന്റെ പരിസരങ്ങളിൽ വെച്ച് 6 മാസം മുമ്പ് അവുതയെ അയാൾ കണ്ടുപോലും. 4 കൊല്ലമായി അവുത എറണാകുളം നഗരത്തിന്റെ അതിർത്തി വിട്ടു പോന്നിട്ട്. ന്യായാധിപൻ അയാൾ പറയുന്നത് എഴുതിയെടുക്കുന്നു. പിന്നൊരാൾ കൂട്ടിൽ കയറി അയാളും സത്യം ചെയ്തു. അയാൾ ഒരു കച്ചവടക്കാരനാണ്. 100 രൂപ നോട്ട് അവുത അയാളുടെ കടയിൽ കൊണ്ടുചെന്ന് ചില്ലറ മേടിച്ചത്രേ. അന്ന് ആദ്യമായാണ് അവുത അയാളെയും കാണുന്നത്.
പിന്നെ മറ്റൊരാൾ ആദ്യം വിസ്തരിച്ച ആളിന്റെ വീട്ടിൽ നിന്നും അവധ ഇറങ്ങി വരുന്നത് കണ്ടുപോലും.

0: നാലാമത് ഒരു സ്ത്രീ. അവൾ പറയുന്നു, ഈ കൂട്ടിൽ നിൽക്കുന്ന പ്രതി എന്റെ ഭർത്താവാണ്. 6 മാസമായി എന്റെ ഭർത്താവായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ഒരു ദിവസം ഭർത്താവ് 400 രൂപ കൊണ്ടുവന്നു. ഇങ്ങനെ പോകുന്നു അവളുടെ മൊഴി. അവുത നടുങ്ങിപ്പോയി. ന്യായാധിപൻ അവനോട് ചോദിച്ചു, വാദിഭാഗം വിസ്താരം കേട്ടല്ലോ, പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ? പ്രതിക്കൂട്ടിനടുത്ത് നിന്ന് മാത്തു കണ്ണുരുട്ടുന്നു. അവുത മിണ്ടിയില്ല. ന്യായാധിപൻ ഏതോ ഒരു കടലാസ് എടുത്ത് വായിച്ചു. അത് കുറ്റപത്രമായിരുന്നു. ഈ കുറ്റം പ്രതി ചെയ്തിട്ടുണ്ടോ? അവുത അതിനും ഉത്തരം പറഞ്ഞില്ല. വിസ്തരിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ ന്യായാധിപനോട് പറഞ്ഞു. ന്യായാധിപൻ കുറെ എന്തോ എഴുതി. തലയുയർത്തി അദ്ദേഹം പറഞ്ഞു, പ്രതിയെ 6 മാസം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. അങ്ങനെ നിയമവും നീതിയും നടന്നു.
1: മുഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ നിയമവും നീതിയും, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. വെങ്കലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന P. ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിൽ ബിജു നാരായണനും ശ്രീനിവാസനും ചേർന്ന് പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിശാസുരഭി. നിശാസുരഭിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഞാൻ രഞ്ജിനി മനോജ്.

നിശാസുരഭയിലെ ഇന്നാദ്യം രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

എം ജി ശ്രീകുമാറും ചിത്രയും മാൻ ഓഫ് ദി മാച്ച് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ഇളയരാജ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ജയചന്ദ്രനും അരുന്ധതിയും പാടിയത്. ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കർ.

0: നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം.
1: സ്നേഹമുള്ളവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നെല്ലാം നാം സ്നേഹം പ്രതീക്ഷിക്കുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള കഴിവ് മനുഷ്യരിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. സൃഷ്ടാവിന്റെ പദ്ധതി തകിടം മറിയുകയാണ് സ്നേഹരഹിതരായ വ്യക്തികളിൽ. ഇവരെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? സ്നേഹം ലഭിക്കാത്തതിന്റെ പേരിൽ നാം പരാതിപ്പെടാറുണ്ട്. ഉറ്റ സ്നേഹിതരെ തേടുന്നവരായ നമ്മൾ മറ്റുള്ളവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സ്വയം പരിശോധിക്കാൻ മെനക്കെടാറില്ല എന്നതാണ് വസ്തുത. സ്നേഹം ഒരു മഹത് ഗുണമാണ്, ഒരു കഴിവാണ്, നാം പരിശീലിക്കേണ്ട ഒരു കലയാണ്. ഞാനാകുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നു. എത്രമാത്രം അറിവും കഴിവും നാം ആർജിച്ചാലും സ്നേഹിക്കാൻ കഴിയില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. ആകയാൽ നാം സ്നേഹമുള്ളവരാണെന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ഒരു കല പോലെ സ്നേഹം പരിശീലിക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമാണ്. എന്താണ് സ്നേഹം? സ്നേഹം എന്ന പദം വളരെ വിപുലമായ അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നു. ഉദാഹരണമായി, മാതൃസ്നേഹം, പിതൃസ്നേഹം, ദൈവസ്നേഹം, ദാമ്പത്യ സ്നേഹം, കാമുകി കാമുകന്മാർ തമ്മിലുള്ള അനുരാഗം, സുഹൃത് സ്നേഹം മുതലായവ എല്ലാം സ്നേഹം തന്നെ. ഇവയിൽ ഓരോ ഇനത്തെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ വ്യത്യസ്ത പദങ്ങൾ തന്നെയുണ്ട്. അഗാപ്പെ, ഫീലിയ, ഈറോസ്. ദൈവത്തിന്റെ സ്നേഹത്തിന് അഗാപ്പെ എന്ന പദമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, ഭാര്യാഭർത്തൃ സ്നേഹം ഇവയെല്ലാം സൂചിപ്പിക്കുന്ന പദമാണ് ഫീലിയ. ഈറോസ് കാമമാണ്. ഗ്രീക്ക് പുരാണത്തിൽ പ്രണയത്തിന്റെയും ലൈംഗികതയുടെയും ദേവനാണ് ഈറോസ്. അഗാപ്പയെയും ഫീലിയയെയും നിഷേധിക്കും വിധമുള്ള ഈറോസ് സ്നേഹമേ അല്ല. യഥാർത്ഥ സ്നേഹം അഗാപ്പയെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. പ്രതിഫലേച്ഛയില്ലാത്ത, നിസ്വാർത്ഥമായ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണിത്. സ്നേഹിക്കപ്പെടുന്നവരെ വളർത്തുന്നതാണിത്. അയാൾക്കു നന്മയുണ്ടാകണമെന്നതാണ് ഇവിടെ ലക്ഷ്യം. ഇങ്ങനെ സ്നേഹധന്യനായ വ്യക്തി എന്തു ത്യാഗത്തിനും തയ്യാറാകുന്നു. സ്നേഹിതനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിലേറെ വലിയ സ്നേഹമില്ല എന്ന് യേശു പറയുന്നു. ആപത്തിൽ കൈവെടിയുന്നവനും തന്റെ തടി കേടാകുമെന്ന് തോന്നുമ്പോൾ ഉപേക്ഷിക്കുന്നവനും യഥാർത്ഥ സ്നേഹമുള്ളവനല്ല. ലവ് ഈസ് നോട്ട് ലവ് വിച്ച് ഓൾട്ടേഴ്സ് വെൻ ഇറ്റ് ഓൾട്ടറേഷൻ ഫൈൻഡ്സ്. ഷേക്സ്പിയർ തന്റെ കവിതയിൽ കുറിച്ചത് എത്ര ഗംഭീരമായ ആശയമാണ്. സഹാനുഭൂതി, ഭൂതദയ, കാരുണ്യം, ശുശ്രൂഷ എന്നിവ സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളാണ്. ഇക്കാലഘട്ടത്തിൽ ജീവിച്ച സ്നേഹോത്തമയായ ശ്രീരത്നമാണ് മദർ തെരേസ. മറ്റുള്ളവരുടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ നന്മയെ ലക്ഷ്യം വെച്ചുള്ള സ്നേഹത്തിന്റെ മഹാപ്രവാഹമാണ് നാം അവിടെ കണ്ടത്. പങ്കുവയ്ക്കുന്നതിലും പരിഗണനയോടും താൽപ്പര്യത്തോടും കൂടെ പരിചരിക്കുന്നതിലും ഹൃദയപൂർവ്വം മറ്റുള്ളവരുടെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാകുന്നതിലുമാണ് സ്നേഹം. നമുക്കുള്ള കഴിവുകളും സമ്പത്തുമൊക്കെ നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ നാം സ്നേഹമുള്ളവരാകുന്നുള്ളൂ. നിങ്ങൾ പ്രീതിപ്പെടുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങൾ സഹജീവികളുടെ സഹായത്തിന് ചെലവ് ചെയ്യുന്നതുവരെ നിങ്ങൾ സദ്ഗതി പ്രാപിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നമുക്കുള്ളവയും നമ്മെ തന്നെയും നാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. അടുത്തുനിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് മഹാകവി ഉള്ളൂർ ചോദിക്കുന്നു. നിഷ്കാമ കർമ്മമാണ് സ്നേഹം. ആകയാൽ സ്നേഹത്തിൽ വളർച്ച പ്രാപിച്ചവർ തങ്ങൾ ഉപകാരം ചെയ്തവരിൽ നിന്ന് നന്ദി കാത്തിരിക്കുന്നവരല്ല. പ്രതിഫലമിച്ചിക്കാതെ നന്മ ചെയ്യുന്നതിലാണ് സ്നേഹം. സ്നേഹിക്കാനുള്ള കഴിവ് മനുഷ്യത്വത്തിന്റെ മാനദണ്ഡം തന്നെയാകുന്നു. നമ്മുടെ ജീവിതം സ്നേഹപ്രകാശനവും സ്നേഹമായ ഈശ്വരനിലേക്കുള്ള തീർത്ഥാടനവുമാകട്ടെ. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ.
0: തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 4:54. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലേക്ക് കേൾക്കാം.

किसी सूरत छुपा सकता नहीं। कितनी दिलकश है मोहब्बत की जवान।

आँख मिल जाए सजनिया से।